ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 18 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948, ആഷാഢം 27, കൊല്ലവർഷം 1201, കർക്കിടകം 2. 2026 ജൂലൈ 18 ശനിയാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: മയിലിൻ്റെ പീലികൾ കണ്ട് ആഗ്രഹം തോന്നുകയും മയിലിനെ പോലെ ആകാനായി ഏതാനും പീലികൾ ശരീരത്തിൽ വയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇതുകൊണ്ട് കാക്കയുടെ സൗന്ദര്യം തെല്ലും വർദ്ധിച്ചില്ലെന്നു മാത്രമല്ല, സ്വന്തം സ്വഭാവവും രൂപവും നഷ്ടപ്പെട്ട കാക്കയെ മറ്റു കാക്കകൾ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ കാക്കയ്ക്ക് മയിലിനോട് തോന്നിയ വികാരത്തെയാണ് അസൂയയെന്ന് വിളിക്കുന്നത്. പാണ്ഡവരുടെ കഴിവും ധാർമ്മികതയും അവരെ ജനപ്രിയരാക്കിയതു കണ്ട് ദുര്യോധനനിൽ വെറുപ്പും പ്രതികാരവും വർദ്ധിച്ചു. വിവേകം നഷ്ടപ്പെട്ട അദ്ദേഹം തെറ്റായ പല തീരുമാനങ്ങളും എടുക്കുകയും വിനാശകാരിയായ കുരുക്ഷേത്ര യുദ്ധത്തിൽ വരെ എത്തിച്ചേരുകയും ചെയ്തു. ഇവിടെയും അസൂയ എന്ന വികാരമാണ്. അസൂയ ക്യാൻസർ പോലെ മനസ്സിനെ ബാധിക്കുന്ന മാരകമായ ഒരു അസുഖമാണ്. ഇത് ചുമക്കുന്ന വ്യക്തിയുടെ ആയുസ്സും ആരോഗ്യവും നശിപ്പിക്കുന്ന ഒരു മാനസിക ദൗർബല്യമാണ്. സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് അസൂയ ജനിക്കുന്നത്. തീ കെടുത്തിയാലും കരിപുരളുന്നത് പോലെ അസൂയക്കാരൻ മറ്റുള്ളവരെ ദ്രോഹിച്ചില്ലെങ്കിലും സ്വന്തം മനസ്സിനെ കറുപ്പിക്കും. പാമ്പ് വിഷം പേറി നടക്കുന്നത് പോലെ മനസ്സിൽ മറ്റുള്ളവരോട് വിദ്വേഷം പേറി നടക്കുന്ന ഒരുവൻ അയാൾക്കു തന്നെ ദോഷം വരുത്തും. ആത്മവിശ്വാസക്കുറവ്, മറ്റുള്ളവരുമായി അമിതമായ താരതമ്യം ചെയ്യൽ, അത്യാഗ്രഹം തുടങ്ങിയവയാണ് അസൂയയുടെ പ്രധാന കാരണങ്ങൾ. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്കതില്ല, അയാൾക്കത് കിട്ടാൻ അർഹതയില്ല എന്നു തുടങ്ങിയ ദുഷ്ചിന്തകൾ മനസ്സിനെ കീഴടക്കുമ്പോഴാണ് അസൂയ ശക്തമാകുന്നത്. അസൂയയും ദേഷ്യവും മനസ്സിനെ ബാധിക്കുന്ന ശക്തമായ രണ്ട് ദുർവികാരങ്ങളാണ്. ഇവ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. മറ്റൊരാളുടെ വിജയത്തിലോ അംഗീകാരത്തിലോ ഉണ്ടാകുന്ന അസൂയ പിന്നീട് ആ വ്യക്തിയോടുള്ള ദേഷ്യമായും വെറുപ്പായും മാറുന്നു. ഈ രണ്ടു വികാരങ്ങളും മറ്റൊരാളുടെ തകർച്ചയോ അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും ദോഷമോ വരണമെന്ന ആഗ്രഹത്തിലേക്ക് എത്തിക്കുന്നു. ദേഷ്യവും അസൂയയും വ്യക്തിയുടെയും അയാളോടടുത്ത് ജീവിക്കുന്നവരുടെയും സമാധാനം നശിപ്പിക്കുകയും മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇവ രണ്ടും വിവേകപൂർണമായ ചിന്തയെ നഷ്ടപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ, അസൂയ എന്ന വികാരമാണ് പലപ്പോഴും ദേഷ്യമായി പ്രകടമാകുന്നതെന്ന് പറയാം. മയിലിനെ കണ്ട് മോഹമുദിച്ച കാക്കയെപ്പോലെ സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് അസൂയ ജനിക്കുന്നത്. അതിനു പകരം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക. നമുക്കുള്ള ആരോഗ്യം, കുടുംബം, കഴിവുകൾ എന്നിവ ഓർത്ത് നന്ദിയും സന്തോഷവും ഉള്ളവരാവുക. നമ്മൾ മത്സരിക്കേണ്ടത് മറ്റുള്ളവരോടല്ല, നമുക്ക് തന്നെ നഷ്ടപ്പെട്ട ഇന്നലകളോടാണ്. അസൂയ മറ്റൊരാളുടെ വിളക്ക് കെടുത്താൻ ശ്രമിക്കുന്നതിനിടെ സ്വന്തം കൈപൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ലക്ഷ്യങ്ങളിലും കഴിവുകളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്വയം വളരാനാണ് ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. മറ്റുള്ളവരുടെ വിജയങ്ങളെ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കാൻ ശീലിക്കുക. ഇത് മനസ്സിലെ അസൂയ ഇല്ലാതാക്കും. അസൂയയുടെ ദോഷം ഏറ്റവും അധികം അനുഭവിക്കുന്നത് അസൂയാലു തന്നെയാണ്. ഉറക്കമില്ലായ്മ, മാനസിക സംഘർഷം, വിഷാദം എന്നിവ അയാളെ പിടികൂടുന്നു. മറ്റുള്ളവരുമായി വഴക്കുകളോ അകൽച്ചയോ ഉണ്ടാവുകയും അത് സുഹൃത്തുക്കളെയും കുടുംബത്തെയും നഷ്ടപ്പെടുത്താൻ കാരണമാവുകയും ചെയ്യുന്നു. സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനു പകരം പരദൂഷണം നടത്തി സമയം കളയുന്നു. ഈ സ്വയംനാശത്തിൽ നിന്ന് രക്ഷ നേടാൻ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുകയും അവനവനെ തന്നെ സ്നേഹിക്കുകയും നന്ദിയുള്ളവരാവുകയും ചെയ്യുക. അതിലുപരി മറ്റുള്ളവരുടെ വിജയം സ്വന്തം പരാജയമല്ലെന്ന് മനസ്സിലാക്കുക. പരസ്പര സ്നേഹവും സമാധാനവും വളർത്തുക. അതിന് സഹായിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക. സത്ചിന്തകളുള്ളവരുമായി സഹകരിക്കുക, പ്രവർത്തിക്കുക. അസൂയയെയും നമുക്ക് വളരാനുള്ള ആയുധമാക്കാം. മറ്റുള്ളവരുടെ വിജയത്തെ പ്രചോദനമായി കാണുക. അവർ കഠിനാധ്വാനത്തിലൂടെ വിജയിച്ചതുപോലെ എനിക്കും കഠിന പരിശ്രമത്തിലൂടെ വിജയിക്കണം എന്ന ചിന്ത മനസ്സിലുണ്ടാക്കി നമുക്ക് വളരാം. കൊച്ചുകുട്ടികളിൽ ആരോഗ്യകരമായ ഈ ചിന്ത ആദ്യം മുതൽ വളർത്താൻ പരിശ്രമിക്കുക. ആമയും മുയലും പന്തയും വെച്ച കഥയിലെ വിജയിയായ ആമയാവട്ടെ കുട്ടികളുടെ ആരാധനാപാത്രം. അതിൻ്റെ പരിശ്രമമാവട്ടെ അവരുടെ സ്വഭാവം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രേമ രാം നിവാസ്.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രേമ രാംനിവാസ്.
2: ഒരിക്കൽ ഒരു കാക്കയ്ക്ക്

0: ആകാശവാണി കോഴിക്കോട്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ദിസ് ഇസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ സരബ്ജീത് കൗർ.

0: ആകാശവാണി കോഴിക്കോട് നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇനി. അല്പസമയത്തിനകം കാവ്യാഞ്ജലിയിൽ ചങ്ങമ്പുഴയുടെ കവിത സ്പന്ദിക്കുന്ന അസ്ഥിമാടം, ആലാപനം അവർണ സത്യനാഥ്, തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, പ്രായോജകർ മുബാറക് ജ്വല്ലറി, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 ഓപ്പൺ ഫോറം ആദ്യമായി, തുടർന്ന് ഡോക്ടർ ലിജി കെ ജോസ് പങ്കെടുക്കുന്ന ആരോഗ്യം അമൂല്യം, നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറൂഖ് കിഞ്ചന വർത്തമാനം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 നോവൽ ടൈം, പട്ടുനൂൽ പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. തുടർന്ന് ഇന്നത്തെ ഗാനം രാഗപരാഗം, കൃഷിദീപം, ഇളയ നില. 8:30 സസ്നേഹം, ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി മകൻ ദേവൻ. 9:00 സുവർണ മലരുകൾ, 9:30 പൂക്കൂടം. മലപ്പുറം അരക്കുപറമ്പ് പ്രണവം ആർട്സ് ക്ലബ്ബിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:00 ചലച്ചിത്ര ഗാനങ്ങളാണ്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5:00 സോപാന സംഗീതം, പല്ലാവൂർ വാസുദേവ പിഷാരടി അവതരിപ്പിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. ആറ് 10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. ക്ലൈമറ്റ് സ്മാർട്ട് ഡയറി ഫാമിംഗ് അഥവാ കാലാവസ്ഥാ സൗഹൃദ ക്ഷീരമേഖല, എം പ്രകാശുമായി അഭിമുഖം, അവസാന ഭാഗം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 നാടകം പഞ്ചമന്റെ ഗ്രാമം, രചന സുധാകരൻ നമ്പ്യാർ വാകയാട്, സംവിധാനം സി കൃഷ്ണകുമാർ. 8:40 ചലച്ചിത്ര ഗാനങ്ങളാണ്. 9:15 കായിക ലോകം. 9:30 ആരോഗ്യവാണി. സൗന്ദര്യവർദ്ധക ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യം, ഡോക്ടർ സിബി പുന്നോസ് സംസാരിക്കുന്നു. 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ലളിതഗാനം. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാവ്യാഞ്ജലി.
1: കാവ്യാഞ്ജലി.
2: മഹാകവി ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിതയിൽ നിന്നും ചില ഭാഗങ്ങൾ. ചൊല്ലുന്നത് അപർണ സത്യനാഥ്.

0: വിതളിന്റെ വാക്കുകൾ മാത്രം.
1: മഹാകവി ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിതയിലെ ചില ഭാഗങ്ങൾ ചൊല്ലിയത് അപർണ സത്യനാഥ്.
2: കാവ്യാഞ്ജലി.
3: ഇനി പ്രഭാതഗീതമാണ്. ഇന്ന് അധ്യാത്മരാമായണം രണ്ടാം ദിവസം ബാലകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം ഉമാമഹേശ്വരോ സംവാദം പാരായണം ചെയ്യുന്നത് ചന്ദ്രിക ഗോപിനാഥ്.

ഇതുവരെ കേട്ടത് അധ്യാത്മരാമായണം രണ്ടാം ദിവസം ബാലകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം ഉമാമഹേശ്വര സംവാദം. പാരായണം ചെയ്തത് ചന്ദ്രിക ഗോപിനാഥ്. ഇനി പി ലീല പാടിയ ഗാനം കേൾക്കാം.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: രാജ്യത്തുടനീളമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട 1275 റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനത്തിനായി 2023 ഫെബ്രുവരിയിൽ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച ദൌത്യമാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം. ഇതിൽ കേരളത്തിൽ പാലക്കാട് ഡിവിഷനു കീഴിലെ തിരൂർ, പരപ്പനങ്ങാടി, തലശ്ശേരി, നിലമ്പൂർ റോഡ് സ്റ്റേഷനുകളും തിരുവനന്തപുരം ഡിവിഷനിലെ ചാലക്കുടി, അങ്കമാലി സ്റ്റേഷനുകളും അത്യാധുനിക രീതിയിൽ നവീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നാടിന് സമർപ്പിച്ചു. വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്രയ്ക്കായി മലപ്പുറം ജില്ലയിലുള്ളവർ കൂടുതലായി ആശ്രയിക്കുന്ന ഒരു പ്രധാന സ്റ്റേഷനാണ് തിരൂർ. അമൃത് ഭാരത് പദ്ധതിയിലൂടെ 26.55 കോടി രൂപ ചെലവിലാണ് ഈ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. ഇതേക്കുറിച്ച് തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ ശ്രദ്ധയോട്.
4: അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിൽ തിരൂരിനെ കൂടി ഉൾക്കൊള്ളിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഞാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇത് അനുസരിച്ച് തിരൂരിൽ ഇനിയും തുറന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കൂടി റെയിൽവേ മന്ത്രാലയം തയ്യാറാവണം. തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ പ്രഥമ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാവുന്ന ഒരു കേന്ദ്രമാണ്. ആദ്യമായി ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കാണ് റെയിൽവേ പാളം നീണ്ടത്. അവിടെ നിന്നാണ് ഷൊർണൂരിലേക്കും പിന്നീട് നിലമ്പൂരിലേക്കും പോയത്. ഈ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടത്ര വേഗതയുണ്ടായില്ല എന്ന വിഷമം പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. തിരൂർ റെയിൽവേ സ്റ്റേഷന് പല പാരമ്പര്യവും പ്രാധാന്യവും ഉണ്ട്. ഒന്ന്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷന് വേറെ കാണാൻ കഴിയില്ല. രക്തം ചൊരിഞ്ഞും ജീവൻ പൊലിഞ്ഞും നടന്ന വാഗണിലെ കൂട്ടക്കുരുതി ഉൾപ്പെടെയുള്ളത് ഈ സ്റ്റേഷനിലാണ് നടന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും വേണ്ടത്ര വികസനം എത്താതെ പോയി എന്നുള്ളതിൽ വളരെ പ്രയാസവും ദുഃഖവും ഉണ്ട്. ഇതുവഴി ചീറി പോകുന്ന 24 ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത് ഇവിടെ സ്റ്റോപ്പില്ലാതെയാണ്. അതിനു കൂടി

0: ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കി ഈ റെയിൽവേ സ്റ്റേഷന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ കൂട്ടത്തിൽ തിരൂരിന്റെ നിരയിലുള്ള സ്റ്റേഷനുകൾ എടുത്തു പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ തിരൂരാണ്. അതിന്റെ പ്രാധാന്യമെങ്കിലും ഉൾക്കൊള്ളാൻ ഭരണകൂടം തയ്യാറാവണം. ഈ അമൃത ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരൂരിന്റെ ഈ വികസനം കൊണ്ടുവന്നത് ഇതിൽ നിന്നു പോകാൻ പാടില്ല. തുടർ വികസനം കൂടി കൊണ്ടുവരാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത്. ഒരിക്കൽ കൂടി ഈ വികസന പദ്ധതിയിൽ ഞങ്ങളുടെ തിരൂരിനെ ഉൾപ്പെടുത്തിയതിലും ഇങ്ങനെ മനോഹരമായ ഒരു സംവിധാനം ഇവിടെ ഒരുക്കി തന്നതിലും ഉള്ള സന്തോഷം കൂടി ഞാൻ രേഖപ്പെടുത്തുകയും റെയിൽവേ മന്ത്രാലയത്തെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു.
1: സ്ഥിരം യാത്രയ്ക്ക് ട്രെയിനിനെ ആശ്രയിക്കുന്ന യാത്രക്കാർ ഇത്തരം മാറ്റങ്ങളെ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കോഴിക്കോട് പരപ്പനങ്ങാടി റൂട്ടിലെ സ്ഥിരം യാത്രികനും ജി എം എൽ പി എസ് പരപ്പനങ്ങാടി ടൗൺ പ്രധാന അധ്യാപകനുമായ ഷാജി എം കാക്കൂർ.
2: അമൃത ഭാരത് സ്റ്റേഷൻ സ്കീം പരപ്പനങ്ങാടി റെയിൽവേയുടെ പ്രൗഢഗംഭീരമായ ഒരു ഉദ്ഘാടന ചടങ്ങ് ഇന്നലെ കാണാനുള്ള വലിയൊരു ഭാഗ്യമുണ്ടായി. അത് കാണുക മാത്രമല്ല, സ്വീറ്റ്സിന്റെ കിറ്റ് കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. കടൽ തീരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ആരും കൊതിച്ചു പോകുന്ന തരത്തിൽ ആകർഷകമായ കെട്ടിടം, കെട്ടിലും മട്ടിലും ഇന്ത്യൻ റെയിൽവേയുടെ പ്രൗഢി വിളിച്ചു പോകുന്ന തരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ രാവിലെയും വൈകുന്നേരവും ഒരുപാട് ആളുകളുടെ, പ്രത്യേകിച്ചും അധ്യാപകരുടെയും വിവിധ ജോലിയിൽ ഏർപ്പെടുന്നവരുടെയും ഒരു സംഗമ സ്ഥാനം കൂടിയാണ്. എല്ലാവർക്കും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കൂടിയിരിക്കാനും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും എല്ലാ പേർക്കും ഇരിക്കത്തക്ക തരത്തിലുള്ള വലിയ രീതിയിലുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രത്യേകത. ഒപ്പം തന്നെ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വീതി, കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം തന്നെ സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിൽ അത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു സവിശേഷതയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. പിന്നീട് അതിൻ്റെ ലിഫ്റ്റ് സൗകര്യം, വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം, ഇവയൊക്കെ നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഏതായാലും യാത്രക്കാർക്ക് അർഹമായ ബഹുമാനം നൽകുന്ന രീതിയിൽ ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനത്തിനും നന്ദിയും സ്നേഹവും ഓരോ പരപ്പനങ്ങാടിക്കാരനും പ്രത്യേകം ഉണ്ടാകുന്നു കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.
3: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളുടെ ആധുനികവൽക്കരണത്തിന് ഊന്നൽ നൽകുന്ന സുപ്രധാന പദ്ധതികളിലൊന്നാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ യാത്രാനുഭവം ഒരുക്കുന്നതിനൊപ്പം പ്രാദേശിക സാംസ്കാരിക സ്വത്വവും സംരക്ഷിച്ചുകൊണ്ടുള്ള സ്റ്റേഷനുകളുടെ സമഗ്ര വികസനമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ 35 റെയിൽവേ സ്റ്റേഷനുകളുടെ സമഗ്ര നവീകരണം ഘട്ടംഘട്ടമായി പുരോഗമിക്കുകയാണ്. ഇതുവരെ 11 സ്റ്റേഷനുകളുടെ നവീകരണം പൂർത്തിയായിട്ടുണ്ട്. ജൂലൈ 17 അങ്കമാലി, ചാലക്കുടി, നിലമ്പൂർ റോഡ്, പരപ്പനങ്ങാടി, തലശ്ശേരി, തിരൂർ എന്നീ 6 നവീകരിച്ച സ്റ്റേഷനുകൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഈ സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ കെട്ടിടങ്ങൾ, പ്രവേശന കവാടങ്ങൾ, സർക്കുലേറ്റിംഗ് ഏരിയ എന്നിവ നവീകരിച്ചതോടൊപ്പം ആധുനിക വെയിറ്റിംഗ് ഹാളുകൾ, ശുചിമുറികൾ, യാത്രാ വിവര സംവിധാനങ്ങൾ, ദിവ്യാംഗജന സൗഹൃദ സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വിവിധ ഗതാഗത മാർഗങ്ങളുമായി മികച്ച ഏകോപനത്തിനുള്ള യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും ഈ പദ്ധതി പ്രയോജനപ്പെടും. ഓരോ സ്റ്റേഷനിൻ്റെയും പ്രാദേശിക പൈതൃകവും സാംസ്കാരിക സവിശേഷതകളും പ്രതിഫലിക്കുന്ന രൂപകൽപ്പന പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവും മെച്ചപ്പെട്ടതുമായ യാത്രാനുഭവം ഒരുക്കുന്നതിനും രാജ്യത്തെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഇന്ത്യൻ റെയിൽവേയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി.
1: യാത്രക്കാരുടെ സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകി ലോകോത്തര രീതിയിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കപ്പെടുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം പ്രാദേശിക ടൂറിസത്തിലെ വലിയ മാറ്റങ്ങളും യാത്രികർക്ക് സമാധാനവും സുരക്ഷിതവും ആധുനികവുമായ യാത്രാനുഭവങ്ങളും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.
4: മുബാരക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
5: മുബാരക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: മുബാരക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാരക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാരക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
7: ചുറ്റുവട്ടം.

0: മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഗോൾ, ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും എക്സിബിഷൻ 10 മണി മുതൽ. റാവിസ് കടവ് റിസോർട്ടിൽ കേരള ഫുട്വെയർ എക്സ്പോ ഉദ്ഘാടനവും പ്രദർശനവും 10 മണിക്ക് പി എ മുഹമ്മദ് റിയാസ് MLA ഉദ്ഘാടനം ചെയ്യും. സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ചക്രക്കസേര വിതരണവും 10:30 MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ടൗൺഹാളിൽ 2 മണിക്ക് മതേതര വിദ്യാഭ്യാസ കൺവെൻഷൻ പി പ്രസാദ് MLA ഉദ്ഘാടനം ചെയ്യും. വേദി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4:30 കേരള സാഹിത്യ സമിതി സാഹിത്യ ചർച്ച. ഇതിഹാസങ്ങൾ പുനർവായിക്കുമ്പോൾ KG രഘുനാഥിന്റെ വിശ്വാമിത്രൻ എന്ന നോവൽ ഉദ്ഘാടനം പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ. ചുറ്റുവട്ടം. ഇനി ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400224440.
5: 9400224440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
0: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃതഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിൽ പ്ലാറ്റ്ഫോമുകൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, വിപുല പാർക്കിംഗ് സൗകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായ റാമ്പ് എന്നിവയടക്കം സൗകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെ പ്രാദേശിക ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബഹ്നാൻ, രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ എന്നിവർ മുഖ്യാതിഥികളായി. ചാലക്കുടിയിലെ പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ MPമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിൽ എത്തി. രാത്രി സിലിഗുഡിയിലെ ബാഗ്ദോഗ്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സ്വീകരിച്ചു. ആഭ്യന്തരമന്ത്രി ഇന്ന് ജുമാഗച്ച് സീമാചൌക്കിയിലെ BSF പതിനെട്ടാമത് ബറ്റാലിയൻ സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. സിലിഗുഡിയിലെ ഉത്തർകന്യയിൽ ഉന്നതതല യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് കൊൽക്കത്തയിലേക്ക് പോകുന്ന അദ്ദേഹം നാഷണൽ ലൈബ്രറിയിൽ പുതുതായി നിർമ്മിച്ച വേൾഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അമുൽ ബംഗാൾ ഡയറിയുടെ പുതിയ തൈര് നിർമ്മാണ പ്ലാന്റിനും അമിത്ഷാ തറക്കല്ലിടും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരുസഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൌരന്മാർക്ക് 25 ലക്ഷം രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെ ജീവനക്കാർക്കാണ് പരിശീലനം. ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മോശം പെരുമാറ്റം, ആശയവിനിമയത്തിലെ പാളിച്ചകൾ എന്നിവയെക്കുറിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ ഓരോ ജില്ലയിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും 4 ഉദ്യോഗസ്ഥരെ വീതം കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകും. എപെക്സ് ട്രോമ ആൻഡ് എമർജൻസി ലേണിംഗ് സെന്റർ മുഖേനയാണ് പരിശീലനം. പരിശീലനം പൂർത്തിയാക്കുന്ന മാസ്റ്റർ ട്രെയിനർമാർ അതത് മെഡിക്കൽ കോളേജുകളിൽ സ്ഥാപനതല പരിശീലനം നൽകണം. ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ, മോഡൽ ആശുപത്രികൾ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലെ മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മുഖേനയാണ്. മാസ്റ്റർ ട്രെയിനർമാർ ജില്ലാതലത്തിലും സ്ഥാപന തലത്തിലും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധം 10 പേരടങ്ങുന്ന ബാച്ചുകളായാണ് 10 ദിവസത്തെ പരിശീലനം. അർഹരായ എല്ലാ ജീവനക്കാരും 2 മാസത്തിനകം പരിശീലനം പൂർത്തിയാക്കാൻ

0: ാണ് മന്ത്രിയുടെ നിർദ്ദേശം. രോഗികളുമായും സന്ദർശകരുമായും ആദ്യം ഇടപഴകുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പരിശീലനത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകും.
1: ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ കോഴിക്കോട്ട് പറഞ്ഞു. ഈ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 4 വർഷ ബിരുദ കോഴ്സ് ആവശ്യമായ മുൻധാരണകൾ ഇല്ലാതെയാണ് നടപ്പാക്കിയതെന്നും ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും റോജി എം ജോൺ പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവും ആക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ കാരണം കേരളത്തിൽ ലഹരി മാഫിയയുടെ പ്രവർത്തനം കുറഞ്ഞതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡല തലത്തിൽ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൂഫാൻ തുടക്കത്തിലെ ആവേശം മാത്രമാണെന്ന് മാഫിയ കരുതേണ്ടതെന്നും ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിരം സംവിധാനം സജ്ജമാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന തലത്തിൽ ADGP IG റാങ്കിലും ജില്ലാതലത്തിൽ DYSP മാർക്കും തൂഫാൻ ലഹരിവേട്ടയുടെ ഭാഗമായി സ്ഥിര സംവിധാന ചുമതല നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: രാവിലെ 9:30 പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വോക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളിലും മന്ത്രി പങ്കെടുക്കും. തുടർന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കോർപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ലഹരി വിരുദ്ധ റാലിയിൽ പങ്കെടുക്കും.
1: മലപ്പുറം നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സിവിൽ സ്റ്റേഷനിലെ 44 ഏക്കർ ഭൂമി പരമാവധി പ്രയോജനപ്പെടുത്താനും സിറ്റി ഇംപ്രൂവ്മെന്റ് സമഗ്ര വികസന പദ്ധതിയുടെ 2ാം ഘട്ട അവലോകന യോഗം തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2ാം മത്സരം 4 വിക്കറ്റിന് ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിൽ ആക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ച ശേഷം ആദ്യത്തെ അവയവദാനമാണിത്. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശിയായ ആഷിഖ് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മന്നാനിയിൽ 18ാമത് ബുഖാരി മജ്ലിസിന് ഇന്ന് തുടക്കമാകും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മതപണ്ഡിതനും സൂഫിവര്യനുമായ ആതിരാംപട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത്ത് ആറ്റാശ്ശേരി 18ാമത് ബുഖാരി മജ്ലിസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: സങ്കല്പത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: ശ്രീരാമാദികളുടെ ജനനത്തോടെ സന്തോഷത്തിമിർപ്പിലായിരുന്നു ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരവും രാജ്യനിവാസികളും. കുട്ടികളുടെ ജാതകർമ്മവും നാമകരണവും ഷോഡശ സംസ്കാരവും വിദ്യാഭ്യാസവും ഒക്കെ വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ നടത്തി. വേദങ്ങളും ഉപനിഷത്തുകളും സ്മൃതികളും ഉപസ്മൃതികളും ധനുർവേദവും എല്ലാം അവർ പഠിച്ചു. അടുത്ത ലക്ഷ്യം വിവാഹമാണ്. അതിന് ലോകപരിചയം, ഉപരിപഠനം ഒക്കെ ആവശ്യമാണ്. ആ സമയത്താണ് വിശ്വാമിത്ര മുനിയുടെ വരവ്. മഹർഷിയെ മഹാരാജാവ് സ്വീകരിച്ച് സത്കരിച്ച് സന്തോഷിപ്പിച്ചു. പക്ഷേ ആഗമനോദ്ദേശം അറിഞ്ഞു ഞെട്ടി. വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. ഒഴികഴിവുകൾ പറഞ്ഞു. ഒടുവിൽ വസിഷ്ഠന്റെ ഉപദേശത്തോടെ അനുമതി നൽകി. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൊണ്ട് യാത്ര തിരിച്ചു. വെറും കൈയോടെ. അമ്പുകളുടെ പിതാവായ വിശ്വാമിത്രന്റെ യാഗരക്ഷ അസാധ്യമല്ല. പക്ഷേ രാവണ നിഗ്രഹം എന്ന വലിയ ദൗത്യവുമായി അവതരിച്ച രാമന്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ തലങ്ങളെ തേച്ചു മിനുക്കി സ്ഫുടം ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് തനിക്കും ബാധ്യതയുണ്ടെന്ന് അറിയിക്കുകയാണ്. അഥവാ ഒരു കുഞ്ഞിന്റെ മേൽ സമൂഹത്തിനും ഉത്തരവാദിത്വം ഉണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ആ വിശ്വമഹാഗുരു. എത്ര അറിവുകൾ, അനുഭവങ്ങൾ ഒക്കെയാണ് ആ യാത്രയിൽ രാമനും ലക്ഷ്മണനും കിട്ടിയത്. വിശപ്പും ദാഹവും അറിഞ്ഞിട്ടില്ലാത്ത അവരെ വിശപ്പും ദാഹവും അറിയിച്ച് അത് നിയന്ത്രിക്കാൻ പഠിപ്പിച്ചു. എന്തിനേറെ രാത്രിയായപ്പോഴേക്കും പള്ളിമെത്തയിൽ ഉറങ്ങിയിരുന്ന അവരെ പർണതൽപ്പത്തിൽ ഉറക്കാൻ പ്രാപ്തരാക്കി. അങ്ങനെ ഉറങ്ങിയ അവരെ പ്രഭാതത്തിൽ വിളിച്ചുണർത്തുന്ന ഒരു ശ്ലോകമുണ്ട്. കൗസല്യ സുപ്രജാരാമ പൂർവാസന്ധ്യാപ്രവർത്തതി ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഗ്നികം എന്ന്. അവർ നന്നായി ഉറങ്ങിയെന്ന് സൂചിപ്പിക്കുന്നു വിളിച്ചുണർത്തി എന്ന വാക്കുകൾ. പതിവ് പോലെ വിളിച്ചുണർത്താൻ അമ്മ കൗസല്യ കൂടെ ഇല്ല. അമ്മയുടെ അദൃശ്യ സാന്നിധ്യം സൂചിപ്പിച്ച് ഭയമില്ലാതെ ഉണരാനാണ് കൗസല്യ സുപ്രജ രാമ എന്ന സംബോധന. ഭ്രൂണാവസ്ഥ മുതൽ തലച്ചോറ് ഉറയ്ക്കും വരെ കുഞ്ഞിന്റെ സന്തത സഹചാരിയായ അമ്മ. ആ അമ്മയ്ക്ക് കുഞ്ഞിനെ സുപ്രജയാക്കി വളർത്താൻ കഴിയും. പിന്നെ സൂര്യൻ ജോലി തുടങ്ങിയിരിക്കുന്നു. ഇനി നിനക്കുറങ്ങാൻ അവകാശമില്ല എന്ന മുന്നറിയിപ്പ്. അടുത്ത സംബോധന ഉത്തിഷ്ഠ നരശാർദൂല എന്നാണ്. അതൊരു പുകഴ്ത്തലാണ്. ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ കൊടുക്കലാണ്. ആത്മവിശ്വാസത്തോടെ വേണം ഒരു കുഞ്ഞിന്റെ ദിവസം തുടങ്ങാൻ. ആത്മീയ ബലം എല്ലാ പ്രവർത്തനങ്ങൾക്കും ആധാരമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കർത്തവ്യം ദൈവമാഗ്നികം എന്ന ഉപദേശത്തിലൂടെ. ഓരോ അച്ഛനമ്മമാരും രാവിലെ വിളിച്ചുണർത്തുന്നത് മുതൽ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്ന് പറഞ്ഞു തരുന്ന മഹാഗുരുവാണ് വിശ്വാമിത്രൻ. യാത്ര തുടർന്ന് അവർ ഘോരവനത്തിൽ പ്രവേശിച്ചു. ആദ്യ പരീക്ഷണം തടകാവധം നടത്തി യാഗരക്ഷയ്ക്കുള്ള പ്രാപ്തി തെളിയിച്ച് സമ്മാനം നേടി. ദിവ്യാസ്ത്രങ്ങൾ യാഗരക്ഷ ചെയ്ത് അനുഗ്രഹം കിട്ടി. ഇനിയത്തെ ലക്ഷ്യം വിവാഹമാണ്. വീരശുൽക്കയായ സീത തയ്യാറായി നിൽക്കുന്നു. സീതയെ കിട്ടാൻ പക്ഷേ ത്രയംബകം വില്ലുകുലയ്ക്കണം. അതിന് ശാരീരിക ബലം മാത്രം പോരാ. വരനു വേണ്ട ഗുണങ്ങൾ, കുലമഹിമ, രൂപഗുണം, സമ്പത്ത് എല്ലാം ഒത്തിണങ്ങിയ രാമൻ ഉള്ളിലെ പരമ്പൊരുളിനെയും തിരിച്ചറിയണം. അഹല്യമോക്ഷം കൊണ്ട് അതും സാധിച്ചു. വില്ലുകുലയ്ക്കലും സീതാസ്വീകരണവും എളുപ്പമായി. ആർഷഭാരതത്തിൽ ഋഷിമാരുടെ സ്ഥാനം രാജാവിനും മേലെയായിരുന്നു. പക്വമതികളായ അവരുടെ ഉപദേശങ്ങൾ രാജാവിന് വിലപ്പെട്ടതായിരുന്നതുകൊണ്ട് അക്രമവും അനീതിയും രാജ്യത്തിൽ കുറവായിരുന്നു. അവരെ ധിക്കരിക്കാൻ രാജാക്കന്മാർ മുതിർന്നിരുന്നുമില്ല. യാഗരക്ഷ കഴിഞ്ഞ് അയോധ്യയിലേക്കല്ല, ജനക രാജധാനിയിലേക്കാണ് പോയത്. കുമാരന്മാരെയും കൊണ്ട് ത്രയംബക ഭഞ്ജനവും സീതാസ്വയംവരവും കഴിഞ്ഞാണ് രാജാവ് വിവരമറിയുന്നത്. അത് ഋഷിമാർ അവർക്ക് നൽകിയിരുന്ന സ്വാതന്ത്ര്യത്തിനും അത് ദുരുപയോഗം ചെയ്യാതെ ലോകമംഗളത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ മഹത്വത്തിനും നിദർശനമാണ്. അതുകൊണ്ട് തന്നെയല്ലേ രാമായണം അനശ്വരമായി ഇന്നും നിലകൊള്ളുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
3: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
4: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: ആകാശവാണി കോഴിക്കോട്.
6: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആദ്യമായി
1: എന്ന ഈ പരമ്പരയിൽ ഇന്ന് തന്റെ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുന്നു ചലച്ചിത്രകാരനും എഴുത്തുകാരനുമായ രഘുനാഥ് പലേരി.
2: സിനിമയോട് ആദ്യമായി ഒരു ആഭിമുഖ്യം വന്നു തുടങ്ങിയത് ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. മിക്ക പടങ്ങൾ റിലീസാകുമ്പോഴും വെള്ളിയാഴ്ച ദിവസം ഉച്ചക്കുള്ള ക്ലാസ് ഞാൻ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് സിനിമ കാണാൻ പോകും. രാധാ തിയേറ്ററിലൊക്കെ അന്ന് ബെഞ്ചിലാണ് പോയിരിക്കുക, ഏറ്റവും മുൻപിലാണ് പോയിരിക്കുക. 50 പൈസയായിരുന്നു ബെഞ്ചിൻ്റെ ടിക്കറ്റിന്. എനിക്ക് നല്ല ഓർമ്മയുള്ളത് പഠിച്ച കള്ളൻ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അത് ഞാൻ 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിൽ അവസാനം ഈ കേന്ദ്ര കഥാപാത്രം മുഖം വലിച്ച് കീറി എടുക്കുമ്പോഴേ ആ സ്ഥാനത്ത് ഈ നസീറിനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ പടം 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പം ആ സമയത്താണ് എനിക്കൊരു സിനിമ എഴുതണം, സിനിമ ചെയ്യണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം വരാൻ തുടങ്ങിയത്. പക്ഷേ എഴുതണമല്ലോ, നമ്മളെ മനസ്സിലൊരു കഥ എഴുതണം. അങ്ങനെ ഞാനൊരു ദിവസം പേപ്പറിൽ ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഒരു പരസ്യം കണ്ടു, നല്ല സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിനിമയാക്കാനുള്ള പൈസയൊക്കെ അവർ തരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സിനിമ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കമ്പനി ഉണ്ടാക്കി. കമ്പനി ഉണ്ടാക്കാൻ വല്ലാസിലങ്ങ് പേരെഴുതിയാൽ മതി. എന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി. ആ സ്ക്രിപ്റ്റ് എൻ്റെ പേര് സൈക്ലോൺ എന്നായിരുന്നു. അതൊരു മാഷ്ടെ കഥയായിരുന്നു. അങ്ങനെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതിനിടയിൽ ഇവർക്ക് കത്തയച്ചിട്ട് FFC ഒരു വലിയൊരു ബുക്ക്ലെറ്റ് അയച്ചു തന്നു. കുറേ ഫോമൊക്കെ ഉണ്ട്. ഈ ഫോംസ് വായിച്ചു നോക്കിയപ്പം അവർക്ക് ഇത്രാം തീയതിക്കുള്ളിൽ സ്ക്രിപ്റ്റ് കിട്ടണം. ആ സ്ക്രിപ്റ്റ് കിട്ടുന്നത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ, ബാക്കി ഡീറ്റെയിൽസൊന്നും വായിച്ചില്ല. ഞാൻ സ്ക്രിപ്റ്റ് എഴുതി. അന്ന് ഞാൻ മാതൃഭൂമിയിലൊക്കെ കഥ എഴുതുന്ന സമയമായിരുന്നു, വാരികയിലൊക്കെ. അപ്പോഴേക്കും ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിയാറായിട്ടുണ്ട്. എഴുതി കഴിഞ്ഞപ്പോഴാണ്, വീണ്ടും ബ്രോഷർ വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അവർക്ക് വേണ്ട, മലയാളം വേണ്ട. മാത്രമല്ല 8 കോപ്പി വേണം. അപ്പം ഞാനും എന്നെ സഹായിക്കാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നൊരു പെൺകുട്ടി, അവളാണ് അതെനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പിന്നീട് മനസ്സിലാവുന്നത് ടൈപ്പ് ചെയ്യണമെന്ന്. അന്ന് എല്ലാം കൂടെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും 64 പേജ്. ഈ 64 പേജ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരു പേജിന് 1 രൂപയാണ്. അതിന് 8 കോപ്പി വേണം. അത്രയും പൈസ കയ്യിലില്ല. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു. പിന്നെ ടൈപ്പ് റൈറ്റർ കിട്ടുമെന്ന് അന്വേഷണം എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വീട്ടിന് മുമ്പിലിരിക്കുമ്പോൾ ഒരു ട്രോളി വണ്ടിയിൽ കുറേ വീട്ടു സാധനങ്ങൾ കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ മുകളിലുണ്ട് ടൈപ്പ് റൈറ്റർ, പഴയ ഒരു ടൈപ്പ് റൈറ്റർ, പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ. അത് കണ്ടോടുകൂടി ആ ട്രോളിൻ്റെ പിന്നാലെ ഞാൻ പോയി ആ വീട്ടുകാരെ പരിചയപ്പെട്ടു. അങ്ങനെ നരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ കിട്ടി എനിക്ക്. കുറേ ദിവസം കഴിഞ്ഞ് നരേന്ദ്രനോട് ഞാൻ ചോദിച്ചു ഈ ടൈപ്പ് റൈറ്റർ എനിക്ക് തരുമോ സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുകയാണ്. രഘു എടുത്തുകൊണ്ട് അവൻ അതായിട്ട് എൻ്റെ അടുത്ത് വന്നു. അതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ അതിൽ റിബണ് പകുതി റെഡും പകുതി ബ്ലാക്കും ആണ്. അപ്പം നമ്മൾ എന്നടിച്ചാൽ എയുടെ നടുവെന്ന് താഴേക്ക് ബ്ലാക്കും മുകളിലേക്ക് ചുവപ്പുമാണ്. ഇതൊന്ന് മാറ്റാനോ അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ഇതൊന്നും എൻ്റെ കയ്യിലില്ല. അതിൽ ഞാൻ കുറേ ടൈപ്പ് ചെയ്തു, പക്ഷേ ഇംപ്രഷൻ കിട്ടില്ല. 8 കോപ്പിയൊന്നും ഇംപ്രഷൻ കിട്ടില്ല. അത് കാർബൺ പേപ്പർ വെച്ചാൽ 2 കോപ്പിയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടപ്പോഴാണ് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം, അദ്ദേഹം ഒരു മെക്കാനിക്കാണ്, മാധവൻ നായർ, അദ്ദേഹത്തിന് മോട്ടോർ സൈക്കിൾ വർക്ക്ഷോപ്പുണ്ട്, അദ്ദേഹം ഒരു ഉഗ്രൻ ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ ടൈപ്പ് ചെയ്താൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിൽ ഞാൻ പോകും. എനിക്ക് അദ്ദേഹത്തിന് ഒഴിവ് കിട്ടുമ്പോഴാണ് ഞാൻ അത് ടൈപ്പ് ചെയ്യുക. പിന്നെ എനിക്ക് കാർബൺ പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു എപ്പോഴെങ്കിലും സർട്ടിഫിക്കറ്റൊക്കെ അറ്റസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസറുണ്ട്. ഞാൻ അദ്ദേഹത്തിനടുത്ത് പോയിട്ട് ചോദിച്ചു നിങ്ങൾ ഒഴിവാക്കുന്ന കാർബൺ പേപ്പർ കിട്ടുമോ ചോദിച്ചു. അവിടെ ചോദിച്ചു എന്തിനാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ തിരക്കഥ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം ഒരു സിനിമാ പ്രാന്തനാണ്. അദ്ദേഹം എനിക്കൊരു അന്നത്തെ ഓഫീസിൽ നിന്ന് ഒരു പെട്ടി നിറച്ചും പുതിയ ബ്രാൻഡ് ന്യൂ കാർബൺ പേപ്പറിൻ്റെ ഒരു പെട്ടി എനിക്ക് സമ്മാനിച്ചു. എൻ്റെ പറഞ്ഞു എപ്പോഴെങ്കിലും സിനിമ ആയാലും എന്നോട് പറയണം, എനിക്ക് ടിക്കറ്റ് തരണം കാണാൻ വേണ്ടിയിരുന്നൊക്കെ പറഞ്ഞു. എൻ്റെ ആദ്യത്തെ തിരക്കഥ ആരാധകനാണ് അദ്ദേഹം. ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല ആൾക്കാരും എനിക്ക് കത്തെഴുതിയിരുന്നു അന്ന്, ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടും അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ടും അഭിനയിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കൊയിലാണ്ടിയിലൊരു വിക്ടറി ടോക്കീസ് ഉണ്ട്, അന്നത്തെ ഒരു ഓല ടാക്കീസാണ്. ഈ വിക്ടറി ടാക്കീസിൻ്റെ ഉടമസ്ഥർ വിക്ടറി ജനാർദ്ദനൻ എന്ന് പറഞ്ഞ അദ്ദേഹമുണ്ട്. നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. അദ്ദേഹം എന്നോട് ചോദിച്ചു എനിക്കതിൻ്റെ റോള് ചെയ്തു. എനിക്ക് സത്യത്തിൽ അദ്ദേഹം റോള് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഈ സ്ക്രിപ്റ്റ് ഞാൻ 8 കോപ്പി

0: കുപ്പിയെടുത്ത് അത് മുഴുവൻ ഒന്ന് ബൈൻഡ് ചെയ്ത് വാങ്ങിച്ചു. വാങ്ങിച്ചതെല്ലാം പാക്കിങ് സമയത്താണ് ഞാൻ വീണ്ടും ഇതിൻ്റെ ബ്രോഷറൊക്കെ വായിക്കുന്നത്. ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ ഇട്ടു ഞങ്ങൾ. ഈ ബഡ്ജറ്റ് ഇടാൻ എന്നെ സഹായിച്ചത് അന്നത്തെ ഒരു ഫേമസ് ക്യാമറമാനുണ്ട്, ക്യാമറമാൻ നിവാസ്, ഭാരതിരാജയുടെ ഒക്കെ കൂടെയൊക്കെ പടങ്ങൾ ചെയ്ത് അദ്ദേഹമാണ് എനിക്ക് ആദ്യത്തെ ഫോട്ടോഗ്രാഫി ബുക്ക് പുസ്തകങ്ങളൊക്കെ തരുന്നത്. അദ്ദേഹമാണ് എനിക്ക് ബഡ്ജറ്റൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. അന്ന് 2.5 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ ബഡ്ജറ്റ് ആ പടത്തിൻ്റെ. അതിന് നായകനായിട്ട് ഞാൻ മനസ്സുകൊണ്ട് കാസ്റ്റ് ചെയ്ത് ഇന്നത്തെ ജനാർദ്ദനെയാണ്, നായികയായിട്ടൊരു പുതിയ പെൺകുട്ടിയും, ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സുണ്ടായിരുന്നത്. ഇതൊക്കെ ഞാൻ എൻ്റെ ബഡ്ജറ്റിലും എല്ലാത്തിലും എഴുതി സബ്മിറ്റ് ചെയ്ത് വേണ്ടി തയ്യാറായപ്പോഴാണ് മനസ്സിലാക്കുന്നത് 2.5 ലക്ഷം രൂപ ഞാൻ ലോൺ എടുക്കണമെങ്കിൽ, എനിക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇതിൻ്റെ കൂടെ ഫീസ് ഞാൻ അയക്കണം. അത് 2,250 രൂപ വരും. അപ്പോൾ അവസാനം ഈ പൈസ 2,250 രൂപ ഈ വിക്ടറി ജനാർദ്ദനക്ക് തരാമെന്ന് പറഞ്ഞു. വിക്ടറി ജനാർദ്ദനൻ തരും അദ്ദേഹം, എന്നിട്ട് അതിൻ്റെ പോസ്റ്റ് ലോഡ് എടുക്കും, എന്നിട്ട് അത് ഞങ്ങൾ അയക്കും. അതിൻ്റെ 2.5 ലക്ഷം രൂപ എനിക്ക് കിട്ടും, ഞാൻ പടം തുടങ്ങും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലെ സങ്കല്പങ്ങൾ, എൻ്റെ മനസ്സിലെ സങ്കല്പം. അപ്പോൾ ഇത് അയക്കുന്ന ദിവസം, അയക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ദിവസം എന്നോട് അച്ഛൻ പറഞ്ഞു, നീ ഇതുവരെ ചെയ്തതൊക്കെ കറക്റ്റാണ്, പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് നീ ചെയ്യാൻ പോകുന്നത് ഒരുതരം കുഴപ്പം പിടിച്ച കളിയാണ്. നീ 2,250 രൂപയ്ക്ക് കടക്കാരനാവും, നിനക്കത് ഒരിക്കലും വീട്ടാൻ പറ്റില്ല. പക്ഷേ എന്നോട് അച്ഛൻ തുറന്ന് പറഞ്ഞു, എൻ്റെ തലയിൽ കൈവച്ചിട്ടാണ് പറഞ്ഞത്, നീ എന്തായാലും സിനിമയിലെത്തും, നീ സിനിമ ചെയ്യും. അച്ഛൻ പറഞ്ഞ വാചകം എനിക്ക് കറക്റ്റ് എടുത്തു തോന്നി. ഞാൻ ആ പാക്കറ്റ് അവിടെ വെച്ചു. അന്ന് വിക്ടറി ജനാർദ്ദനെ കാണാൻ വന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ഈ പണം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പണം ഞാൻ തിരിച്ചു തരണ്ടേ? അയാൾ പറഞ്ഞു, തരണം, എപ്പോഴെങ്കിലും തരണം. ഞാൻ പറഞ്ഞു, ഇത് കിട്ടണമെങ്കിൽ എനിക്ക് ഈ ലോൺ കിട്ടണം, കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. രഘു, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് പൈസ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കടക്കാരൻ തന്നെയാണ്. അപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞു, ഞാനത് അയക്കുന്നില്ല. അദ്ദേഹം കുറേ നിർബന്ധിച്ചു എന്നെ, ഞാൻ അയച്ചില്ല. പക്ഷേ എനിക്കൊരു സങ്കടമോ വിഷമങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ ആ കഥ ഒരു നോവലറ്റായിട്ട് എഴുതി. അതാണ് സ്വപ്നങ്ങളിൽ ചുഴലി വീശുന്നു എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ഈ കഥ ഞാൻ കലാകൗമുദിക്ക് അയച്ചു. അന്ന് കലാകൗമുദിയുടെ പത്രാധിപർ എസ് ജയേന്ദ്രൻ നായരാണ്. അദ്ദേഹം അത് ഭംഗിയായിട്ട് പബ്ലിഷ് ചെയ്തു. ആ കഥയെപ്പറ്റി അഭിപ്രായം എനിക്ക് എഴുതി അറിയിച്ചു, വളരെ മനോഹരമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കഥ പബ്ലിഷ് ചെയ്തതിനു ശേഷം കുറേ വായനക്കാരുടെ കത്തുകൾ കിട്ടി. അതിലെല്ലാം അവർ കണ്ടത് ഒരു മനോഹരമായ സിനിമയായിരുന്നു. അത് കഴിഞ്ഞു ഞാൻ അടുത്ത റിലീസാവുന്ന സിനിമയിലേക്ക് കടന്നു. എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഈ സിനിമയാണ്. രണ്ടാമത്തെ സിനിമ വേറൊരാൾക്ക് വേണ്ടി എഴുതുന്നത്, അത് മലയാളത്തിലെ 3-ാമത്തെ സിനിമാ സ്കോപ്പഡാണ്. ഒരാൾ എന്നെ അന്വേഷിച്ചവരാണ് എൻ്റെ ഒരു കഥ വായിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മനസ്സിലുള്ള ഒരു സാധനത്തിന് ഡയലോഗ് എഴുതിത്തരുമെന്ന് വെച്ചിട്ടാണ് വരുന്നത്. ഞാൻ എഴുതിത്തരാമെന്ന് പറഞ്ഞു. ആ പടത്തിൻ്റെ തിരക്കഥയും ഞാൻ എഴുതി വന്നു. പക്ഷെ അത് റിലീസായിട്ടില്ല, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അദ്ദേഹം പിന്നെ എൻ്റെ അടുത്ത് വീണ്ടും വിളിച്ച് എന്നെ കോഴിക്കോട് KSRTCയിലേക്ക് വരുമോ ചോദിച്ചു. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേറൊരു സബ്ജക്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്, രഘു അത് എഴുതിത്തരുമെന്ന് ചോദിച്ചു, ഒരു സിനിമ ആയിട്ട്. അങ്ങനെ ഞാൻ അത് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2-ാമത്തെ തിരക്കഥയായിട്ട് ഞാൻ എഴുതിയതാണ് നസീമ എന്ന് പറയുന്ന പടം. അതിൽ അഭിനയിച്ച മോഹൻലാലും നെടുമുടി വേണുവും, അച്ഛൻ കുഞ്ഞ്, റാണി പത്മിനി, നിത്യ എന്നിവരൊക്കെയാണ്. ആ പടമാണ് എൻ്റെ ആദ്യമായിട്ട് റിലീസാവുന്ന പടം. അത് റിലീസാവുന്ന ദിവസം അമ്മയും അച്ഛനെ കൂട്ടിയിട്ട് വടകരയിൽ പോയിട്ടാണ് കണ്ടത്. ആദ്യം എഴുതിയ, സ്വന്തമായിട്ട് നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും വിചാരിച്ച പടത്തിൻ്റെ തിരക്കഥ ഞാൻ ആദ്യം നോവലറ്റാക്കി. ആ നോവലിൽ നിന്ന് 25 വർഷത്തിന് ശേഷം ഞാൻ വേറൊരു തിരക്കഥ ഉണ്ടാക്കി. ആ സിനിമ കമൽ ഷൂട്ട് ചെയ്തു, അത് റിലീസ് ചെയ്തു. അതിൽ അഭിനയിച്ച ബിജു മേനോനും സംയുക്ത വർമ്മയാണ്. ആ പടത്തിൻ്റെ പേരാണ് മധുര നൊമ്പരക്കാറ്റ്. അപ്പം മധുര നൊമ്പരക്കാറ്റ് എന്ന് പറയുന്ന പടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ തിരക്കഥ എഴുതുന്നത്.
1: ആദ്യമായി ഈ പരമ്പരയിൽ ഇതുവരെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചത് ചലച്ചിത്രകാരനും എഴുത്തുകാരനുമായ രഘുനാഥ് പലേരി.
2: ഓപ്പൺ ഫോറം, തുറസിൻ്റെ തുറമുഖങ്ങൾ.

0: ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലജി കെ ജോസ്.
1: ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിക്ഷയം എന്ന രോഗം അസ്ഥിയിലെ ധാതു സാന്ദ്രത അല്ലെങ്കിൽ ബോൺ മിനറൽ ഡെൻസിറ്റി കുറയുന്നതിനാൽ അസ്ഥികൾ പെട്ടെന്ന് ഒടിയുകയും പൊടിയുകയും ചെയ്യുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവാത്തതിനാൽ ഇതിനെ നിശബ്ദ കൊലയാളി എന്നും വിളിക്കാറുണ്ട്. പലപ്പോഴും എല്ലുകൾക്ക് പൊട്ടലുണ്ടായ ശേഷം മാത്രമായിരിക്കും രോഗാവസ്ഥ കണ്ടുപിടിക്കുന്നത്. 50 വയസ്സിനു മുകളിൽ പ്രായമുള്ളവരിൽ അസ്ഥി ഒടിയാനുള്ള പ്രധാന കാരണമാണ് ഓസ്റ്റിയോപോറോസിസ്. നട്ടലിലെ കശേരുകകൾ, ഇടുപ്പ്, കൈത്തണ്ട എന്നിവയിലെ അസ്ഥികൾ ആണ് സാധാരണ ഒടിയുന്നത്. അസ്ഥിയിലെ പൊട്ടൽ ഭേദമായാലും വ്യക്തിക്ക് വിട്ടുമാറാത്ത വേദനയും മടുപ്പും ഉണ്ടാകാം. 90% ആൾക്കാരിലും ഈ അസുഖം കണ്ടുപിടിക്കപ്പെടുന്നില്ല. സ്ത്രീകളിലെ രോഗനിരക്ക് പുരുഷന്മാരെക്കാൾ ഇരട്ടിയാണ്. കണക്കുകൾ പ്രകാരം ലോകത്തിൽ 50 വയസ്സ് കഴിഞ്ഞ 5 പുരുഷന്മാരിൽ ഒരാൾക്കും 3 സ്ത്രീകളിൽ ഒരാൾക്കും ഓസ്റ്റിയോപോറോസിസ് രോഗം ഉണ്ട്. ഇന്ത്യയിൽ 50 വയസ്സിനു മുകളിലുള്ള 20% സ്ത്രീകൾക്കും 10 മുതൽ 15% വരെ പുരുഷന്മാർക്കും ഈ രോഗമുണ്ട്. പ്രായമായവരിൽ മാത്രമാണ് ഇത് കണ്ടുപോന്നിരുന്നത് എങ്കിലും ഇപ്പോൾ കൗമാരപ്രായം മുതൽ ഇത് കണ്ടുവരുന്നു. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും വ്യായാമക്കുറവുമാകാം ഇതിന് കാരണം. അസ്ഥിക്ഷയത്തിനുള്ള കാരണങ്ങൾ ഏതെല്ലാം? തെറ്റായ ജീവിതശൈലിയാണ് സുപ്രധാന കാരണം. ഭക്ഷണത്തിലെ കാൽസ്യത്തിൻ്റെയും വിറ്റാമിൻ ഡിയുടെയും അഭാവം, ഫാസ്റ്റ് ഫുഡുകളുടെ അമിത ഉപയോഗം മൂലമുള്ള അമിതവണ്ണം, വ്യായാമക്കുറവ്, സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നത്, അമിത മദ്യപാനം, പുകവലി, പ്രെഡ്നിസോൺ, ഹെപ്പാരിൻ, അപസ്മാരത്തിനുള്ള മരുന്നുകൾ, ക്യാൻസറിനുള്ള മരുന്നുകൾ എന്നിവയുടെ തുടർച്ചയായ ഉപയോഗം, വിറ്റാമിൻ ഡിയുടെയും കാൽസ്യത്തിൻ്റെയും ആഗിരണത്തെ ബാധിക്കുന്ന തൈറോയ്ഡ്, വൃക്ക, ഉദരസംബന്ധമായ രോഗങ്ങൾ, പാരമ്പര്യം എന്നിവ പ്രേരക ഘടകങ്ങളാണ്. സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിനു ശേഷവും അണ്ടാശയം നീക്കം ചെയ്ത ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ ശേഷവും ഓസ്റ്റിയോപോറോസിസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രോഗലക്ഷണങ്ങൾ എന്തെല്ലാം? കലശലായ നടുവേദന, പുറം കഴുത്ത് വേദന, ചിലരിൽ നട്ടല് വളഞ്ഞ കൂനുപോലെയാകുക, തന്മൂലം പൊക്കക്കുറവ് പ്രകടമാകുക, അസ്ഥികളിൽ ഇടുപ്പ്, നട്ടല്, കൈത്തണ്ട എന്നിവിടങ്ങളിൽ തനിയെയോ വീഴ്ച മൂലമോ പൊട്ട ഉണ്ടാകാം. ചിലരിൽ രോഗാരംഭത്തിൽ ശരീരഭാഗങ്ങളിൽ നീർക്കെട്ടും വേദനയും മടുപ്പും അനുഭവപ്പെടാറുണ്ട്. രോഗനിർണയം. അസ്ഥികൾക്കുള്ള ഒടിവും ഇതിനെ തുടർന്നുള്ള വേദനയും തടയുന്നതിന് നേരത്തെയുള്ള രോഗനിർണയം അനിവാര്യമാണ്. രക്തപരിശോധനയിലൂടെ പാരാതൈറോയിഡ് ഹോർമോണിന്റെ അളവ് കണ്ടുപിടിക്കാം. രോഗനിർണയത്തിന് ഏറ്റവും ഫലപ്രദമായ മാർഗം ബോൺ മിനറൽ ഡെൻസിറ്റി അളക്കുന്നതിനുള്ള DXA സ്റ്റഡി ആണ്. ഇത് വളരെ ചെറിയ തോതിലുള്ള ഒരു എക്സ്റേ സ്റ്റഡിയാണ്. ഇടുപ്പ്, കൈ, കാൽ എന്നിവിടങ്ങളിലെ അസ്ഥിക്ഷയവും ധാതുക്ഷയവും കണ്ടുപിടിക്കാൻ ഇത് സഹായിക്കുന്നു. ചിലപ്പോൾ പ്രത്യേക രീതിയിലുള്ള നട്ടലിൻ്റെ CT സ്കാൻ ചെയ്യാറുണ്ട്. രോഗം പുരോഗമിച്ചിട്ടുള്ളവരിൽ എക്സ്റേയിൽ പൊട്ടൽ കാണാവുന്നതാണ്.
0: ഓസ്റ്റിയോപോറോസിസ്. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലജി കെ ജോസ്.

0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ് കിഞ്ചന വർത്തമാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്
2: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ടാ എന്താ ഇങ്ങനെ ഒരു ഇരിപ്പ്
4: ഒന്നുമില്ലടാ വെറുതെ അങ്ങനെ ഇരുന്നതാ
3: അല്ല എന്തോ കാര്യമായിട്ടൊരു വിഷമുണ്ട് ആ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ
5: ആ അതുണ്ടല്ലോ അതാണല്ലോ ആ മുഖം അങ്ങനെ ഇരിക്കുന്നത്
3: അല്ല വിമലേച്ചി അതെന്താ പ്രശ്നം ഇങ്ങനെ ഓടിച്ചാടി നടന്നിരുന്ന നാരായണേട്ടന്റെ ഈ ഇരിപ്പ് കണ്ടിട്ടേ
4: ഓ അതൊക്കെ നീ വെറുതെ പറയുന്നല്ലടാ പ്രമോദ്
5: എല്ലാ കാര്യത്തിനും ഓടി നടന്ന് സ്വന്തം കാര്യം നോക്കാൻ സമയമില്ലാതായി അതൊരു കാരണമായി എന്നുള്ളൂ
6: അല്ല നാരായണേട്ടാ നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ
4: ഇല്ലടാ എനിക്ക് വയ്യ ഞാനില്ല
6: എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമുക്ക് ഒന്ന് ഉഷാറാവണ്ടേ
5: നല്ല കാര്യായി ഇങ്ങനൊരു കാര്യം വന്നേ പിന്നെ ഈ ഇരിപ്പാ ഒന്നും ജോണിന്റെ കൂടെ പോവൂ
6: അല്ല വിമലേച്ചി ഇതെന്തൊരു മനുഷ്യനാ ഇങ്ങനെയുണ്ടോ ആൾക്കാര്
5: നീ ഒന്ന് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നുണ്ടോ
3: കൊണ്ടുപോകാനോ നാരായണേട്ടൻ എങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ് പറയുന്നത്
6: അതിനിടക്ക് പ്രമോദെ നീ എവിടുന്ന് വന്നു നീയും വരുന്നുണ്ടോ ഇതിപ്പം മഹാറാലി ആവുന്നാ തോന്നുന്നത്
5: ഏയ് അതൊന്നുമല്ല പ്രമോദ് നാരായണേട്ടൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഒന്ന് അന്വേഷിക്കാൻ കയറിയതാ
3: എന്റെ ജോണേട്ടാ ആരെങ്കിലും എന്താ കാര്യം ഒന്ന് പറഞ്ഞു

0: നീ തരുമോ?
1: അപ്പൊ ഇവന് കാര്യവും അറിയില്ല, പിന്നെ നീ എന്തിനാ മോനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുന്നത്?
0: ആരെങ്കിലും പറഞ്ഞു തന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ.
2: അതങ്ങനെയൊന്നുമില്ല, ഇവരിങ്ങനെ ഓരോന്ന് പറയാണ്.
1: അതൊന്നുമില്ല പ്രമോദേ, നമ്മുടെ ഷെരീഫ് ക ഇന്നലെ ഒന്ന് വീണു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ടെസ്റ്റുകൾ ചെയ്യണമെന്ന്.
3: അതൊക്കെ ഒരു കോമഡിയാണെന്നേ.
2: കേട്ട് നിൽക്കുന്നവർക്കെല്ലാം കോമഡിയാണല്ലോ.
0: ആ എന്നിട്ട്
1: ഷെരീഫ് കയുടെ ടെസ്റ്റിന് ലാബിൽ പോയപ്പോ എന്തോ ഒരു പാക്കേജ് ഉണ്ട്. കുറെ ടെസ്റ്റൊക്കെ നടത്താമെന്ന് കൂടെ പോയ നാരായണേട്ടനോട് അവര് പറഞ്ഞു.
3: പറയണ്ട താമസം, നാരായണേട്ടൻ റെഡിയായി.
0: പിന്നെ അതിനിപ്പോ എന്താ, ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ കുറെ ടെസ്റ്റുകളൊക്കെ എടുക്കണത് നല്ലതാന്ന് കേട്ടിട്ടുണ്ട്.
1: അതെ, അതൊക്കെ ശരിയാ. പിന്നെ ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ എഞ്ചിനൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിച്ചു തുടങ്ങില്ലേ?
3: എന്നാലും ഇപ്പൊ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ പത്രാസിലാണെന്ന ചിന്തയിൽ അങ്ങേരിപ്പോ.
0: അത് പിന്നെ പറയാനുണ്ടോ?
2: അതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലടോ.
0: അതെ, കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നോ?
1: അതിനാരാ അങ്ങനെ പറഞ്ഞത്?
2: നീ വെറുതെ എന്നെ രോഗിയാക്കണ്ട ജോണെ.
1: അതിനിവിടെ രോഗിയായി എന്നാര് പറഞ്ഞു?
3: ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
0: ശരി, അതൊക്കെ ശരി, ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം?
3: ടെസ്റ്റിൽ നാരായണേട്ടന് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നേ.
1: കുറച്ച് കൊളസ്ട്രോൾ ഉണ്ട്, പിന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളും.
0: അതാണോ കാര്യം? എന്നിട്ട് ഡോക്ടറെ കാണിച്ചോ?
3: പിന്നെ ഈ ടെസ്റ്റ് റിസൾട്ടും കൊണ്ട് ഡോക്ടറെയും കണ്ടു.
0: എന്നിട്ട് എന്താ പറഞ്ഞത്?
3: അപ്പോഴേക്കും നാരായണേട്ടൻ തളർന്നു പോയിട്ടോ.
2: ആര്? ഞാനോ? എനിക്കൊരു പ്രശ്നമില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. വെറുതെ അതും ഇതും പറഞ്ഞ് പ്രശ്നമാക്കണ്ടോ
1: പ്രമോദേ. പ്രശ്നം എന്താണെന്ന് വെച്ചാ, ഡോക്ടർ പറഞ്ഞു രാവിലെയും വൈകിട്ടും അരമണിക്കൂറും നടക്കാൻ.
0: അതിനെന്താ പ്രശ്നോ? നടന്നാ പോരെ.
3: അയ്യോ, നടന്ന നാട്ടുകാര് വിചാരിക്കത്രേ നാരായണേട്ട രോഗിയായി പോയിന്ന്.
0: അതല്ല കേസ്, ഇപ്പൊ ആരാ നടക്കാത്തത്? എല്ലാവരും, ചെറുപ്പക്കാര് പോലും ഇപ്പൊ നടക്കുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങള് അത്ര കണ്ട് പെരുകല്ലേ.
1: അതൊന്ന് പറഞ്ഞു കൊടുക്ക്.
0: നാരായണേട്ടാ, നിങ്ങള് കുറച്ച് വ്യായാമൊക്കെ ശീലിക്കുന്നത് നല്ലതാട്ടോ.
1: അതെ, നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നതല്ല, നമ്മൾ എങ്ങനെ ജീവിച്ചു എന്ന് പറയുന്നതിലാ കാര്യം കിടക്കുന്നത്.
0: അതെ, ആരോഗ്യത്തോടെ എത്ര നാള് ജീവിക്കുന്നു എന്ന് തന്നെയാണ് വലിയ കാര്യം.
2: അല്ല, അങ്ങനെയാണെങ്കിലേ ഈ നടന്നാലേ ആരൊന്നും വിചാരിക്കില്ലല്ലോ.
1: വിചാരിക്കില്ല എന്ന് മാത്രമല്ല, ദിവസവും വ്യായാമം ചെയ്യുന്ന ഒരാളെന്ന രീതിയിലാവും നാട്ടുകാർ നിങ്ങളെ കാണുക.
2: എന്നാ പിന്നെ ജോണെ, നടന്ന് തുടങ്ങല്ലേ.
3: അതെ, വേണമെങ്കിൽ ഒരു വാക്കിംഗ് സ്റ്റിക് കൂടി കയ്യിലെടുത്തോ.
2: അങ്ങനെ നീ എന്നെ വയസ്സനാക്കണ്ട.
0: ഏയ്, നാരായണേട്ടന് ഇപ്പോഴും മധുര 17 പ്രായം.
4: കിഞ്ചന വർത്തമാനം സമാപിക്കുന്നു.
5: രചന ആർ ഉണ്ണികൃഷ്ണൻ, ശബ്ദങ്ങൾ ബോബി സി മാത്യു, ഫഹദ് രാജ, സാരംഗി വിനോദ്.
4: ഈ പരിപാടി സമർപ്പിച്ചത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും, നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
8: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
10: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: 2026 ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായുള്ള ദേശീയ പുരസ്കാരങ്ങൾക്കായുള്ള അപേക്ഷകളും നാമനിർദ്ദേശങ്ങളും www.awards.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴിയോ ജൂലൈ 31 വരെ ഓൺലൈനായി സമർപ്പിക്കാം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
8: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ

0: മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമ ബംഗാളിൽ BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്ത് പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 20 സംസ്ഥാനങ്ങളിലായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ നിന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമ ബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSFന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. BSFുമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. അതിർത്തി മേഖലയിലെ സുരക്ഷാ നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് സിലിഗുരിയിൽ അദ്ദേഹം യോഗം വിളിച്ചു ചേർക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. എസ്റ്റോണിയയിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പിന്തുണയോടെ ഇന്ത്യയുടെ ഡിജിറ്റൽ ശേഷിയും ലോകോത്തര ഉൽപ്പാദന മികവും സംയോജിപ്പിക്കുന്നത് ഇന്ത്യ എസ്റ്റോണിയ ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ദിശ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: This reform journey over the last decade has made India a very attractive long-term investment destination. We have today, in the last two decades or so, about a trillion plus as foreign direct investment, apart from whatever is invested in our stock markets, at an annual run rate currently of about $100 billion.
0: പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമായി. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഹോർമോസ്ഖാനിലെ പാലങ്ങൾക്ക് നേരെ രാത്രി US വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ഇറാനിൻ തീരദേശ നഗരമായ ബന്ദർ ഖമീറിലാണ് ആക്രമണമുണ്ടായത്. മറുപടിയായി ഖത്തർ, കുവൈത്ത് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറേയും അദ്ദേഹം സന്ദർശിക്കും. ബുധനാഴ്ച കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പനാമ വിദേശകാര്യമന്ത്രി വ്യാഴാഴ്ച ഇന്ത്യയിൽ നിന്ന് മടങ്ങും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. ജൻവിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടി സ്വീകരിച്ചു. 600 രൂപ പിഴ അടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്ന് നടക്കും. സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് ഇന്ന് 50 വർഷം തികയും. അനുമോദന ചടങ്ങ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. 22,000 രൂപ തുടക്കത്തിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം 25 ലക്ഷം രൂപ വരുമാനം ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ചർച്ചകൾ സുഗമമായി പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകിയിരുന്ന ഇളവ് അവസാനിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാക് അധീന ജമ്മുകശ്മീർ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ജമ്മുകശ്മീരിലും ലഡാക്കും ഉൾപ്പെടുന്ന മുഴുവൻ കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: Construction work has rapidly progressed. First section will be opened in 2027 itself. Therefore, both sides agreed to start the operations with Indian high-speed train. Signaling equipment has been ordered accordingly and is in line with international specifications. No Japanese offer was received in this context. The project execution is in line with the common goal of starting the high-speed train project at the earliest.
0: കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. നാളെ പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20-ന് നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് BCCI. പരമ്പരയ്ക്ക് ശേഷവും രോഹിത് ടീമിൽ തുടരുമെന്നും വിരമിക്കലുമായി ബന്ധപ്പെട്ട് ബോർഡിൽ യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും BCCI സെക്രട്ടറി ദേവജിത് സൈക്യ വ്യക്തമാക്കി. രാജ്യത്തെ കായിക മേഖലയിൽ ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളമുള്ള ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. BBG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള പരിശീലന പരിപാടി കാസർഗോഡ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മനുഷ്യന്റെ അവകാശമാക്കി മാറ്റാനും ജീവിത സൂചികയിൽ മാറ്റം വരുത്താനും തൊഴിലുറപ്പ് നിയമത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വിലാപയാത്രയ്ക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുവിഭാഗവും വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നെങ്കിലും ഗാസയിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുകയാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: Regal Jewelers Manufacturers and Wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode.

0: കണ്ണൂർ.
1: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
2: ആവശ്യമുള്ള സാധനങ്ങൾ, പലവ്യഞ്ജനങ്ങളാവാം, വസ്ത്രങ്ങളാവാം, എന്തും ആളുകൾ വാങ്ങിക്കുന്നത് പല രീതിയിലാണ് അല്ലേ? ആവശ്യങ്ങൾ എന്താണെന്ന് മുൻകൂട്ടി ആലോചിച്ച് നേരത്തെ വാങ്ങിച്ചു വെക്കുന്നു ഒരു കൂട്ടർ. ആവശ്യമുണ്ടാവുന്ന മുറയ്ക്ക് അഥവാ സാധനങ്ങൾ വേണ്ട സമയം ആകുന്ന മുറയ്ക്ക് വാങ്ങിക്കുന്നു മറ്റൊരു കൂട്ടർ. പീപ്പിൾ ഫോളോ ഡിഫറെന്റ് മെത്തേഡ്സ് ഇൻ ഓർഡർ ടു പെർച്ചേസ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് സച്ച് എസ് ഗ്രോസറീസ്, ക്ലോത്ത്സ് എറ്റ്സെട്ര. സം പീപ്പിൾ പെർച്ചേസ് എവറിത്തിങ് ഇൻ അഡ്വാൻസ് ആഫ്റ്റർ മെറ്റിക്കുലസ് പ്ലാനിംഗ്. സം മേക്ക് പെർച്ചേസസ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ആസ് ആൻഡ് വെൻ, എ എസ് ആസ്, എ എൻ ഡി ആൻഡ് ഡബ്ല്യു എച്ച് ഇ എൻ വെൻ. As and when. As and when means at the time when something happens. സമയമാകുന്ന മുറയ്ക്ക് എന്ന് അർത്ഥം. മുൻകൂട്ടി വ്യക്തമാക്കാത്തതോ നിശ്ചയിച്ചിട്ടില്ലാത്തതോ ആയ സമയത്ത് എന്തെങ്കിലും സംഭവിക്കും എന്ന് പ്രകടിപ്പിക്കേണ്ടി വരുമ്പോഴാണ് as and when എന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത്. As and when is used to refer to an uncertain future event. That is, when we need to express that something will happen at a time that is unspecified or not defined in advance. The funds will be sanctioned as and when the bills are presented. Bill present cheyuna muraikku fund sanction cheyunnathayirikkum. The funds will be sanctioned as and when the bills are presented. I will contact you as and when required.
3: ആവശ്യം വരുന്ന മുറയ്ക്ക് ഞാൻ താങ്കളുമായി ബന്ധപ്പെടാം. I will contact you as and when required.
2: Raju doesn't own a car. He rents one as and when he needs. രാജുവിന് സ്വന്തമായി കാർ ഇല്ല. ആവശ്യം വരുന്ന മുറയ്ക്ക് അയാൾ ഒരെണ്ണം വാടകയ്ക്ക് എടുക്കുന്നു. Raju doesn't own a car. He rents one as and when he needs. We should be able to respond as and when the situation arises.
3: സാഹചര്യം ഉയർന്നു വരുന്ന മുറയ്ക്ക് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കണം.
2: We should be able to respond as and when the situation arises.
3: സുഹൃത്തുക്കളെ, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത് നിരന്തരം പ്രാക്ടീസ് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആവശ്യം വരുന്ന മുറയ്ക്ക് സംസാരിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം എപ്പോഴെല്ലാമാണോ സാധിക്കുന്നത് അപ്പോഴെല്ലാം ഇംഗ്ലീഷിൽ സംസാരിച്ച് ശീലിക്കുക.
2: ഡിയർ ഫ്രണ്ട്സ്, ലേണിംഗ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഇൻവോൾവ്സ് കോൺസ്റ്റന്റ് പ്രാക്ടീസ്. ട്രൈ ടു സ്പീക്ക് വെനെവർ പോസിബിൾ റാദർ ദാൻ തിങ്ക് ഓഫ് സ്പീക്കിംഗ് ആസ് ആൻഡ് വെൻ എ സിറ്റുവേഷൻ അറൈസസ്.
1: English Matters, presented by Smita Manikoth.
4: Novel Time, Pattunool Puru, Rajana S. Harish.
5: സ്വന്തം പറമ്പിലേക്ക് കയറിയപ്പോൾ എല്ലാം മറ്റൊരാൾ കൂടി കാണുന്നതായി അവന് തോന്നി. അടുക്കളപ്പുറത്ത് നിൽക്കുന്ന മണ്ണിന് മുകളിലേക്ക് വേരുപടലം വന്ന തെങ്ങ്, അതിനു ചുവട്ടിലെ കറുത്ത കുരിപ്പുകൾ, അല്പം മാറി നിൽക്കുന്ന കൊക്കോ ചെടി, ആരും പരിചരിക്കാത്ത ബോൾസ് ചെടികളുടെ പൂക്കൾ തുടങ്ങി എല്ലാം വേറൊരാൾ കൂടി കാണുന്നുണ്ട്. ഇലു ആകട്ടെ രണ്ടുപേരെ കണ്ട ഊർജത്തോടെ ഇപ്പോഴും വാലാട്ടുന്നു, മുരളുന്നു, ചങ്ങല വലിച്ചു ചാടുന്നു. സാംസ മുന്നിലേക്ക് ഇറക്കിക്കെട്ടിയ തറയിൽ നിന്ന് വീട്ടിലേക്ക് കയറി ഉള്ളിലെ ഇരുട്ടുള്ള മുറി വഴി അടുക്കളയിലെത്തി. സാംസയുടെ അമ്മ പാതേമ്പുറത്തിനടിയിൽ നിന്ന് കത്തിക്കാനുള്ള ചൂട്ടും മടലും വലിച്ചെടുക്കുകയാണ്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ അടുപ്പിലേക്ക് തിരികെക്കയറ്റി തീയാളിച്ച ശേഷം സാംസയുടെ അമ്മ അവനെ നോക്കി.
6: നിനക്കെന്താ വേറൊരു മണം? അമ്മ ചോദിച്ചു.
5: കടയെന്ന് വന്നതുകൊണ്ടായിരിക്കും.
6: ഏയ്, ആ മണമല്ല.
5: അമ്മ അവന്റെ അടുത്തു വന്ന് ഒന്നുകൂടി ശ്രദ്ധിച്ചു. ചെറിയ മണവ്യത്യാസം പോലും തിരിച്ചറിയാൻ കഴിവുണ്ട് അമ്മയ്ക്ക്. പശുവിനെ കറക്കുന്നതിനിടയിൽ

0: പാലിന്റെ മണം മൂക്കിലടിക്കുമ്പോഴേ അമ്മ തന്നെത്താനെ പറയും, ഇന്നിത് നേരത്തെ ചീത്തയാകും കേട്ടോ, ഏയ് കടയിലെ മണമല്ല. അമ്മ ഒന്നുകൂടി ഉള്ളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ മണം പോലുള്ള മണം. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. അമ്മ ആ കാര്യം വിട്ട് തിരിഞ്ഞു നടന്നു. അടുപ്പിലെ തീയുന്തി. അപ്പോൾ ഉച്ചയ്ക്ക് വെള്ളം കിട്ടേണ്ട സമയമായെന്ന സൂചനയോടെ പശു നീട്ടിക്കരഞ്ഞു. പിന്നാലെ ആടുകളും. സാംസയുടെ അമ്മ ആ വഴിക്ക് നീങ്ങി. സാംസ ചായ്പുമുറിയിലെത്തി. കട്ടിലിൽ വെറുതെ കിടന്നു. നന്നായി കിടക്കാൻ വേണ്ടി അവിടെവിടെ ഉണ്ടായിരുന്ന അഴുക്കു തുണികളും പുതപ്പും വശത്തേക്ക് മാറ്റി. കുറച്ചു മാറി പാടത്തുനിന്നും പറമ്പുകളിൽ നിന്നും ഓടിക്കളിക്കുന്ന കുട്ടികളുടെ ആരവം കേൾക്കാം. അവർ ഏറുപന്ത് കളിക്കുകയാണെന്ന് സാംസ സങ്കൽപ്പിച്ചു. നടുക്ക് ഒരു കല്ലുവെച്ച് ചുറ്റും തെങ്ങോല മെടഞ്ഞുകെട്ടിയാണ് ഏറുപന്ത് ഉണ്ടാക്കുക. അതുവെച്ചുള്ള ഏറാണ് ഏറുപന്ത് കളി. ഏറുകിട്ടാതെ എങ്ങോട്ടെങ്കിലും ഓടിക്കൊള്ളണം. അതിനിടയിൽ പന്ത് കയ്യിൽ കിട്ടിയാൽ പിന്നെ നമ്മളായി ഏറുകാരൻ. നമ്മളെ കണ്ട് കുട്ടികൾ നാലുപാടും ചിതറും. ചുമ്മാ നടക്കാതെ അവരുടെ കൂടെ പോയി കളിക്കേ. ഇടയ്ക്ക് അമ്മ സാംസയോട് പറയും. അവര് സാംസയെ പലവട്ടം കളിക്ക് കൂട്ടുകയും ചെയ്തതാണ്. എന്നാൽ പന്തൊരിക്കലും സാംസയുടെ കയ്യിൽ കിട്ടില്ല. ഏറ് മുഴുവൻ കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും പെട്ടെന്നെറിയാവുന്ന ആളാണ് സാംസ. കുറെ എറിയുമ്പോൾ കളിക്കാരും മടുക്കും. ഒരാളെ തന്നെ എറിയുന്നതിൽ രസമില്ല. അവർ പിന്നെ അവനില്ലെന്ന മട്ടിൽ ഏറുപന്ത് കളി തുടരും. അവനെ ഒഴിവാക്കി ഓടുകയും എറിയുകയും ചെയ്യും. കളിയിലുണ്ടെങ്കിലും കളിയിലില്ലാത്തയാളായി സാംസ മാറും. അതുകൊണ്ട് സാംസയ്ക്ക് അങ്ങോട്ട് പോകണമെന്ന് തോന്നിയില്ല. അവർ ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് സാംസ സങ്കൽപ്പിച്ചു. മടൽ ബാറ്റും ചെറിയ പന്തും വെച്ചുള്ള ക്രിക്കറ്റ് കളി. ഏതെങ്കിലും ടീമിൽ അവർ സാംസയെ കൂട്ടും. ഒരോവർ എറിയാൻ നൽകും. വളരെ വേഗം കുറഞ്ഞതാണ് സാംസയുടെ ഏറ്. ഒന്നു രണ്ടെണ്ണം അടിച്ചു പറത്തിയ ശേഷം ബാറ്റ്സ്മാൻ ചുമ്മാ നോക്കി നിൽക്കും. ഇത്തരം പന്തുകളെ നേരിടുന്നതിൽ എന്താണ് രസം? സാംസ ബാറ്റ് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ബൗളർ വെറുതെ വേഗം കുറച്ച് എറിഞ്ഞുകൊടുക്കും. രണ്ടോ മൂന്നോ ബോളുകൾക്ക് ശേഷം എല്ലാവർക്കും പ്രവചിക്കാവുന്ന ഒരു ക്യാച്ച് കൊടുത്ത് സാംസ മടങ്ങും. അവിടെയുണ്ടെങ്കിലും അവിടെ ഇല്ലാത്തയാളായി അവൻ മാറും. അതുകൊണ്ട് സാംസയ്ക്ക് അങ്ങോട്ട് പോകണമെന്ന് തോന്നിയില്ല.
1: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.

ഇന്ന് ജൂലൈ 18 ബോളിവുഡ് താരം രാജേഷ് ഖന്നയുടെ ഓർമ്മദിനം. ബോളിവുഡ് സിനിമാ ലോകത്തെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇതിഹാസ നടനാണ് രാജേഷ് ഖന്ന. ആരാധന, കുദ്രത്, ആനന്ദ്, കട്ടി പതംഗ്, അമർ പ്രേം, സച്ച ഝൂട്ട തുടങ്ങിയവ അദ്ദേഹത്തിന്റെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ചിലതാണ്. കിഷോർ കുമാർ ആലപിച്ച രാജേഷ് ഖന്ന ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികളുടെ പ്രിയപ്പെട്ടവയാണ്. മാത്രമല്ല RD ബർമൻ, കിഷോർ കുമാർ, രാജേഷ് ഖന്ന കൂട്ടുകെട്ട് നിരവധി ഹിറ്റുകളും സമ്മാനിച്ചിട്ടുണ്ട്. 1981 പുറത്തിറങ്ങിയ കുദ്രത് എന്ന ചിത്രത്തിലെ കിഷോർ കുമാർ ഗാനം നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഒന്നുകൂടിയാണ്. ഗാനരചന മജ്റു, സംഗീതം

രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

0: ബേഗട ശങ്കരാഭരണത്തിൻ്റെ ജന്യമായിട്ടാണ് കരുതപ്പെടുന്നത്. കൈശികനിഷാദമാണോ പാടുന്നത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കാകളി നിഷാദമാണ് ബേഗടയ്ക്കുള്ളത്. ബേഗട നിഷാദം എന്നതിന് പ്രത്യേകമായൊരു പേര് തന്നെയുണ്ട്. എന്നല്ല, എന്നാണ് പാടുന്നത്. അതുപോലെ തന്നെ
1: മാഗരീസ
0: എന്നല്ല പാടുന്നത്,
1: മാഗരീസ
0: എന്നാണ്. ബേഗട മാധ്യമം എന്ന പേര് ഇതിനുമുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബേഗട എന്ന രാഗത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമി ഈണം പകർന്നൊരു

0: കൃഷിദീപം.
1: പോഷക സമൃദ്ധമായ ഒരു ഇലക്കറിയാണ് സെലറി. ഇത് തണുപ്പും ഈർപ്പവും ഇഷ്ടപ്പെടുന്നു. വിത്തുപാകി മുളയ്ക്കുന്ന തൈകൾ 30 സെന്റിമീറ്റർ അകലത്തിൽ ഇളക്കി നടാം. സെലറി നിരോക്സീകാരക സമൃദ്ധമായ ഇലക്കറി കൂടിയാണ്. ദഹന സഹായിയാണ്. ഹൃദയാരോഗ്യ സംരക്ഷകനും കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നവയുമാണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുകയും കരൾ രോഗങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യും. ശരീരഭാരം കുറയ്ക്കുകയും അണുനശീകരണം നടത്തുകയും ചെയ്യും. കൂടാതെ മൂത്രാശയ രോഗങ്ങൾ തടയും. പശുക്കളിൽ മഴക്കാലങ്ങളിൽ മാത്രം കാണുന്ന ഒരു വൈറസ് രോഗമാണ് മുടന്തൻ പനി. ശരീരം തളർന്ന് അവശനിലയിൽ കൈകാലുകൾ നീട്ടി ചരിഞ്ഞുകിടക്കുന്നതാണ് ലക്ഷണം. കൊതുക്, ചെള്ള് എന്നിവ വഴി മറ്റു മൃഗങ്ങളിലേക്കും രോഗം പകരും. ശക്തിയായ പനി, വിറയൽ, കൂനി നിൽക്കുക, തലതാഴ്ത്തി നിൽക്കുക, വായയിൽ നിന്ന് ഉമിനീരൊലിപ്പ്, കണ്ണ്, മൂക്ക് ഇവയിൽ കൂടി സ്രവങ്ങൾ വരിക, ഭക്ഷണം കഴിക്കാതിരിക്കുക, കാല് മുടന്തി നടക്കുക, മുട്ടിൽ നീര് എന്നിവ ലക്ഷണങ്ങളാണ്. ധാതുലവണ മിശ്രിതവും ജീവകങ്ങളും ഭക്ഷണത്തിൽ ചേർത്തു നൽകുകയാണ് പ്രതിരോധമാണ്.

0: കൃഷിദീപം. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: മോഹൻ സംവിധാനം ചെയ്ത് 1984 റിലീസായ മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ രണ്ടു ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ഇളയരാജയാണ്. ഗാനരചയിതാവ് എം

എംഡി രാജേന്ദ്രൻ ഇളയരാജ സംഗമം ആദ്യമായി സംഭവിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ്. ചിത്രത്തിൽ നിന്നൊരു യുഗ്മഗാനം. യേശുദാസിനൊപ്പം ഗായിക കല്യാണി മേനോൻ. ഇതിനു മുമ്പ് ആലോലം എന്ന ചിത്രത്തിലെ ഒരു സംഘഗാനത്തിൽ ശബ്ദം നൽകിയിട്ടുണ്ടെങ്കിലും കല്യാണി മേനോന് ശ്രദ്ധേയമായ ഒരു ഇളയരാജ ഗാനം ലഭിക്കുന്നത് ഈ പാട്ടിലൂടെയാണ്.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ഇളയനില, ഇളയരാജയുടെ അതിശയലോകം.

0: Canadian rivals France and England will lock horns in the third-place playoff match at the Miami Stadium tonight. The match is scheduled to begin at 2:30 a.m. Indian Standard Time. The third-place playoff match has been part of the World Cup since 1934, the second edition of the tournament, with the 1950 edition being the only exception. Meanwhile, Argentina and Spain will face each other in the finals of the FIFA World Cup at the New York, New Jersey Stadium tomorrow night. The match will begin at 12:30 a.m. Indian time. Hockey India will begin nationwide coaching and officiating education pathway workshops from today to strengthen hockey's development ecosystem across the country. Designed to deliver internationally recognized learning opportunities, these workshops will equip participants with the latest coaching methodologies, technical knowledge, and officiating standards. The initiative aims to enhance the knowledge and skill of coaches and technical officials while promoting structured hockey education across India. The India Meteorological Department has issued red colour warning for heavy to very heavy rainfall with isolated extremely heavy rainfall over sub-Himalayan West Bengal and Sikkim till tomorrow. And now for a look at today's newspapers, it's over to Sarabjit Kaur.
1: Thank you, Sanjay. Prime Minister Narendra Modi's visit to Haryana and Punjab are prominently noticed on the front pages of all national dailies. On his visit to Jind in Haryana, the statesman notes, PM launches India's first hydrogen train. Highlighting his visit to Punjab, the front page lead in the Tribune states, PM slams AAP over law and order, graft, attack on Akalis, signals solo poll run. The Times of India's front page lead quotes the Supreme Court as saying, Election Commission can delete doubtful voters, can't decide citizenship. The Hindustan Times carries a story on the Joint Parliamentary Committee reviewing the bill to automatically remove ministers, chief ministers and prime ministers arrested for over 30 days. The paper writes, Parliamentary panel on PM, CM's removal bill defers draft report. Drawing attention to possible plans to introduce plastic currency in India, the Times of India reports, in step towards plastic notes, RBI floats expression of interest for polymer substrates. And finally, the passing away of legendary cricketer Sir Garfield Sobers is widely noticed in the press. The Indian Express writes in its obituary, legendary all-rounder with many firsts. He didn't know how special he was. And with that, it's back to you, Sanjay.
0: Thank you, Sarabjit. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi inaugurates 75 redeveloped railway stations across the country under Amrit Bharat scheme. Also flags off two new train services. Home Minister Amit Shah to visit BSF border outpost in West Bengal today to review security and launch development initiatives. UN Human Rights Agency voices concern over wave of unrest in Pakistan-occupied Jammu and Kashmir. Calls for probe into deaths of protesters. PV Sindhu enters into final of Japan Open badminton tournament. And in FIFA World Cup, France and England to lock horns for third place at Miami tonight. And with that, we end the morning news. Have a nice day.
2: Akashavani, Kozhikode.
3: സസ്നേഹം മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. കേരളീയ ചിത്രകലയ്ക്ക് പുതിയ ദിശാബോധം നൽകിയ അതുല്യ പ്രതിഭയായിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരി. ചിത്രകാരൻ, കാർട്ടൂണിസ്റ്റ്, ശില്പി, കലാസംവിധായകൻ, വിശേഷണങ്ങൾക്ക് അതീതമായി മലയാളികളുടെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. എം ടിയുടെ രണ്ടാം ഊഴം, തകഴിയുടെ ഏണിപ്പടികൾ, വി കെ എന്റെ കഥകൾ തുടങ്ങി പല തലമുറകളിലെ എഴുത്തുകാരുടെ രചനകളെ പൂർണ്ണതയിലെത്തിക്കുന്നതിനും പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുന്നതിനും നമ്പൂതിരിയുടെ രേഖാചിത്രങ്ങൾ വലിയ പങ്കുവഹിച്ചു. സസ്നേഹത്തിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നു കലാസംവിധായകനായ മകൻ ദേവൻ.
4: ഒരു കാലത്ത് മലയാളത്തിലെ പ്രമുഖ ആനുകാലികങ്ങളിൽ അച്ചടിച്ചു വന്നിരുന്ന കഥകളിൽ വായനക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടത് എഴുത്തുകാർ കുറിക്കുന്ന വരികൾ മാത്രമല്ല, നമ്പൂതിരി.

0: സൃഷ്ടിക്കുന്ന വരകൾ കൂടിയായിരുന്നു. വരയെ മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമാക്കിയ ചിത്രകാരനായിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരി. അച്ഛൻ്റെ ഈ ഒരു കഴിവുകളെ ആദ്യമായിട്ട് കണ്ടെത്തി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനമായത് എന്തായിരുന്നു?
1: അച്ഛൻ കണ്ട പുസ്തകങ്ങൾ, മുത്തശ്ശൻ കോടതിയിലെ ജൂറിയായിരുന്നു. മുത്തശ്ശന് വലിയ കളക്ഷൻ ഉണ്ട് ലൈബ്രറി. അതില് കുറെ ചിത്രങ്ങളും പെയിന്റിങ്ങുകളായിട്ടുള്ള മാസ്റ്റേഴ്സിന്റെ വർക്കുകൾ പെയിന്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ചിത്രമായിട്ട് അച്ഛൻ ആദ്യം കാണുന്ന സാധനങ്ങൾ. മുത്തശ്ശൻ്റെ കളക്ഷൻ ആയ ലൈബ്രറിയിൽ നിന്നാണ് ഇവർക്ക് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സ്പാർക്കെന്നോ അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു ഇഷ്ടം
0: അതെ
1: തുടങ്ങിയത്.
0: അതോടൊപ്പം തന്നെ അദ്ദേഹം ജനിച്ച ഒരു പ്രദേശം, പൊന്നാനി എന്ന് പറയുന്ന ഒരു പ്രദേശം, സാംസ്കാരികമായിട്ട് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാലമായിരുന്നു
1: തീർച്ചയായിട്ടും
0: അദ്ദേഹത്തിന്റെ ചെറുപ്പകാലമൊക്കെ. പ്രത്യേകിച്ചും നമ്മൾ പൊന്നാനി കളരി എന്നൊക്കെ പറയുന്ന കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒരുപാടുള്ള ഒരു മേഖലയാണ്. ആ ഒരു പൈതൃകം, ജന്മനാടിന്റെ ഒരു സാംസ്കാരിക പൈതൃകം അദ്ദേഹത്തിലെ ഒരു കലാകാരനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അടിത്തറ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിന്റെ ഒരു ഊർജം അതുണ്ട്. അത് അവസാനം വരെ ആ പൊന്നാനി കളരിയുടെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പൊന്നാനി കളരിയുടെ വലിയ സ്ഥലമാണ് കൃഷ്ണപണിക്കർ വായനശാല. എടശ്ശേരി വക്കീൽ മുൻസനായിരുന്നു. അപ്പൊ ആ സമയത്ത് എടശ്ശേരി വേറെ എടശ്ശേരിയാണ്. ഈ വായനശാലയിൽ വരുമ്പോഴുള്ള എടശ്ശേരി കവിയായിട്ട് തന്നെയാണ്. പിന്നെ അക്കിത്തം, കടവനാട് കുട്ടികൃഷ്ണൻ, പിന്നെ ഉറൂബ്, പിന്നെ കേളപ്പന്റെ സാന്നിധ്യം ഉണ്ട് മറ്റേ തവനൂര്. ഇപ്പൊ കേളപ്പനായിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ അടുത്ത ഇഷ്ടവും വളരെ ബഹുമാനമായിട്ട് എപ്പോഴും പറയുന്ന ആ ഒരു ക്വാളിറ്റിയിൽ ഒരാളെ പിന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ അഭിപ്രായത്തിൽ. പിന്നെ എം ജി എസ് പഠിച്ചത് എ വി ഐ സ്കൂളിൽ. കൃഷ്ണപ്പണിക്കർ ഒരു വല്ലാത്ത ഒരു സെന്ററാണത്. MT പൊന്നാനി കളരിയുടെ പഴയ പൊന്നാനി താലൂക്കിൽ പെട്ട തന്നെയാണ്. കുറെ പേരുണ്ട്.
0: അതെ, ആ ഒരു ചെറുപ്പകാലത്ത് നിന്നും പിന്നീട് ഔപചാരികമായിട്ട് കല അഭ്യസിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെന്നൈയിലാണല്ലോ പോകുന്നത്.
1: വലിയ സമ്പന്നമായ MT കഥകളൊക്കെ പറയുന്ന ഒരു പാരമ്പര്യമുണ്ട്. പക്ഷെ ഇവരുടെ കുട്ടിക്കാലാവുമ്പോഴേക്കും സമ്പത്ത് ക്ഷയിക്കുക, ഓരോ സ്ഥലത്ത് ജപ്തി ചെയ്യുക, അപ്പൊ അങ്ങനെ തുടങ്ങിയുണ്ട്. ഫോർമൽ എഡ്യൂക്കേഷൻ സ്കൂളിൽ പോവുക എന്നുള്ള തരായിട്ടില്ല. പിന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ, നേരെ ജ്യേഷ്ഠനല്ല, മൂത്ത ജ്യേഷ്ഠൻ വരിക്കാശ്ശേരി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് എന്നാൽ തൃശ്ശൂർ സംസ്കൃതം പഠിക്കാൻ കൊണ്ടുപോയി. സംസ്കൃതം പഠിച്ചു വരാ അതിൻ്റെ മുമ്പേ ഉണ്ട്. ഇപ്പോൾ പറമ്പിൽ നനഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്ത് വരയ്ക്കുക, അവിടേക്കാണ് എത്തുക എന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ടാവണം. സംസ്കൃതം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാവുന്നത് വൈദ്യം പഠിക്കുക, അതാണ് പിന്നത്തെ ഒരു റൂട്ട്. അങ്ങനെ പ്ലാന്തോൾ മൂസ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വൈദ്യം പഠിക്കും. ഒരാഴ്ച കൊണ്ട് അവിടുത്തെ താൻ ശരിയാവില്ല എന്ന് പറഞ്ഞ് പിന്നെ മുട്ടുശാന്തിയായിട്ട് അവിടെ ഒരു ഇല്ലക്കാരുടെ ഊരായ്മ ക്ഷേത്രമുണ്ട് മുടപ്പല്ലൂർ, അവിടെ കുറച്ച് ശാന്തിയായിട്ട് അവിടുന്ന് തൊട്ടാണ് ശരിക്ക് പറഞ്ഞ ഓരോരോ. പിന്നെ നേരത്തെ പറഞ്ഞ ജ്യേഷ്ഠൻ അന്ന് വരിക്കാശ്ശേരി ഒരാൾ കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹം ചെന്നൈയിൽ ആർട്ട് പഠിക്കുകയാണ്. അന്ന് ചൗധരിയുടെ ശിഷ്യനാണ് അദ്ദേഹം. KCS അന്ന് അവിടെ അധ്യാപകനാണ്. ചൗധരി അന്ന് പ്രിൻസിപ്പാള് സംശയമുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞ അദ്ദേഹം മുമ്പ് അദ്ദേഹം ഈ അച്ഛൻ ചെയ്ത ചെറിയ ചില സാധനങ്ങൾ പഠിക്കുന്നതിൻ്റെ മുമ്പേ തറവാട്ടിൽ വന്ന് ചെയ്ത ചില സാധനങ്ങൾ കണ്ടിട്ടുണ്ട്, ക്ലേയിൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യവും ഏട്ടൻ്റെ ശുപാർശയും കൂടി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒപ്പം അങ്ങോട്ട് പോവുക. ആദ്യം കമേഴ്ഷ്യൽ ആർട്ടിനെ ചേർന്നത് കൊണ്ട് 1 ഇയർ കഴിഞ്ഞു. പിന്നെയാണ് പെയിൻറ്റിങ്ങിന് ഒരു 6-7 കൊല്ലം കൊണ്ട് തീരേണ്ട നോർമൽ കോഴ്സ് ഒരു 3 കൊല്ലം കൊണ്ട് ഡബിൾ പ്രൊമോഷൻ അങ്ങനെ ചെയ്തു. അപ്പോഴേക്കും ഞാൻ പണിക്കർ KCS ആയിട്ട് ഭയങ്കര അടുപ്പായി. വെക്കേഷൻ കാലത്ത് ചിലപ്പോൾ ചോദിക്കും പോകണ്ടോ, ഇല്ലച്ചാൽ കൂടെ നിൽക്കാം. അപ്പോഴാണ് അദ്ദേഹത്തിന് പെരമ്പൂർ KCS ഇൻറ്റീരിയൽ കോച്ച് ഫാക്ടറിയിൽ വലിയൊരു കമ്മീഷൻ വർക്കിന് ഒരാൾ വേണം സഹായിക്കാൻ. അങ്ങനെ ഒപ്പം നിന്ന് അത് പരമഗുരു എന്നൊക്കെ പറയാവുന്ന അവസ്ഥയിൽ അദ്ദേഹം അവസാനം വരെ പറയുന്ന ഒരാള് KCS തന്നെയാണ്.

0: ഒരു തൊഴിലായിട്ട് അദ്ദേഹം ആദ്യം സ്വീകരിക്കുന്ന മാതൃഭൂമിയിലെ ജോലിയാണ് തോന്നുന്നു അല്ലേ?
1: അതെ, ഊട്ടിയിലൊറ്റ എന്തോ യാത്രയുടെ സമയത്താണ് ഒരു കത്ത് മാതൃഭൂമിയിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. അവിടുന്ന് വേഗം വന്നു. അപ്പൊ കൃഷ്ണമാരുടെ ഒരു ക്ഷണം, ബാക്കി കാര്യങ്ങൾ അറിയാം, താല്പര്യം ഉണ്ടെങ്കിൽ ചേരാം എന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ച് പരിഭ്രമം ഉണ്ടായിരുന്നു. ഇത് എന്താണ് ചെയ്യേണ്ടത്? കഥ വരച്ചിട്ട്
0: ആഴ്ചപ്പതിപ്പിലായിരുന്നല്ലോ അല്ലേ?
1: ആഴ്ചപതിപ്പില്
0: ആ ഒരു കാലത്ത് എഴുത്തുകാരെ സംബന്ധിച്ച് കഥ മാതൃഭൂമിയിൽ അച്ചടിച്ച് വരിക എന്നതിനോടൊപ്പം തന്നെ നമ്പൂതിരിയുടെ ഒരു വര അതിനോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു സന്തോഷം കൂടി അന്നുണ്ടായിരുന്നു. വി കെ എൻ ഒരു തവണ പറഞ്ഞത് ഇടയ്ക്കൊക്കെ എഴുതണം എന്ന് തോന്നുന്നത് തന്നെ നമ്പൂതിരി വരയ്ക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്ന് പറയും.
1: അവര് തമ്മില് വല്ലാത്തൊരു ഒരു അടുപ്പ, കാരണം അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിന് ഹാസ്യം എന്ന് പറയുന്നതിനേക്കാളും അതൊരു ഹൈലി ഫിലോസഫിക്കൽ ആണ്. എഴുത്ത് സ്വയം അവനെ തന്നെ വിമർശിച്ചിട്ട് അത് അവര് തമ്മിൽ ഭയങ്കര ഹ്യൂമർ.

0: ഉള്ളതുകൊണ്ട് ഇവർക്ക് അടുക്കാൻ ഒരു മടിയില്ല. രണ്ടുപേർക്കും മനസ്സിലാകും രണ്ട് ഒരാൾ എഴുതിയതിന്റെ അപ്പുറത്തെ വെട്ടാൻ കാത്തു നിൽക്കുകയാണ്. ഈ വേവ് ലെങ്ത് എന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് പറയാതെ മനസ്സിലാവും രണ്ടുപേർക്കും. ഹ്യൂമറും കുസൃതികളും അതൊക്കെ കാണുക എന്നുള്ള ഭയങ്കര രസമുള്ള കാര്യമാണ്.
1: അതെ അതെ, ഈ മാതൃഭൂമിയിലുള്ള സമയത്താണല്ലോ അദ്ദേഹത്തിന്റെ ഒരു പോക്കറ്റ് കാർട്ടൂൺ വളരെ
0: നാണിയമ്മയും ലോകവും.
1: നാണിയമ്മയും ലോകവും, ഇപ്പൊ ഈ ഹ്യൂമർ സെൻസിന്റെ കാര്യം പറഞ്ഞു, ആ നാണിയമ്മയും ലോകവും എന്നുള്ള ഒരു കാർട്ടൂണൊക്കെ വളരെ പൊളിറ്റിക്കലാണ്. ഒരു സ്ത്രീയുടെ കണ്ണിലൂടെ സമൂഹത്തെ വിമർശിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ. ഒരേ സമയം അത് വളരെ വലിയൊരു സാമൂഹ്യ നിരീക്ഷണം അതിലുണ്ട്, ഒരു ആക്ഷേപഹാസ്യമുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്. അതെല്ലാം ഒരു കലാകാരനായി വരുമ്പോൾ മാത്രമുള്ളതാണോ അതോ വ്യക്തി സംഭാഷണങ്ങളിലൊക്കെ ഈ പറഞ്ഞ നർമ്മവും നിരീക്ഷണമൊക്കെ അദ്ദേഹത്തിനുണ്ട്?
0: അതുണ്ട്. ഈ നിരീക്ഷണം നർമ്മം രണ്ടും അടിസ്ഥാനമാണ്. ഒബ്സർവേഷൻ എന്നുള്ള സാധനം ആൾക്കാരുടെ ബോഡി ലാംഗ്വേജ് ആ കാഴ്ചയെന്ന് അവരുടെ ഇങ്ങനെ ആയിരിക്കും അവരെന്നുള്ളത് ഒരു ജഡ്ജ്മെൻറ്റ് അതുണ്ട്. ഈ പോക്കറ്റ് കാർട്ടൂണിൻ്റെ കാര്യം സൂചിപ്പിച്ചത് എൻവി ആയിരിക്കണം
1: തുടങ്ങാൻ
0: ഇങ്ങനെ ആയാലോ ചോദിക്കുന്നത്. അവർ തമ്മിൽ വേറെ വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ട്. എൻവിയെ പറ്റി പറഞ്ഞ തീരില്ല അച്ഛൻ. ഇപ്പോൾ നാണ്യമും ലോകവും എന്നുള്ള ആ സാധനം പത്രത്തിൽ വന്ന് വായിക്കുമ്പോൾ കിട്ടുന്ന ചില സാധനങ്ങളിൽ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് സ്ത്രീകളുടെ പേഴ്സ്പെക്റ്റീവിൽ ഡയറക്റ്റായിട്ട് ഒരാളെ വിഷമിപ്പിക്കുന്ന തരത്തിലല്ല, മാറി ഇന്ന് കണ്ടിട്ടുള്ള ഒരു കമന്റുകളാണ് പലതും.
1: സാഹിത്യ രചനകൾക്ക് വേണ്ടിയുള്ള വരകളെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. അതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹം എം ടിക്ക് വേണ്ടി വരച്ച, രണ്ടാം മുഴത്തിനൊക്കെ വേണ്ടി വരച്ച ചിത്രങ്ങളാണ്. അത് പുരാണ കഥാപാത്രങ്ങളെയൊക്കെ പലപ്പോഴും എം ടിയുടെ വാക്കുകളാൽ നമ്മൾ സങ്കല്പിക്കുന്നതോടൊപ്പം തന്നെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഒരു വരകൾ കൂടി നമ്മുടെ മനസ്സിൽ പതിയുന്നുണ്ട്. ആ ഒരു അടുപ്പം എങ്ങനെയായിരുന്നു എം ടിയുമായിട്ടുള്ളതും ആ ഒരു വരകളിലേക്ക് എത്തുന്നതും എങ്ങനെയാണ്?
0: 84 രണ്ടാം മുഴം വരുന്നതിന് മുമ്പ് മാനുസ്ക്രിപ്റ്റ് കുറേ എഡിഷൻ അവിടെ വന്നു. അതിന് ഒരു തവണ ടൗണിൽ മിഠായിത്തെരു പോയി നടന്നു വരുമ്പോൾ ഇപ്പോഴത്തെ മോഡൽ സ്കൂളിൻ്റെയൊക്കെ സൈഡിൽ വെച്ച് എം ടി അന്നൊരു അംബാസിഡർ കറുത്ത കാറാണ് കൊണ്ട് 84 ആ സമയത്ത് കണ്ടു നിർത്തി ഒന്ന് വീട്ടിലേക്ക് വരണം. ഇപ്പം ഈ സാധനം കിട്ടിയെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് അവിടുന്ന് അവർ തമ്മിലുള്ള സംഭാഷണം ഉണ്ടായ കാര്യം പിന്നെ അച്ഛൻ പറയുന്നത് എം ടി അതൊരു മനുഷ്യൻ്റെ ദുഃഖമായിട്ടാണ്, അതിനൊരു മധ്യമനാവുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. അത് എം ടിയുടെ ബാക്കിയുള്ള കഥകളിലും അതേ സാധനം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അച്ഛൻ വരച്ചത് അങ്ങനെ ഒരു ഹ്യൂമൻ ലൈക്ക് ഫിഗറായിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റില്ല. ഈ സാധനം മഹാഭാരതം സാധനങ്ങൾ മലയാളത്തിലുള്ളതും മറ്റതും വരച്ചും മുത്തശ്ശിമാർ പറഞ്ഞ മറ്റവർ പറഞ്ഞു കേട്ടുള്ള ഒരു സാധനമുണ്ട്. നമുക്ക് അതാവും കുറച്ചും കൂടിയും മുപ്പർക്ക് ഒരു സ്ട്രോങ് ചെയ്യാൻ പറ്റാന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് അത് ഇന്നിപ്പോൾ രണ്ടാം മുഴത്തിൻ്റെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞ് സോക്കോളിൽ പറഞ്ഞു വരുന്ന സാധനത്തിലേക്ക് മാറിയത്.
1: അവർ ചേർന്നുകൊണ്ടുള്ള മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് നമ്പൂതിരി അവസാനമായിട്ട് വരച്ച ചിത്രവും എം ടിയുടെ ഒരു കഥാപാത്രമായിരുന്നു അല്ലേ,
0: പള്ളിവാളും വെളിച്ചപ്പാടിന്റെ. അത് അവസാനത്ത് കിടന്നിട്ടാണ് വരച്ചതെന്ന് വേണമെങ്കിൽ പറയാം.
1: എം ടിയുടെ നവതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു
0: മാതൃഭൂമി ഇറക്കിയ സ്പെഷ്യൽ പതിപ്പ് അതാണ് അവസാനത്തെ വരാന്ന് പറയാം. എം ടിയുടെ
1: അദ്ദേഹം എങ്ങനെയാ പൊതുവെ ഈ വ്യക്തിബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്ന ആളായിരുന്നോ?
0: ഇടിച്ചു കയറി ഇടപെടുക എന്നുള്ളതില്ല, ഒന്നും മാറി നിന്ന്. പക്ഷെ എല്ലാ അനിഷ്ടം ആരോടും അപ്രിയം പറയുക, എന്റെ മോശം ഒരാളെ പറ്റി കുറ്റം പറയുക അത്
1: ചെയ്യാറില്ല,
0: പറ്റില്ല. ഇപ്പൊ എം ടി, വി കെ എൻ, യു എ ഖാദർ, പുനത്തില്, അങ്ങനെ കുറച്ച് പേര് ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന ആൾക്കാരോട് ഒരടുപ്പം കുറച്ച്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരെന്ന് ചോദിച്ചാൽ അച്ഛനും മാധവിക്കുട്ടിയുടെ എഴുത്താണ്. മാധവിക്കുട്ടിയുടെ നീർമാതളം പുത്തകമൊക്കെ വരച്ചിട്ടുണ്ട്, തകഴിയുടെ ഏണിപ്പടികൾ. വി കെന്റെ കഥകൾ വന്ന നോവൽ വന്ന നേരെ അച്ഛൻ്റെ ടേബിളിക്ക് എത്താന്ന് പറയും.
1: പിന്നെ ഇപ്പോൾ കലാകാരന്മാരൊക്കെ പലരും ആരാധന അദ്ദേഹത്തോട് പുലർത്താറുണ്ട്, പ്രത്യേകിച്ചും മോഹൻലാലൊക്കെ എപ്പോഴും പറയാറുള്ളതാണ്.
0: മോഹൻലാലായിട്ട് വല്ലാത്ത അടുപ്പം ഉണ്ട്. അവരുടെ ബന്ധം ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്
1: മോഹൻലാലുമായിട്ട്.
0: രണ്ടുപേർക്കും രണ്ടുപേരെയും അറിയാം, പറയാതെ രണ്ടുപേരെയും കുസൃതി രണ്ടുപേർക്കുണ്ട്, ഹ്യൂമറ്. മോഹൻലാലാണ് പിന്നെയും ഇടയ്ക്ക് വിളിക്കാറുള്ളത്, ഇടയ്ക്ക് വന്നിട്ടുള്ളത്. അവര് അടുപ്പം കുറച്ചധികം ആഴത്തിൽ നമുക്ക് അത് അതിന്റെ ആഴം നമുക്ക് അളക്കാൻ പറ്റുമെന്ന് വെച്ചാൽ സംശയമാണ്.
1: ഒരു കല എന്നുള്ള രീതി

0: ഇതിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമായത് സിനിമ തന്നെയാണല്ലോ. അരവിന്ദന്റെയൊക്കെ ചില സിനിമകളിൽ അച്ഛൻ ആർട്ട് ഡയറക്ടർ ആയിട്ടുണ്ട്. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? പലപ്പോഴും ആ സിനിമകളിലൊക്കെ എനിക്ക് തോന്നുന്നു താങ്കളും കലാരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള, അപ്പൊ അച്ഛന്റെ കൂടെ ഈ സിനിമയിലോ അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുമ്പോഴുള്ള ഒരു അനുഭവം എങ്ങനെയാണ്?
1: ഉത്തരായണം ആണ് അരവിന്ദന്റെ ആദ്യത്തെ പടം. അത് പാരഗൺ എന്ന് പറഞ്ഞ ഒരു ഒരു വലിയ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു പാരഗണ്ടെ. അതിന്റെ മുകളില് അന്ന് ചെറിയൊരു ബേക്കറി റെസ്റ്റോറന്റ് മുകളിൽ ഒരു അഞ്ചാറ് റൂമും ഉള്ള ഒരു ആസ്പെക്ട് ഹൗസ് ഉണ്ട്, മറച്ച റൂം. അരവിന്ദൻ അവിടെ ചെറിയ മനുഷ്യൻ വലിയ ലോകവും കാർട്ടൂൺ അവര് തമ്മിൽ പരിചയമുണ്ട്. അരവിന്ദൻ കാലിക്കറ്റ് വരുന്നതിന്റെ മുമ്പ് അച്ഛന്റെ സുഹൃത്തുക്കളായ മറ്റേ ഒരു കസ്റ്റംസിലെ വിജയരാഘവൻ, രവി, ബാങ്ക് രവി നമ്മൾ വിളിക്കണ, പൊന്തൻപാട സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനത്തെ അങ്ങനെയാണ് തൽക്കാലം മറ്റേ പാരഗണിന്റെ മുകളിൽ താമസം. അത് പിന്നെ അത് ആ ഒരു സദസ്സം കൊണ്ട് വലുതായി തിക്കോടിയൻ പട്ടത്തുള്ള കരുണാകരൻ പി എസ് എസ് ഉണ്ടായിരുന്നു,
0: എം ടി ഉണ്ടാവാറുണ്ട്,
1: എം ടി ഇടയ്ക്ക് വരും, ഒരുപാട് പേര് വന്നു പോയി, ചെലവൂർ വേണു, പിന്നെ ഒരു ഡോക്ടർ ഗോപി ഉണ്ട്. അപ്പോ ഉത്തരായണത്തിന്റെ ആർട്ട് ഡയറക്ഷൻ, അതിന്റെ ക്യാമറ മങ്കട, സൗണ്ട് ദേവദാസ്, ആർട്ട് ഡയറക്ഷൻ അച്ഛൻ. അപ്പൊ ആ കൂട്ടത്തില് ആണ് ചെറുതായിട്ടൊരു ഒരു കഥാപാത്രമായിട്ട് വേഷം ഞാനും ഉണ്ടായത്. ആറിലോ ഏഴിലിട്ട് പഠിക്കുകയാണ് മോഹമല്ലികയുടെ അനിയനായിട്ട്. പിന്നെ അത് ഗ്രാജുവലായിട്ട് സിനിമയായിട്ടുള്ളൊരു അടുപ്പം കൂടി എന്ന് പറയാം. അതുകൊണ്ട് അരവിന്ദന്റെ രണ്ടാമത്തെ പടം കാഞ്ചസ് ഇതാണ്. അതില് ഇവരുടെ കോസ്റ്റ്യൂമ്, എൻ്റെ ആർട്ട്.
0: താങ്കൾ സിനിമയിലും കലാ സംവിധായകനായിട്ടുണ്ടായിരുന്നല്ലോ, സർഗം പോലുള്ള സിനിമകൾ,
1: സർഗം, പിറവി,
0: അതൊക്കെ ചെയ്തത് കണ്ടപ്പോ അച്ഛന്റെ ഒരു പ്രതികരണം എന്തായിരുന്നു?
1: ഒന്നും ഓവറായിട്ട് എക്സ്പ്രസ്
0: ചെയ്യില്ല,
1: ഇല്ല, താൻ ചെയ്ത് വളരെ കേമായിരുന്നു അല്ലെങ്കിൽ നന്നായി, അതാ പാകത്തിൽ ആയി. ചെലപ്പോ നമ്മള് വല്ലാണ്ട് പറഞ്ഞാൽ നമ്മൾ മറുകണ്ടും ചാടും.
0: സന്തോഷം പ്രകടിപ്പിക്കുന്ന ആളാണ്.
1: അത് ആ പടം കണ്ടിട്ട്, പിറവി കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടായി.

0: കുടുംബം ആരൊക്കെയാണ് ഇപ്പോൾ വീട്ടിലുള്ളത്?
1: ഇപ്പൊ ഞാനും ഏട്ടനും ഉണ്ട്. ഞാനിപ്പോ എടപ്പാള് തന്നെയാണ്.
0: അച്ഛൻ താമസിച്ച സ്ഥലത്ത് തന്നെ?
1: അതെ അതെ. ഏട്ടൻ ഇപ്പൊ ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന ബിലാത്തിക്കുളത്തെ വീട്ടിലാണ്. ഒന്ന് റിനോവേറ്റ് ചെയ്ത് അവിടെയാണ്. ഏട്ടൻ വക്കീലാണ്.
0: അച്ഛൻ വളരെ കാലം ജീവിച്ചു, ആരോഗ്യത്തോടുകൂടി ജീവിച്ചു. ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരാളായിരുന്നോ?
1: ആണ്. ആരോഗ്യം കാരണം വളരെ ഭക്ഷണ രീതിയൊക്കെ വളരെ ആവശ്യത്തിന് മാത്രം ഒരുപാട് ഏരിയ പുളി അങ്ങനത്തെ ഇതെല്ലാം അതൊരു കുട്ടിക്കാലത്തുള്ള നിയന്ത്രണം. കാരണം അത് കിട്ടാത്ത കാലത്ത് ശീലിച്ചൊരു ടേസ്റ്റും ഒരു സാധനം ഉണ്ടല്ലോ. ശാരീരികമായിട്ട് തറവാട്ടിലുള്ള കാലത്ത് നല്ല അധ്വാനിച്ചു. ഒരു 70-75 വയസ്സ് വരെ ഞാൻ പഞ്ച പിടിച്ചിട്ട് ജയിച്ചിട്ടില്ല. പിന്നെ നല്ല കാറിൻ്റെ ബസ്സിൻ്റെ ഒക്കെ ഇഞ്ചിൻ്റെ അതിൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് അത് പ്രവർത്തിക്കുന്നത് മുഴുവൻ തറവാണ്. അത് വരച്ച് നമ്മളെ കാണിച്ചു തരും. അതേമാതിരി നല്ല ഷട്ടിലുകൾ. മാതൃഭൂമിയുള്ള കാലത്ത് എനിക്കത് മാതൃഭൂമിയുടെ സിംഗിൾസ് ചാമ്പ്യനായിരുന്നു. പിന്നെ കൊട്ടു പഠിച്ചിട്ടാണെന്ന് ഞാൻ പറയണില്ല ചെണ്ട. പിന്നെ മാതൃഭൂമിയുടെ ഒരു കലോത്സവത്തിന് മദ്ദള കേളി മദ്ദളം കൊട്ടി. അപ്പൊ ഇത് താളം പാട്ട്
0: മനസ്സിലുണ്ട്.
1: അതുണ്ട്. പാട്ടിനോടാണ് കൂടുതൽ ചിത്രത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം. പാട്ടുകാരനായില്ലല്ലോ ആവാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു
0: വിഷമമുണ്ട്.
2: July 7, 2023 എണ്ണമറ്റ ദൃശ്യങ്ങളെ ചുരുക്കം ചില രേഖകൾ കൊണ്ട് മലയാളിയുടെ മനസ്സിൽ വരച്ചിട്ട നമ്പൂതിരിയുടെ വിരലുകൾ നിശ്ചലമായി. നമ്പൂതിരി ചിത്രങ്ങൾ മനം നിറഞ്ഞാസ്വദിക്കാത്ത, അതുകണ്ട് അതിശയിക്കാത്ത ഒരു കലാസ്വാദകൻ പോലും ഉണ്ടാകില്ല എന്നതിനാലാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ നമ്പൂതിരി അനശ്വരനാകുന്നത്. സസ്നേഹത്തിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് കലാസംവിധായകനായ മകൻ ദേവൻ. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് രാജ.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ,

0: ആൻഡ് പന്തീരങ്കാവ്. മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: സുവർണ മലരുകൾ.
1: ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിലെ ഗാനമാദ്യം എസ് ജാനകി പാടിയത്. ഗാനരചന കോന്നിയൂർ ഭാസ്, സംഗീതം ജോൺസൺ.

ജയചന്ദ്രനും വാണി ജയറാമും പാടിയതാണ് അടുത്ത ഗാനം. പ്രശ്നം ഗുരുതരം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് രവീന്ദ്രൻ.

യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം, ചിത്രം കാര്യം നിസാരം. ഗാനരചന കോന്നിയൂർ ഭാസ്, സംഗീതം കോന്നിയൂർ രാജൻ.

0: കാര്യം നിസ്സാരം എന്ന ചിത്രത്തിന് വേണ്ടി കണ്ണൂർ രാജൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ഇതുവരെ കേട്ടത്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം ഇനി. ചിത്രം എന്റെ നീലാകാശം. ഗാനരചന ONV കുറുപ്പ്.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്.

0: പൂക്കൂടാ കുട്ടികളുടെ പരിപാടി. മലപ്പുറം അരക്കുപറമ്പ് പ്രണവം ആർട്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഇന്നത്തെ പൂക്കുടയിൽ.
1: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ മലപ്പുറം അരക്കുപറമ്പ് പ്രണവം ആർട്സ് ക്ലബിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം.
0: ഞാൻ ദിയാശ്രീ മാധവ്, എന്നോടൊപ്പം വേദാജിനേഷ്, ആത്മയാപി, അദ്വിക ആർട്ടി, ആദി സുധീഷ്, അദ്വൈത് സുധീഷ്, എ ആർ ലക്ഷ്മി, മിലൻ കൈലാസ് എന്നിവരും ചേരുന്നു. ഒരു

0: അടുത്തതായി അദ്വൈത് സുധീഷ്, അതീ സുധീഷ് എന്നിവർ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടാണ്.
1: നാരായണൻ മകനെ, സത്യനെ സത്യപ്പെരിയവനെ, തപം ചെയ്യും ചന്ദ്രാദിത്യ, തിരുചടയിൽ പള്ളി കൊള്ളുന്നോരു ആദിത്യ ഭഗവാനും ശ്രീബോധി നല്ലമ്മക്കൊണ്ടും പാടിയാടി സ്തുതിപ്പാൻ ദൈവത്തിരുവർഗൻ വിട കൊണ്ടടിയൻ.

0: കാലത്തിൽ ആടു ശങ്കര തിരുമകനെ, അനവരാടും അമ്പലത്തിൽ ആടു ശങ്കര തിരുമകനെ, ആടു ശങ്കര തിരുമകനെ, ആടു ശങ്കര തിരുമകനെ.
1: തുടർന്ന് ഒരു കന്നഡ പദ്യം കേൾക്കാം. ആലപിക്കുന്നത് ദിയാശ്രീ മാധവ്. സദസ്സിരേഖി നമസ്കാര. ഈ പദ്യഭാഗവന്തോ ലക്ഷ്മീശ കവ്യജയമിനി ഭാരതി വിനായക കൊള്ളലാക്കിത്തെ ദുഷ്ടബുദ്ധി ആജ്ഞയത്തെ ചെണ്ടാലറു ചന്ദ്രഹാസനൊരു കായിക വെട്ടുപർവ്വ സന്നിദേശ
2: ഈ കുന്തളീന്ദ്രങ്കെ സുതരില്ല രാജമനകേകാധിപത്യമാകീർത്ത പുതു മുന്തിപം ഭൂകാന്തനാദപം ഘട വിപ്രരിന്ദനുടി തപ്പതു

എന്നാത്മജർക്ക് പേക്കാത്ത സമ്പദം പയ്യലാക്കി പോപ്പു തെന്താക്കുമതി. വേറൊന്തുപായമം ചിന്തിസെ ഭയക്കാര തുടല ചെണ്ടാലറം കരസി ബെസ.

0: മുഖനോടി കരുതലിൻ കട്ടുകരയനെ കരകി തൊതു അതെന്തോ ഹരിനാമതെൻകേ. ഒയ്തു പശുലയനറഞ്ഞ തൊളിരിസി മറുകി പിസു സൊയ്തു പശു കാത്തകളാ ദുഷ്ടബുദ്ധിയും പെയ്തു ശിശുവത്തുകി അളുകി നിന്നു നോടുക കണ്ടൊരർവകന ലളിത കാലളു ഐതള്ള ദുന്തുവരളിർപ്പുതം ബളിക അകം കൊയ്തു കുറുപം കൊണ്ടു തമ്മതാത്താരനെ പെയ്തു തോരിതുടെ അവൻ അവർ കണം മഞ്ഞുസി മഹോത്സവ തുളിരു തീർത്തനു.
1: അടുത്തതായി ആത്മയാ പി അവതരിപ്പിക്കുന്ന ലളിതഗാനം.

0: അവസാനമായി ഒരു കവിത കൂടി. എൻ്റെ ഉണ്ണി, രചന ശ്രീ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ, ആലപിക്കുന്നത് മിലൻ കൈലാസ്.
1: നേരമില്ലുണ്ണിക്കു നേരമില്ല, നേരം പോകോ.

എത്തും ഒരു തുള്ളി പുതുമഴയെങ്ങാനും കൊള്ളുകിൽ ഒരുപാടു ചീത്ത പറയുമച്ചൻ. അപ്പൂപ്പൻ താടിയോടൊപ്പം നടക്കുകിൽ അപ്പൂപ്പൻ പോലും വഴക്കിടുന്നു. മണ്ണപ്പം ചുട്ടു കളിക്കാൻ പാടില്ല, മണ്ണിരയെ ഒന്നു തൊട്ടുകൂടാ. പുമ്പാത്തയോടൊന്നു പുന്നാരം ചൊല്ലുവാൻ പൂവാടിയൊന്നിലും ചെന്നുകൂടാ. കുയിൽപ്പാടും നേരം

0: കണ്ടു രസിക്കുവാൻ, മീനുകളോടൊന്നു മിണ്ടിടുവാൻ. പാടത്തു പോയെന്നു പട്ടം പറപ്പിക്കാൻ, പാട്ടൊന്നും പാടുവാൻ പാടില്ലത്രേ.
1: ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് മലപ്പുറം അരക്കുപറമ്പ് പ്രണവം ആർട്സ് ക്ലബിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.
2: ആകാശവാണി കോഴിക്കോട്. ഇനി ചലച്ചിത്ര ഗാനങ്ങളാണ്. ഗുരുജി ഒരു വാക്ക്, ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനം വിക്രം 1-ന്റെ യാത്ര ചരിത്രപരമായ അധ്യായമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വേഗത്തിലും ആവശ്യാനുസരണവും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ ഫോർസ്റ്റേജ് റോക്കറ്റെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും സംരംഭകത്വ മനോഭാവവും ദൗത്യം പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് നൂതന ആശയങ്ങൾക്കും സംരംഭങ്ങൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30-ന് വിക്ഷേപിക്കുന്നത്. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. ഡൽഹി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നയിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവും പ്രകാരമാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. പാക് അധീന കശ്മീരിലെ വർദ്ധിച്ചുവരുന്ന അസ്ഥിരതയെ യു എൻ മനുഷ്യാവകാശ സംഘടന അപലപിച്ചു. മനുഷ്യക്കുരുതിയും സംഘർഷവും വർദ്ധിച്ചുവരുന്ന നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്തവും കാണിക്കണമെന്ന് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പാകിസ്ഥാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ഗാസയിൽ ശവസംസ്കാര ചടങ്ങിനിടെ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. 22 പേർക്ക് പരിക്കേറ്റു. നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ഔദ ആശുപത്രി മരണം സ്ഥിരീകരിച്ചു. പാർലമെൻ്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെൻ്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരു സഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ത്രിദിന ആയുർവേദ സെമിനാർ സൗശ്രുതം 2026 ന്യൂഡൽഹിയിൽ ഇന്ന് സമാപിക്കും. തായ്ലൻഡ്, ഇസ്രായേൽ, ഓസ്ട്രിയ, യു കെ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, നേപ്പാൾ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ

അക്കാദമിക് പ്രമുഖർ സെമിനാറിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഫിൻലാൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഫിൻലാൻഡിലെ പ്രമുഖ ടെക് കമ്പനി പ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ മുന്നേറ്റത്തിൽ വലിയ പങ്കുവഹിച്ച നോക്കിയ കോർപ്പറേഷനുമായി നടത്തിയ ചർച്ചയിൽ 5G 6G ഡിജിറ്റൽ രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, ഉൽപ്പാദന ഗവേഷണ രംഗം മെച്ചപ്പെടുത്തുക തുടങ്ങിയവ പ്രധാന ചർച്ചാ വിഷയങ്ങളായി. എലിവേറ്റർ എസ്കലേറ്റർ രംഗത്തെ പ്രമുഖരായ കോനെ കോർപ്പറേഷനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ രംഗത്ത് ഇന്ത്യയിലെ ഭാവി സാധ്യത പീയൂഷ് ഗോയൽ ചർച്ച ചെയ്തു. ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷനുകൾ രാജ്യത്ത് വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് കെംപി ഗ്രൂപ്പ് പ്രതിനിധികളുമായി പീയൂഷ് ഗോയൽ ചർച്ച നടത്തി. പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡ്വാർഡോ മാർട്ടിനസ് അച്ചാ വാസ്ക്വസ് 5 ദിവസത്തെ സന്ദർശനത്തിന് നാളെ ഇന്ത്യയിലെത്തും. മറ്റന്നാൾ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയിലൂടെ രാജ്യത്ത് 16,000-ൽ അധികം ഗ്രാമങ്ങളെ ആദർശ ഗ്രാമങ്ങളായി പ്രഖ്യാപിച്ചതായി സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. 47,00,000-ൽ അധികം പൌരന്മാർ ഇതിന്റെ ഗുണഭോക്താക്കളായെന്നും 46,000-ൽ അധികം വികസന പ്രവർത്തനങ്ങൾ ഇതിനകം രാജ്യത്ത് പൂർത്തീകരിച്ചുവെന്നും 24,000 ഗ്രാമവികസന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രി മാർഗ്നസ് സഹസ്കനയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ എസ്റ്റോണിയ പരസ്പര സഹകരണത്തോടെ വ്യാപാര നിക്ഷേപ സൈബർ സെക്യൂരിറ്റി ഡിജിറ്റൽ രംഗത്തെ വികസന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ലൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവ ഉൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് നിർമ്മിച്ചത്. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. അല്പസമയത്തിനകം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളിലും മന്ത്രി പങ്കെടുക്കും. തുടർന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കോർപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ കൊയിലാണ്ടി നിയോജകമണ്ഡലം ഉദ്ഘാടനം ഉച്ചയ്ക്ക് ചിങ്ങപുരം CKG MHSSൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഷാഫി പറമ്പിൽ MP, KE പ്രവീൺകുമാർ MLA എന്നിവർ പങ്കെടുക്കും. ഗവൺമെന്റിന്റെ നയപരമായ കാര്യത്തിൽ KSU അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് ചില രീതികളുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. ചടങ്ങിൽ മന്ത്രിമാരും MPമാരും അടക്കം പ്രമുഖ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. സംസ്ഥാനത്തെ കോൺഗ്രസ് ഓഫീസുകളിൽ പ്രത്യേക അനുസ്മരണ പരിപാടികൾ ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ DCC ഓഫീസിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കും. മന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അറിയിച്ചു. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും പോഷക സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുസ്തകം വിതരണം ചെയ്തു. 3ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ മുന്നോടിയായാണ് പുസ്തക വിതരണം. ബ്ലോക്ക്തല പരിപാടി കോഴിക്കോട്ട് KM അഭിജിത്ത് MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെ റാംപ് പദ്ധതിയുടെ ഭാഗമായ 2 ദിവസത്തെ സെക്ടർ സ്പെസിഫിക് പരിശീലന പരിപാടിക്ക് കോഴിക്കോട്ട് തുടക്കമായി. സ്വയംഭരണ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ജില്ലാ വ്യവസായ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ KE സജിത്കുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവുമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് പരിപാടികളുടെ വിവരങ്ങളടങ്ങിയ ബ്രോഷറുകൾ മുൻകൂട്ടി ഹോട്ടലുകളിൽ വഴി വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഓണം വാരാഘോഷത്തിൻ്റെ പ്രാധാന്യമെത്തിക്കുന്നതിന് പ്രചാരണം നടത്തും. കനകക്കുന്നിലെ ഫുഡ് ഫെസ്റ്റിവൽ നഗരി കൂടുതൽ ആകർഷകമാക്കുമെന്നും

മന്ത്രി അറിയിച്ചു. ആഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. തൊഴിലുറപ്പ് അവകാശത്തെ നിയമമാക്കിയതിലൂടെയാണ് ഗ്രാമീണ മേഖലകളിൽ വികസനം സാധ്യമായതെന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം അഭിപ്രായപ്പെട്ടു. വി ബി ജിറാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2 മത്സരം 4 വിക്കറ്റിന് ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിലാക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. ജപ്പാനിലെ ടോക്കിയോവിൽ വനിതാ ബാഡ്മിൻ്റൺ സിംഗിൾസിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് ഇന്ത്യയുടെ പി വി സിന്ധു ഫൈനലിലെത്തി. ലോക 4 നമ്പർ താരം ചൈനയുടെ ചെൻ യുഫെയിയായിരുന്നു സെമി ഫൈനലിൽ സിന്ധുവിൻ്റെ എതിരാളി. ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പരിശീലന ശില്പശാലയ്ക്ക് തുടക്കമായി. രാജ്യത്തുടനീളം ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യം. ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിക്കുന്ന പരിപാടി ഇന്ന് നടത്തും. അനുമോദന ചടങ്ങ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് ഇന്ന് 50 വർഷം പൂർത്തിയാവുകയാണ്. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 16-വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ മരിച്ചത്. മാനന്തവാടിയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ 2 യുവാക്കൾ അറസ്റ്റിലായി. പേരിയ 34-ാം മൈൽ സ്വദേശി എൻ അഫ്സൽ, പേരിയ 35-ാം മൈലിലെ ശ്രീജിൻ പി ജെയിംസ് എന്നിവരെയാണ് മാനന്തവാടി പോലീസ് പിടികൂടിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:32. 438.6 മീറ്ററിൽ 684 kHz പ്രഭാത പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോംഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോംഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: മെട്രോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
1: മൈ ജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: വെനീസിയ ബാത്ത്വെയർസ്.
5: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
4: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
6: അല്പസമയത്തിനകം 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. വിക്രം 1 യാത്ര ചരിത്രപരമായ അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറുക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ച് ഇന്ത്യ ചരിത്രം കുറിച്ചത്. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുകയാണ് റോക്കറ്റിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനം വിക്രം 1 യാത്ര ചരിത്രപരമായ അധ്യായമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വേഗത്തിലും ആവശ്യാനുസരണവും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ 4-സ്റ്റേജ് റോക്കറ്റ് എന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും സംരംഭകത്വ മനോഭാവവും ദൌത്യം പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് നൂതനാശയങ്ങൾക്കും സംരംഭങ്ങൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഡൽഹി ജന്തർമന്ദറിൽ നിരാഹാര സമരം നയിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവും പ്രകാരമാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. ക്രിക്കറ്റ് ഇതിഹാസവും മുൻ വെസ്റ്റ് ഇൻഡീസ് ടീം ക്യാപ്റ്റനുമായിരുന്ന സർ ഗാർഫീൽഡ് സോബറിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ദുഃഖം രേഖപ്പെടുത്തി. ക്രിക്കറ്റ് ലോകത്തിന് സോബർ നൽകിയ സംഭാവനകൾ അമൂല്യമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്നലെ ബാർബഡോസിലായിരുന്നു 89-കാരനായ സോബറിന്റെ അന്ത്യം. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരു സഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ത്രിദിന ആയുർവേദ സെമിനാർ സൌശ്രുതം 2026 ന്യൂഡൽഹിയിൽ ഇന്ന് സമാപിക്കും. തായ്ലൻഡ്, ഇസ്രായേൽ, ഓസ്ട്രിയ, UK, ശ്രീലങ്ക, ഇന്തോനേഷ്യ, നേപ്പാൾ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ അക്കാദമിക് പ്രമുഖർ സെമിനാറിൽ പങ്കെടുത്തു. പാക് അധീന കാശ്മീരിലെ വർദ്ധിച്ചുവരുന്ന അസ്ഥിരതയെ UN മനുഷ്യാവകാശ സംഘടന അപലപിച്ചു. മനുഷ്യക്കുരുതിയും സംഘർഷവും വർദ്ധിച്ചുവരുന്ന നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്വവും കാണിക്കണമെന്ന് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പാകിസ്ഥാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഓഗസ്റ്റ് 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇതോടെ ട്രാൻസ് ഷിപ്മെന്റ് തുറമുഖത്തിൽ നിന്നും സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് തുറമുഖത്തിന്റെ കവാടമായി വിഴിഞ്ഞം മാറും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് മിഷൻ സമുദ്ര ബിസിനസ് സമ്മിറ്റും സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറുക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഓപ്പറേഷൻ തൂഫാനിലൂടെ വൻ മുന്നേറ്റം നടത്താനായി എന്ന് അദ്ദേഹം കണ്ണൂരിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് സുരക്ഷ കുറയ്ക്കുന്ന കാര്യം ആഭ്യന്തര സെക്രട്ടറി

0: അധ്യക്ഷനായ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടതെന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഓണത്തിന് മുൻപ് കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനം പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ കൊയിലാണ്ടി നിയോജക മണ്ഡലം ഉദ്ഘാടനം ഉച്ചയ്ക്ക് ചിങ്ങപുരം CKG MHSSൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഷാഫി പറമ്പിൽ MP, കെ പ്രവീൺകുമാർ MLA എന്നിവർ സംബന്ധിക്കും. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി VD സതീശൻ വൈകിട്ട് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് നിർമ്മിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികം പുതുപ്പള്ളിയിൽ ആചരിച്ചു. സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ സംഘടിപ്പിച്ച സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളാണ് യഥാർത്ഥ VIP എന്ന് തെളിയിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് KC വേണുഗോപാൽ അനുസ്മരിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ജനസേവനത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പുതുപ്പടിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. വഖഫ് ബോർഡും ബോർഡ് അംഗങ്ങളും ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ തന്റെ വാദം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഷോൺ ജോർജിന്റെ തടസ്സഹർജി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആറന്മുള വഴിപാട് വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ പ്രധാന ഊട്ടുപുരയിലെ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടത്തി. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
1: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യ കാലത്തിനാണ് നാളെ തുടക്കം കുറിക്കുന്നത്. സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യകാലത്തിന് പള്ളിയോടക്കരക്കാരെ സ്വീകരിക്കാൻ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും പകർന്ന അഗ്നിയിൽ ഇന്നു രാവിലെ പ്രധാന ഊട്ടുപുരയിൽ മുതിർന്ന പാചകക്കാരൻ ഗോപാലകൃഷ്ണൻ നായർ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടത്തി. തുടർന്ന് പാൽപായസമൊരുക്കി ഗണപതിക്കും പാർത്ഥസാരഥിക്കും സമർപ്പിച്ചതോടെ പാചകപ്പുരകൾ ഉണർന്നു. 20 സദ്യാലയങ്ങളാണ് ഉള്ളത്. 500 വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ 10 വള്ളസദ്യകൾ നടക്കും.
0: പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോരപാത തുറന്നു. ഈ മാസം 7 പാത തുറക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും നിർമ്മാണ ജോലികൾ വൈകിയതിനെ തുടർന്ന് ഗതാഗതത്തിന് തുറന്നു നൽകുന്നത് നീട്ടിവെക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോരപാതകളിലൊന്നാണ് കമ്പംമെട്ട്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറിക്ക് ഉൾപ്പെടെ അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം പ്രവാസി പെൻഷൻ വിതരണം ചെയ്തില്ലെന്ന് പ്രവാസി സംഘം ആരോപിച്ചു. 100,000 പ്രവാസികൾ ക്ഷേമനിധി ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരാണ്. സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് ഗണ്യമായ സംഭാവന നൽകിയ പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്ക് ബജറ്റ് വിഹിതം അനുവദിച്ചില്ലെന്നും ഭാരവാഹികൾ കോഴിക്കോട് ആരോപിച്ചു. ഇതിനെതിരെ ചൊവ്വാഴ്ച കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ പ്രവാസികൾ ക്ഷേമനിധി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളം ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യം. ജപ്പാനിലെ ടോക്കിയോവിൽ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിലെത്തി. ലോക 4ാം നമ്പർ താരം ചൈനയുടെ ചെൻ യുഫെയിയായിരുന്നു സെമിഫൈനലിൽ സിന്ധുവിന്റെ എതിരാളി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2ാം മത്സരം 4 വിക്കറ്റിന് ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിലാക്കിയിരിക്കുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൌരന്മാർക്ക് 25,00,000 രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26 പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും

0: നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ഇടുക്കി പഴയരിക്കണ്ടത്ത് കാർ പുഴയിലേക്ക് മറിഞ്ഞ് കുടുംബത്തിലെ 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. രാവിലെ ആയിരുന്നു അപകടം. കോട്ടയം അയർക്കുന്നം മാറ്റുപ്പള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 16-വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. വിക്രം 1 യാത്ര ചരിത്രപരമായ അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറുക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. 6 വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കോഴിക്കോട്. വാർത്താദീപ്തി, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി.

0: മഴക്കാലം സ്മൃതിചിത്രമാകുമോ?
1: വരൾച്ചയും ക്ഷാമവും നേരിട്ട അംഗരാജ്യത്ത് മഴ പെയ്യിക്കാൻ രാജാവ് ലോമപാദൻ കാട്ടിൽ തപസ് ചെയ്യുകയായിരുന്ന ഋഷ്യശൃംഗൻ എന്ന മുനികുമാരനെ കൊണ്ടുവന്ന് മഴ പെയ്യിച്ച കഥ നമുക്കറിയാം. ഋഷ്യശൃംഗന്റെ പാദസ്പർശമേറ്റപ്പോൾ നാട്ടിൽ മഴ പെയ്ത് പ്രകൃതി സമൃദ്ധയായി എന്നത് ഐതിഹ്യം. എന്നാൽ തിമർത്തു പെയ്യേണ്ട മഴ എവിടെ പോയി ഒളിച്ചു എന്ന് നമുക്കിന്നറിയില്ല. ആഗോള കാലാവസ്ഥാ വ്യതിയാനം എല്ലാ കാലത്തെയും അട്ടിമറിക്കുകയാണ്. മഴ ലഭിക്കാത്തതിനാൽ രാജ്യമെങ്ങും വരൾച്ച വന്നേക്കുമെന്ന ഭീതിയിലാണ് എല്ലാവരും. കർഷകർ വിളനഷ്ടം അനുഭവിക്കുന്നു. അവർ ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിടുന്നു. ഒരു മുനികുമാരനും നമ്മെ രക്ഷിക്കാനില്ലെന്നും അവർക്കറിയാം.
0: ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് സേവ് ദ റെയിൻ പ്രചാരണത്തിന് ദേശീയ തലത്തിൽ തുടക്കമിട്ടത്. ജലശക്തി മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ വാട്ടർ മിഷന്റെ പ്രധാന പദ്ധതിയാണ് ക്യാച്ച് ദ റെയിൻ. മഴ എവിടെ വീഴുന്നുവോ, എപ്പോൾ വീഴുന്നുവോ, അവിടെ തന്നെ പിടികൂടുക എന്നതാണ് ഇതിന്റെ പ്രധാന മുദ്രാവാക്യം. മഴവെള്ളം സംരക്ഷിക്കുന്നതിനും ഭൂഗർഭജലം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ജലശക്തി അഭിയാന്റെ ക്യാച്ച് ദ റെയിൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. വരാൻ പോകുന്ന വരൾച്ചയെ നേരിടാൻ മഴവെള്ളം സംഭരിച്ചേ മതിയാകൂ.
2: ക്യാച്ച് ദി റെയിൻ എന്നത് ജലശക്തി മന്ത്രാലയം ആരംഭിച്ച ഒരു രാജ്യവ്യാപക ക്യാമ്പയിനാണ്.
3: കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കേന്ദ്രം മേധാവി നീത കെ ഗോപാൽ.
2: മഴവെള്ളം പിടിക്കൂ, എവിടെ എപ്പോൾ പെയ്യുന്നുവോ അവിടെ എന്ന ടാഗ്ലൈനിലാണ് ഈ ക്യാമ്പയിൻ പ്രവർത്തിക്കുന്നത്. മഴക്കാലത്തിന് മുമ്പും ശേഷവും മഴവെള്ള സംഭരണികൾ നിർമ്മിക്കാനും മഴവെള്ളം സംരക്ഷിക്കാനും നമ്മുടെ പൊതുസമൂഹത്തെയും വ്യക്തികളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും വർഷം തോറും നടക്കുന്ന ഈ ക്യാമ്പയിനിൽ പ്രധാനപ്പെട്ട 5 ഘടകങ്ങളാണുള്ളത്. ഒന്നാമതായി മഴവെള്ള സംഭരണം, രണ്ടാമത് വാട്ടർ ബോഡി മാപ്പിംഗ് എന്നാണ് പറയുന്നത്. ഇതുവഴി നിലവിലുള്ള എല്ലാ ജലാശയങ്ങളുടെയും കണക്കെടുപ്പും ജിയോ ടാഗിങ്ങും നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അടുത്തത് ജലശക്തി കേന്ദ്രങ്ങൾ, നാലാമത് വനവൽക്കരണം, അതായത് വൃഷ്ടിപ്രദേശങ്ങളിൽ വ്യാപകമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അടുത്തത് അവബോധം സൃഷ്ടിക്കലിലൂടെ മഴവെള്ള സംരക്ഷണത്തിൽ പൊതുജനങ്ങളുടെയും സമൂഹത്തിന്റെയും പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളത്. തദ്ദേശീയമായ മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനോ ചെളി നീക്കം ചെയ്ത് പ്രാദേശിക ജലാശയങ്ങൾ വൃത്തിയാക്കുകയും സമൂഹത്തിന് അത് കൂടുതൽ ഉപകരിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നതിനും മറ്റുമുള്ള പബ്ലിക്കിന്റെ ശ്രമങ്ങളിൽ പങ്കെടുക്കുന്നതിന് സർക്കാർ പൗരന്മാരെയും സ്കൂളുകളെയും ജോലി സ്ഥലങ്ങളെയും ഈ ക്യാമ്പയിനിൽ കൂടി പ്രോത്സാഹിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശത്തിനായി പൗരന്മാർക്ക് ജലശക്തി അഭിയാൻ ഡാഷ്ബോർഡ് ഉപയോഗിച്ച് അവരുടെ പ്രാദേശിക കേന്ദ്രം കണ്ടെത്താനോ അവരെ ബന്ധപ്പെടാനോ കഴിയും. അതുകൂടാതെ മൈ ഭാരത് ക്യാച്ച് ദ റെയിൻ സെൽഫി അല്ലെങ്കിൽ റീൽ കോൺടെസ്റ്റ് പോലുള്ള സജീവ പൊതുമത്സരങ്ങളും സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട്.
1: മഴവെള്ളം പാഴായി പോകാതെ തടഞ്ഞു നിർത്തി ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുക, പരമ്പരാഗത ജലാശയങ്ങളുടെ പുനരുജ്ജീവനം, കിണറുകൾ, കുളങ്ങൾ, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവ വൃത്തിയാക്കി വീണ്ടും ഉപയോഗയോഗ്യമാക്കുക, ജലസംരക്ഷണത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അവരുടെ സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യുക, ഇവയൊക്കെ ക്യാച്ച് ദ റെയിന്റെ പ്രവർത്തനങ്ങളാണ്. വീടുകൾ, സ്കൂളുകൾ, ഓഫീസുകൾ എന്നിവയുടെ മുകളിൽ മഴവെള്ള സംഭരണികൾ നിർമ്മിക്കാനും കഴിയും.
0: വീടിന്റെ മേൽക്കൂരയിൽ വീഴുന്ന മഴവെള്ളം പൈപ്പുകൾ വഴി വലിയ ടാങ്കുകളിൽ ശേഖരിച്ച് പിന്നീട് ഉപയോഗിക്കാം. റീചാർജ്

0: കുറച്ച് കുഴികൾ തയ്യാറാക്കൽ മറ്റൊരു മാർഗമാണ്. വീടിന് ചുറ്റും ചെറിയ കുഴികളെടുത്ത് അതിൽ കല്ലും മണലും നിറയ്ക്കാം. മഴവെള്ളം ഇതിലേക്ക് ഒഴുക്കിവിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങാൻ ഇത് സഹായിക്കും. കൃഷിയിടങ്ങളിൽ വെള്ളം പാഴാകാതെ ചെടികളുടെ വേരുകളിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുക. ചെടികളുടെ ചുവട്ടിൽ ഇലകളോ വൈക്കോലോ ഇട്ട് ഈർപ്പം നിലനിർത്താൻ പുതയിടാം.
1: ഈ വർഷത്തെ കാലവർഷം സാധാരണ പോലെ 4 ജൂണിന് തുടങ്ങിയെങ്കിലും ജൂൺ മധ്യത്തോടുകൂടി ഇത് ആവറേജ് ആനുവൽ റെയിൻഫാളിനേക്കാൾ കുറഞ്ഞ് വരികയാണ് ഉണ്ടായത്.
2: കോഴിക്കോട് CWD RDM പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ CP പ്രിജു:
1: കിണറുകൾ റീചാർജ് ചെയ്യുന്നത് വളരെ ഫലവത്തായ ഒരു മാർഗമാണ്. മേൽക്കൂരയിലെ മഴവെള്ളം ഫിൽട്ടറിലൂടെ അരിച്ച് അത് ഭൂമിയിലേക്ക് ഇറക്കിവിടാം. അതുപോലെ തന്നെ മേൽക്കൂരയിലെ മഴവെള്ളം നല്ലപോലെ ശുദ്ധിയാക്കി ഫിൽട്ടർ ചെയ്ത് കിണറുകളിലേക്കും നമുക്ക് ഇറക്കാൻ സാധിക്കും. ഇത് ഒരു പരിധിവരെ നമ്മുടെ ഭൂഗർഭജലത്തെ തടഞ്ഞു നിർത്തുന്നു. ഈ ജലം നമ്മുടെ വരൾച്ചയെ അതിജീവിക്കാൻ വേനൽക്കാലത്ത് നമ്മളെ സഹായിക്കുന്നു. ജലം അമൂല്യമാണ്. അത് നമ്മൾ കിട്ടുന്ന സമയത്ത് സംരക്ഷിച്ചു വെക്കുക.
3: കേരളത്തിൽ മഴ കുറയുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഈ വർഷം കാലവർഷത്തിൽ ഏകദേശം 32 മുതൽ 35% വരെ മഴയുടെ കുറവാണ് സംസ്ഥാനത്തുണ്ടായത്. എൽനിനോ പ്രതിഭാസവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇതിന്റെ കാരണങ്ങൾ. ദക്ഷിണ അമേരിക്കയിലെ പെറുവിന്റെ തീരത്ത് ശാന്തസമുദ്രത്തിലെ ഉപരിതല താപനില അസാധാരണമായി കൂടുന്ന പ്രതിഭാസമാണ് എൽനിനോ. ഇത് സജീവമാകുമ്പോൾ ഇന്ത്യയിലേക്ക് മഴ കൊണ്ടുവരുന്ന കാലവർഷക്കാറ്റിന്റെ ശക്തി കുറയും. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ മഴ വർദ്ധിച്ചേക്കും.
4: കാലാവസ്ഥ ഇപ്പൊ പ്രതിസന്ധി കിടന്ന് വെല്ലുവിളിയായിരിക്കും. അത് പലതരത്തിൽ പല രൂപത്തിൽ ബാധിക്കുന്നുണ്ട്.
2: പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ:
4: അതിലിപ്പോ കേരളത്തെ നമുക്ക് കുറെ കാലങ്ങളായി ഓക്കി മുതൽ ഇങ്ങോട്ട് പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും മറ്റ് ദുരന്തങ്ങളും നിരന്തരം ഉണ്ടാകുന്നു. ഇപ്പോൾ അതിന്റെ പുതിയ പ്രതിഭാസം അതിവർഷമോ പ്രളയമോ പോലെ തന്നെ വർഷമില്ലാത്ത വർഷവും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത്തവണ ഉരുൾപൊട്ടലൊക്കെ നമുക്കുണ്ടായി, പക്ഷേ വർഷത്തിൽ കാര്യമായൊരു കുറവുണ്ടായി എന്ന് നാം കാണുന്നു. ഇത് ഇനിയും കൂടാനാണ് സാധ്യത. നമ്മെ അത് പല രൂപത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോ പവർകട്ടുണ്ടാവുന്നത് നമ്മുടെ ഇടുക്കി പോലെയുള്ള ജലാശയങ്ങളിൽ ഇപ്പോൾ വലിയ തോതിൽ വെള്ളമില്ല. ഈ സമയത്ത് വലിയ തോതിൽ വെള്ളം ഉണ്ടാവേണ്ടതാണ്. അതുമാത്രമല്ല, ഈ വരൾച്ച നമ്മുടെ കാർഷിക മേഖലയെ എങ്ങനെ ബാധിക്കും എന്ന് വലിയൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഈ കേരളത്തിൽ കുടിവെള്ളം വലിയൊരു കിട്ടാക്കനിയായി കുറേശ്ശെ മാറിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവിക ജലസ്രോതസ്സുകൾ മികവ് നശിച്ചു പോയിരിക്കുന്നു. നദി എന്ന് പറയുന്നത് ഇപ്പോൾ വെറും നീർച്ചാൽ മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. മഴ കുറയുമ്പോൾ, ചൂട് കൂടുമ്പോൾ വൈദ്യുതി ഉപഭോഗം കൂടും. അങ്ങനെ വരുമ്പോൾ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക്, ചുഴിയിലേക്ക് നമ്മളെ തള്ളിവിടുകയാണ്. ലോകം മുഴുവൻ അത്തരത്തിൽ കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് തങ്ങളുടെ ജീവിത ശൈലിയും വികസനവും കാഴ്ചപ്പാടുകളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു.
0: മഴ കുറയുന്നത് കാർഷിക മേഖലയെയും കുടിവെള്ള ലഭ്യതയെയും സാരമായി ബാധിക്കുന്നു. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം അനിവാര്യമാകുന്ന അവസ്ഥയാണ്. ഡാമുകളിൽ വെള്ളം കുറയുന്നു. സംസ്ഥാനത്ത് മഴ കുറഞ്ഞ സാഹചര്യത്തിൽ കണ്ണൂരിലാണ് മഴവെള്ള സംരക്ഷണത്തിനും വരൾച്ചയ്ക്കുമെതിരെ സമഗ്ര പദ്ധതി ആവിഷ്കരിച്ചത്. ജില്ലാ ഭരണകൂടം ഇതിന് പ്രത്യേക ശ്രദ്ധ നൽകി.
3: 2026 ആഗോള താപനം മൂലം കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളും മഴയിലെ വലിയ മാറ്റങ്ങളുമാണ് ഉണ്ടാകുന്നത്. ശക്തമായ എൽനിനോ പ്രതിഭാസം കാരണം ചില പ്രദേശങ്ങളിൽ വരൾച്ചയും മറ്റു ചിലയിടങ്ങളിൽ പെട്ടെന്ന് അതിശക്തമായ പേമാരിയും ഉരുൾപൊട്ടലുകളും ഉണ്ടാകുന്നു. സാധാരണ മഴക്കാല രീതികൾ മാറിമറിയുന്നു. കേരളമടക്കം സംസ്ഥാനങ്ങൾ മഴനിഴൽ പ്രദേശമായി മാറുമോ? ആശങ്ക ഏറുക തന്നെയാണ്. പോയ കാലത്തെ സ്ഥിതിവിവര കണക്കുകൾ നമ്മെ ഭയപ്പെടുത്തുന്നു. 15 വർഷമായി രാജ്യത്ത് മഴ കുറയുന്ന പ്രതിഭാസം തുടരുകയാണ്. 2020 17%, 2021 54% മഴ കുറഞ്ഞു. 2023 66%, 2024 മഴയുടെ കുറവ് 37%, 2025 8% കുറഞ്ഞു. കേരളത്തിലെ 44 നദികളെയും മഴക്കുറവ് ബാധിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത്.
5: 2026 ഒരു എൽനിനോ വർഷമാണെന്നത് ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ.
2: നീത കെ ഗോപാൽ തുടരുന്നു:
5: നമുക്ക് കിട്ടുന്ന മഴ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ നമുക്ക് ക്യാച്ച് റെയിൻ പോലെയുള്ള ക്യാമ്പയിൻ കൊണ്ട് സാധിക്കണം. ഈ മൺസൂൺ മഴക്കുറവ് പരിഹരിക്കുന്നതിന് കാർഷിക രീതികളിലുള്ള മാറ്റങ്ങളും മറ്റ് സ്മാർട്ട് വാട്ടർ മാനേജ്മെന്റ് രീതികളും നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. വരൾച്ചയെ പ്രതിരോധിക്കുന്ന വിളകളായ മില്ലറ്റ്സ് അഥവാ ചെറുധാന്യങ്ങൾ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറവ് മാത്രം വേണ്ടുന്ന മറ്റു വിളകൾ തിരഞ്ഞെടുക്കുക, അതുപോലെ വെള്ളം ലാഭിക്കാൻ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള മൈക്രോ ഇറിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, മഴവെള്ള സംഭരണം നടപ്പിലാക്കുക എന്നിവയാണ് ഇതിലെ ഏറ്റവും പ്രധാന പരിഹാര മാർഗങ്ങളായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്.
3: എന്ത് കുളിക്കാൻ വെള്ളമില്ലെന്നും കുടിക്കാൻ പോലും വെള്ളമില്ലാഞ്ഞിട്ട് കുട്ടികളെ കുളിപ്പിച്ചില്ലെന്നും അവരെവിടെ പൊടിപുരണ്ട കുഞ്ഞുങ്ങൾ? ഈ ചൂടിൽ കുളിക്കാതെ തളർന്നു കിടന്നുറങ്ങിയോ? ഉണ്ണികളൊടുങ്ങിയതോർത്ത് വഴിയരികിൽ തളർന്നു നിൽക്കുന്ന കവിയോട് നാട്ടുമാവുകൾ ചോദിക്കുന്നുണ്ട്: പാന്ധ, നീ എങ്ങോട്ട് പോകുന്നു? ചൂടും തളർച്ചയും ബാധിച്ച ഈ ഗ്രാമത്തിന്റെ ഹൃദയത്തിലേക്കോ? കാക്കക്കാലിന്റെ തണലുപോലുമില്ലാത്ത

0: ഈ ദുർവിധിയിലേക്ക് നീ എന്തിനു പോകുന്നു? കവികൾ കാലത്തെ മുൻകൂട്ടി കാണുന്നവരാണ്. മഴപ്പാറ്റയുടെ അടിവയറ്റിൽ പോലും മഴയുടെ ലക്ഷണമില്ലാത്ത കാലം ഭയാനകമാണ്. അതിനാൽ മഴ വരും കാലത്തെ കാത്തിരിക്കാം പ്രതീക്ഷയോടെ. മഴക്കാലം സ്മൃതിചിത്രമാകാതിരിക്കട്ടെ. ഈ ഭൂമിക്കായി കരുതലിന്റെ കാവലായി നമുക്ക് ഒന്നിച്ചു മുന്നേറാം.
1: ഇന്നത്തെ വാർത്താദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന അവതരണം പി കെ സുരേഷ്, ശബ്ദ സാന്നിധ്യം ധന്യ സി എസ്, തയ്യാറാക്കിയത് നന്ദനൻ കക്കഞ്ചേരി.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു.
1: 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0.
0: മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് വിക്രം 1 പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം രാജ്യത്തെ യുവാക്കളുടെ കഴിവ്, ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ദൌത്യമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമ നിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂർ ഇതിന് ലോകം കണ്ട മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാക്കാൻ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തമിഴ്നാട്ടിലെ മധുരയിൽ ഇഫി സംരംഭകത്വ ഉച്ചകോടിയുടെ പ്രത്യേക പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകത്തിലെ

0: ഏറ്റവും പ്രായം കുറഞ്ഞ തൊഴിലാളി സമൂഹമുള്ളത് ഇന്ത്യയിലാണ്. 2.4 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളിലൂടെ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി.
1: Young entrepreneurs should derive the maximum benefit both from your families and also from this association, which is in a very comprehensive manner working towards giving you that strength. Boundaries don't seem to matter with technology, the way in which it is taking over our lives. So technology actually has done such a shake-up to the ways in which we look at ourselves, our businesses and our economy.
0: 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം സന്ദർശിക്കും. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം നടത്തിവന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശമനുസരിച്ചാണ് വാങ്ചുക്കിനെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ സ്മൃതിദിനമായി ആചരിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോര പാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
3: തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുൻപാണ് ആരംഭിച്ചത്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരം പാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തികൾ കെട്ടുന്ന ജോലികളുമാണ് പൂർത്തിയാക്കിയത്. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന 1000 കണക്കിന് തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസ്സുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ കാലത്തിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12-ന് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അക്കാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3ാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20-ന് നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര രോഹിത് ശർമ്മയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ BCCI തള്ളി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിന് ശേഷവും രോഹിത് ശർമ്മ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് BCCI അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗൌ എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജൻവിശ്വാസ് ഭേദഗതി നിയമം 2026-ന് കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ

ടിക്കറ്റ് പരിശോധന ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും ഒരു ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSF പതിനെട്ടാം ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകും.

ജുമാഗത്തിലെ ബി എസ് എഫിന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം ബി എസ് എഫ് ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം പി വി സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ച് ഇന്ത്യ ചരിത്രം കുറിച്ചത്. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വൈകിട്ട് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് ആശ്വാസമാകും. ലഹരി മാഫിയ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് ഓടിയൊളിക്കുന്ന സ്ഥിതിയാണ് സംസ്ഥാനത്തിപ്പോൾ ദൃശ്യമാവുന്നതെന്ന് രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന് ശേഷം 10% റോഡ് അപകടങ്ങളും 9% അതിക്രമങ്ങളും കുറഞ്ഞുവെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3 ചരമവാർഷികത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായിരുന്നു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. വഖഫ് ബോർഡും ബോർഡ് അംഗങ്ങളും ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ തന്റെ വാദം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷോൺ ജോർജിന്റെ തടസ്സഹർജി. ഗാസയിൽ ശവസംസ്കാര ചടങ്ങിനിടെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 7 കൊല്ലപ്പെട്ടു. 22 പരിക്കേറ്റു. നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ഔദ ആശുപത്രി മരണം സ്ഥിരീകരിച്ചു. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നശേഷം പ്രവാസി പെൻഷൻ വിതരണം ചെയ്തില്ലെന്ന് പ്രവാസി സംഘം. ഇതിനെതിരെ ചൊവ്വാഴ്ച കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ പ്രവാസികൾ ക്ഷേമനിധി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയരെ, ഗാനോത്സവത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി വാട്സാപ്പിലൊരു ഹായിട്ടാൽ മാത്രം മതി, നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9400024440. ഗാനോത്സവത്തിൽ ആദ്യം യേശുദാസും അരുന്ധതിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദേവദാസ്. പി ഭാസ്കരൻ്റെ രചന, കെ രാഘവൻ്റെ സംഗീതം.

0: ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം, റിയൽ എഫ് എം ആണ്, ഗാനോത്സവമാണ്. ആരാണ്?
1: നമസ്കാരം, ഇത് ജിനിയാണ്, ബാലുശ്ശേരിയിൽ നിന്ന്.
0: ബാലുശ്ശേരിന്ന് ജിനി. ആ, ആദ്യമായിട്ടാണോ ഹായ് ഇടുന്നത്?
1: അതെ,
0: അതെയോ? ആദ്യമായിട്ട് ഒരു ഹായ് ഇട്ടു.
1: പെട്ടെന്ന് കിട്ടി,
0: കിട്ടി,
1: വളരെ സന്തോഷമുണ്ട്.
0: ആ പറഞ്ഞോളൂ, എന്തൊക്കെയാണ്?
1: പിന്നെ ഞാൻ കാവ്യാഞ്ചലിയിൽ പാടാറുണ്ടായിരുന്നു, അവളുടെ ആകാശവാണി.
0: അതെയോ, ആകാശവാണിയിൽ. ആ,
1: പിന്നെ മ്യൂസിക് ടീച്ചറാണ് ഇവിടെ. ഒരു മ്യൂസിക് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്, നീലാംബരി എന്ന് പറഞ്ഞു.
0: നീലാംബരി.
1: ആ,
0: അപ്പോ ഇന്ന് ഏത് പാട്ടാണ്?
1: എനിക്ക് ജാനകിയമ്മയുടെ മലർക്കൊടി പോലെ എന്നുള്ള ഗാനമല്ലേ അതാണ്.
0: ആ, ഏതായാലും മ്യൂസിക് ടീച്ചറല്ലേ, അപ്പൊ ഒരു രണ്ടു വരി ഒന്ന് മോളാലോ.
1: ഓക്കെ.

0: ഗംഭീരമായി നന്നായിരുന്നു ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, പ്രത്യേകിച്ച് ഒരു മ്യൂസിക് ടീച്ചർ ആവുമ്പോൾ. എന്നാലും നല്ല ശബ്ദമാണ്, നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പം ജാനകിയമ്മയെ പോലെയുള്ള ലെജൻഡുകൾ, ഒരുപാട് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക്. അപ്പം അവരെയൊക്കെ ശരീരം കൊണ്ട് നമ്മളെയൊക്കെ വിട്ടു പോയാലും അല്ലേ, ശരീരം കൊണ്ട് അല്ലെങ്കിൽ നല്ല ശബ്ദം കൊണ്ട് അവർ നമ്മളെല്ലാ കാലത്തും അല്ലേ, മലയാളി ഉള്ളിടത്തോളം കാലം മലയാള പാട്ടുകളൊക്കെ അങ്ങനെ. തീർച്ചയായിട്ടും
1: വലിയൊരു നഷ്ടം തന്നെയാണ്,
0: തീർച്ചയായിട്ടും
1: മലയാളികൾക്കും എല്ലാ,
0: അതെ എല്ലാ ഭാഷയിലും. അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ജാനകിയമ്മയെ ഓർത്തുകൊണ്ട് നമുക്ക് ജാനകിയമ്മയുടെ പാട്ട് കേൾക്കാം. വിഷുക്കണി എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി, സലിൽ ചൗധരി ഈണമിട്ട് ഈ പാട്ട്. വിളിച്ചതിൽ സന്തോഷം. ഓക്കെ
1: ഓക്കെ,
0: ശരി,
1: താങ്ക് യു.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. കെ ജയകുമാറിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതം, ചിത്രം നീലക്കടമ്പ്.

0: ഹലോ
1: ഹലോ,
0: ഹലോ ഹലോ കോള് കട്ടായെന്ന് തോന്നുന്നു. നമുക്കൊരു പാട്ട് കേൾക്കാം. ജിനി ആവശ്യപ്പെട്ട പാട്ടാണ്. ഉസ്താദ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: ഹലോ
1: ഹലോ
0: നമസ്കാരം. ഗാനോത്സവമാണ്, ആരാണ്?
1: വീരാംകുട്ടി.
0: വീരാംകുട്ടി എവിടെയാണ്? സ്ഥലം ഒന്ന് പറഞ്ഞോളൂ.
1: കൊണ്ടോട്ടി തുറക്കൽ.
0: കൊണ്ടോട്ടി തുറക്കൽ. എന്ത് ചെയ്യുന്നു?
1: ഞാൻ കമ്പില്ല, ചെരുപ്പിന്റെ.
0: അപ്പൊ ഇന്ന് അവധിയാണോ അതോ?
1: അപ്പൊ
0: അവിടെ ഇരുന്നാണ് പാട്ട് കേൾക്കുന്നത്. അപ്പൊ ഇപ്പൊ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഇടവേളയാണോ?
1: ഭക്ഷണം
0: കഴിച്ചിരിക്കണം. അപ്പൊ കുറച്ച് സമയം ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോ പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് അല്ലേ? എങ്ങനെയുണ്ട് അവിടെ? മഴയൊക്കെ ഉണ്ടോ? ഒന്ന് മഴ പെയ്തിട്ടില്ല, വെയിലാണ്. പഴയ കുറെ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ, പണ്ട് പറഞ്ഞിരുന്ന കള്ളക്കർക്കിടകം, പഞ്ഞക്കർക്കിടകം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ്. ഇപ്പൊ ആ ചൊല്ലുകൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാതെയായി അല്ലേ? കാലം മാറി, കാലാവസ്ഥ മാറി. അതെ, ഇപ്പൊ നമുക്ക് ചൊല്ലിലൂടെ മാത്രമേ ഉള്ളൂ ശരിക്കും അല്ലേ? തിരിമുറിയാതെ പെയ്യുന്ന ഞാറ്റുവേലൊന്നും ഇപ്പൊ ഇല്ലാതെയായി. ആയിക്കോട്ടെ, ഇപ്പം ഏത് പാട്ടാ
1: വേണ്ടേ?
0: ആയിരം പാദസരം. നമ്മളെ നദിയിലെ പാട്ട് യേശുദാസ് പാടിയത്. വയലാറിന്റെ രചന, ദേവരാജന്റെ സംഗീതം. നമുക്ക് ആ പാട്ടങ്ങ് കേട്ടാലോ?
1: ഓക്കെ
0: ശരി. ഓക്കെ ശരി.

0: ഹലോ,
1: നമസ്കാരണ്ട്. ഇതാരാണ്?
0: അവറാംകുട്ടി ചെറുമുക്കന്നെ.
1: ചെറുമുക്കുന്ന അവറാംകുട്ടി.
0: അതെ.
1: ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
0: മുമ്പ് വിളിച്ചാൽ കുറേ
1: കുറേ മുമ്പാണ് അല്ലേ? പാട്ടിന് ആവശ്യപ്പെട്ടു. അപ്പോ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഉള്ള ശ്രമമാണ്.
0: തീർച്ചയായിട്ടും
1: തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾപ്പിക്കാനല്ലേ ആകാശവാണി.
0: അപ്പോ കരയുമ്പോൾ കൂടെ കരയാൻ ആളില്ല, അത് ശരിയാണ്. ചിരിക്കുമ്പോ കൂടെ ചിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്.
1: അതെ അതെ അതെ അതെ. നമ്മള്
0: ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേക്കും ഒരുപാട് അർത്ഥമുള്ള.
1: അതെ അതെ അല്ലെ. കരഞ്ഞുകൊണ്ട് നമ്മള് ജനിക്കുന്നു, കരയിച്ചുകൊണ്ട് മരിക്കുന്നു അല്ലേ? അപ്പൊ ഫിലോസഫിക്കൽ ആയിട്ടുള്ള പാട്. അതെ, ശ്രീകുമാരൻ തമ്പിയുടെ ഫിലോസഫിക്കലായിട്ടുള്ള നല്ല രചനകളുണ്ട് ഒരുപാട് ഇതുപോലെ അല്ലേ? ഇപ്പൊ ജാനകിയമ്മയെ പോലുള്ള ലെജൻഡുകളൊക്കെ അവരൊക്കെ കാലയവനേക്കുള്ളിൽ മറഞ്ഞാലും അവരുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ കാലാധിവർത്തിയായിട്ട് ഇങ്ങനെ അതെ അതെ അതെ. മാത്രമല്ല പഴയ തലമുറയൊക്കെ നെഞ്ചിലേറ്റിയ കുറെ പാട്ടുകൾ, അതൊക്കെ പുതിയ ഇതൊന്നും ആർക്കും ഇപ്പം അല്ലേ കേട്ടാൽ അങ്ങനെ വിശ്വസിക്കാൻ. പുതിയ കുട്ടികൾക്കൊന്നും, പുതിയ കുട്ടികൾക്കൊന്നും ഇതങ്ങനെ കേൾക്കുമ്പോഴേ 35 രൂപയ്ക്ക് എന്നൊക്കെ പറയുമ്പോ. അല്ല, ടെക്നോളജിയൊക്കെ അതിന്റെ രീതിയിൽ വേണം. നമ്മളതിനെ മുറുകെ പിടിക്കണം, നമ്മളതിനെ കൂടെ കൂട്ടണം. പക്ഷെ ഒക്കെ അമിതമാവുമ്പോഴാണ് അതിന്റെ ഒരു പ്രയാസങ്ങൾ അല്ലെ? എല്ലാം മിതമായിട്ട് ഉപയോഗിക്കുകയാണ് ചില ഒരു
0: കുഴപ്പം.
1: അതെ അതെ അതെ. അപ്പം ജാനകി അമ്മ പാടിയ പാട്ടല്ലേ ചോദിച്ചത്? ഏത് പാട്ടാണ്? നേരത്തെ പറഞ്ഞു അല്ലേ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആരുമില്ല. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും സങ്കടങ്ങളും അതെ പ്രയാസങ്ങളൊക്കെ വന്ന് നമ്മൾ കരയുമ്പോൾ നമ്മുടെ കൂടെ കരയാൻ ആരുണ്ടാവില്ല എന്നല്ലേ? ആയിക്കോട്ടെ. അപ്പം എന്തായാലും കരയാനുള്ള അവസരങ്ങളൊക്കെ ജീവിതത്തിൽ ആർക്കും വരാതിരിക്കട്ടെ. നമുക്ക് ചിരിച്ചുകൊണ്ട് ഈ പാട്ട് അല്ലേ, ഈ ചിരിയുടെ ഈ പാട്ട് അങ്ങനെ കേൾക്കാം. അപ്പം സന്തോഷം സംസാരിക്കാൻ പറ്റിയല്ലേ. അപ്പം ഈ പാട്ട് കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ രചന, എം ബി ശ്രീനിവാസിൻ്റെ സംഗീതം, പാടിയത് ജാനകി, ചിത്രം കടൽ.

0: ഹലോ
1: ഹലോ
0: ആ നമസ്കാരം, ഗാനോത്സവമാണ്, ആരാണ്?
1: മേഡം
0: ആ പറഞ്ഞോളൂ.
1: ആ ഞാൻ രമണി, കൊയിലാണ്ടിന്ന്.
0: കൊയിലാണ്ടിന്ന് രമണി.
1: അതെ അതെ,
0: വീട്ടമ്മയാണോ?
1: അതെ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്.
1: ഹോം ബേക്കർ കൂടിയാണ്. ഒരു ഷോപ്പൊക്കെ ഉണ്ട് കൊയിലാണ്ടിയിൽ.
0: ആ അപ്പൊ ഇന്ന് ഷോപ്പിൽ നിന്നാണോ ഈ സംസാരിക്കുന്നത്?
1: അല്ല, ഷോപ്പിൽ നിന്നല്ല, ഷോപ്പ് ഒരു 3 മണിക്ക് ശേഷം ഓപ്പൺ ആക്കുള്ളൂ. അതുവരെ വീട്ടിൽ കേക്ക് മേക്കും വീട്ടുകാർ
0: ഓൺലൈനായിട്ടാണോ?
1: ആ ഓൺലൈനായിട്ടും അല്ലാണ്ട് ഫോണിൽ കൂടെ അവളെ വന്നിട്ടും പറയും.
0: എനിക്ക്
1: ബർത്ത്ഡേ കേക്ക് ഒക്കെ ഓർഡർ അനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കും.
0: അപ്പൊ ഇതൊക്കെ വിതരണം ചെയ്യാൻ ഒരു 3 മണിയാകുമ്പോ ഷോപ്പിലേക്ക് പോകും, വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പൊ അന്നന്ന് കിട്ടുന്ന ഓർഡറുകൾ ബൾക്കായിട്ട് ഓർഡർ കിട്ടാറുണ്ടോ?
1: ആ ബൾക്കായിട്ട് കിട്ടാറുണ്ട്.
0: ബർത്ത്ഡേ, മറ്റു വിശേഷ അവസരങ്ങള്.
1: അപ്പം
0: അപ്പൊ ചെറിയൊരു സംരംഭ കൂടിയാണ്.
1: വീട്ടിന്ന് ചെയ്യായിരുന്നു. ഇപ്പം ഹസ്ബൻഡും മക്കളെല്ലാം കൂടെ ഒരു ഷോപ്പ് സെറ്റാക്കി തന്നു. അവരുടെ സപ്പോർട്ടോടു കൂടി
0: തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ.
1: ശരി, ഓക്കെ, താങ്ക്യൂ.
0: അപ്പം ഏത് പാട്ടാണ് വേണ്ടത്?
1: ജനകമ്മയുടെ മൗനമ്മയെന്നുള്ള പാട്ട്.
0: ആ ഇന്ന് ഒരുപാട് പേര് വിളിച്ചവരൊക്കെ ജാനകിയമ്മയുടെ പാട്ടുകളാണ് അല്ലേ? ജാനകിയമ്മയുടെ പാട്ടുകളുടെ ഏറ്റവും വലിയ
1: പ്രയാസമായിട്ട് അത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: നമുക്ക് മനസ്സിൽ
1: മതിയാവില്ലല്ലോ.
0: അതെ അതെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളത്തിലെ പാട്ടുകൾ, ജാനകിയമ്മ പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അവരൊരു മലയാളി അല്ല എന്ന് തോന്നുന്നു
1: അല്ലേ?
0: ഉച്ചാരണമൊക്കെ കീറി കൃത്യമായിട്ടാണ്. അതുപോലെ ഓരോ വരികൾക്കും ആ പാട്ടിന്റെ ഭാവം അല്ലേ?
1: നമ്മളെ
0: ഒക്കെ
1: പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ റേഡിയോ ഫുൾ ടൈം ഇങ്ങനെ കിച്ചണിൽ തുറന്ന് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുക. ചെറുപ്പന്നായാലും പിന്നെ മക്കളെ സ്കൂൾ പോകുന്ന സമയത്ത് ആ ടൈമൊക്കെ കറക്റ്റ് അത് നോക്കിയിട്ടാണ് സ്കൂൾ പോകാനുള്ള സമയം.
0: അതെ അതെ അതെ, 6:40 പ്രാദേശിക വാർത്ത, 7 മണിക്ക് മറ്റു പ്രോഗ്രാം. ആ അതുപോലെ ഓരോ ഉച്ചയ്ക്കുള്ള പ്രോഗ്രാമുകൾ. ഇതാ 1 മണിയായാലേ, ഇപ്പം വാർത്ത കഴിഞ്ഞു, ഗാനോത്സവമാണ് അല്ലേ? 3 മണിയാകുമ്പോ യുവർ ചോയ്സ് ആണ്. അപ്പൊ അങ്ങനെ ഓരോ

0: പ്രോഗ്രാമുകൾ ഇങ്ങനെ സമയം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ?
1: ഇല്ല, ഇപ്പൊ ഫോണിലും കൂടെ നമ്മളെവിടെ പോകുന്ന അവിടെ
0: ഇടയ്ക്കിടയ്ക്ക് സമയം നമ്മൾ ഇങ്ങനെ ക്ലോക്കിൽ പോയി നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മൈൻഡ് പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം.
1: പിന്നെ രണ്ടു മക്കളാണ്, രണ്ടാളും മാരീഡാണ്, രണ്ടാം മക്കളാണ്. പിന്നെ ഹസ്ബൻഡ് ഇപ്പൊ കുവൈത്തിലാണ്, ഇപ്പൊ വരാൻ വേണ്ടി ഇരിക്കുന്ന അവിടെ. ഇപ്പൊ യുദ്ധത്തിന്റെ പ്രശ്നം കാരണം ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ
0: ആക്കി. പ്രതീക്ഷിക്കുന്ന സമയത്തും എത്താൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ?
1: പുള്ളി എക്സ് മിലിറ്ററിയും കൂടി ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ കുവൈത്തിൽ ഒരു 20 വർഷമായി വർക്ക് ചെയ്യാറ്.
0: അപ്പൊ എല്ലാം ഇത്രയും പെട്ടെന്ന് കലങ്ങി തെളിഞ്ഞൊക്കെ ശരിയാവും, നമുക്ക് പ്രതീക്ഷിക്കാം.
1: തീർച്ചയായിട്ടും
0: എല്ലാവർക്കും, എല്ലാരോടും അന്വേഷണം പറഞ്ഞിരിക്കണം.
1: അപ്പൊ ഭയങ്കര സന്തോഷം.
0: അതാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് നമ്മള് അല്ലേ.
1: അത്
0: അപ്പം പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ നമുക്കത് നിറവേറുമ്പോണ്ടാവും ഒരു സന്തോഷം. അപ്പൊ ശ്രോതാക്കളുടെ ഒക്കെ സന്തോഷം തന്നെയാണ് ആകാശവാണിയുടെ സന്തോഷം. അപ്പൊ നമുക്കേ ഒരു കാര്യം ചെയ്യാം, ഈ സന്തോഷത്തിൽ ജാനകമ്മയുടെ പാട്ടങ്ങ് കേൾക്കാം. തകര എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ എഴുതി, MG രാധാകൃഷ്ണൻ ഈണമിട്ട് പാട്ട്.
1: ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി പൂവച്ചൽ ഖാദർ എഴുതി ജോൺസൺ ഇനമിട്ട് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം ദശരഥം.

0: ഞാൻ പവിത്ര എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ കുറ്റിച്ചിറ മുച്ചിന്തി ടൈലർ ഷോപ്പ് നടത്തുന്നതാ.
1: എവിടെ സ്ഥലം ഒന്ന് പറയോ?
0: ഏ
1: സ്ഥലം ഒന്ന് പറയോ, എവിടെയാണ്?
0: സ്ഥലം കുറ്റിച്ചിറ മുച്ചിന്തി പള്ളിന്റെ മുൻപിൽ ടൈലർ ഷോപ്പ് നടത്തുന്ന പവിത്ര.
1: ആ ആയിക്കോട്ടെ. ഏത് പാട്ടാണ് വേണ്ടത്?
0: ബീഡി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ എസ് ജാനകിന്റെ ബീഡി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ തൊത്തോ തൊത്തോ തൊത്തി പാട്ടില്ലേ, ചെറിയ കുട്ടികളുമായി പാടുന്നു.
1: ഓ ഓ ഓ, ഇന്ന് വിളിച്ചവര് ബഹുഭൂരിപക്ഷവും ആവശ്യപ്പെട്ടത് ജാനകമ്മയുടെ പാട്ടുകളാണ്.
0: എന്റെ ഷോപ്പ് എവിടെയാണ്? വീട് പറമ്പിൽ ബസാറാ.
1: പറമ്പിൽ ബസാറാണല്ലേ.
0: കിഴക്കുമുറി കക്കോടി കിഴക്കുമുറി പോസ്റ്റ് ഓഫീസിന്റെ തൊട്ട് അടുത്ത് മടവന്തിൽ പറമ്പ് പറഞ്ഞ സ്ഥലത്ത്.
1: ആ അപ്പോ ഈ ഷോപ്പിൽ നിന്നാണോ ഇപ്പത് ഈ പാട്ട്
0: വിളിക്കുന്നത്?
1: അപ്പോ ഇപ്പൊ ഇങ്ങനെ ഫുഡ് ഭക്ഷണം ഒക്കെ കഴിച്ചിരിക്കുകയാണോ?
0: ഭക്ഷണം കഴിക്കാൻ പോവാ.
1: അപ്പോൾ വിളിച്ചു, ഹായ് ഇട്ടു, കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ആ പാട്ട് കേട്ടാലോ. ബീഡി കുഞ്ഞമ്മയിൽ, ആ ബീഡി കുഞ്ഞമ്മയിൽ എസ് ജാനകി പാടിയ പാട്ട് കേൾക്കാം. ആ ശരി.

പ്രിയരെ, ഗാനോത്സവം ഇന്ന് ഇതുവരെ. നിങ്ങളോടൊപ്പം ഞാൻ സരിത, സാങ്കേതിക സഹായം ബിജു വി പി, ഉദയകുമാർ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇനി 2 മണിക്ക് കേൾക്കാം മിഡ് ഡേ ന്യൂസ്.

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, പതിനഞ്ചാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, സുനിത ടി എസ്, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.
1: ഡ്രൈവർ, പ്ലീസ് പുട്ട് സം മ്യൂസിക്.
2: ഗുഡ് മോർണിംഗ് ലവ്ലി പീപ്പിൾ, യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് വോയിസ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം 99.9 ജോളി എഫ് എം. ഐ ആം ഡേവിഡ് ആരോഗ്യസ്വാമി. Today's show is little different because I want to talk about someone very special.
3: പറഞ്ഞു വെച്ചത് പോലെ ഡേവിഡിന്റെ ഷോ തന്നെ.
2: How many people listening to this program are named Chitra?
3: ഏ ചിത്ര, ഇത് ആരെ ഉദ്ദേശിച്ച? കറക്റ്റ് ടൈമിംഗ് തന്നെ.
1: ഡ്രൈവർ, അത് ഓഫ് ആക്ക്.
3: വേണ്ട വേണ്ട, എന്താ അങ്ങേരുടെ ഉദ്ദേശം അറിയാലോ.
2: യു നോ, എവരി ഡേ ഐ സ്പീക്ക് ടു തൗസൻഡ്സ് ഓഫ് ലിസണേഴ്സ്. But there is one who makes my heart race even more than this microphone does.
3: Chitra, ഇത് അസ്ഥിക്ക് പിടിച്ചു തുടങ്ങിയ ലക്ഷണാ. എന്നാലും റേഡിയോ കൂടി പബ്ലിക് ആയിട്ട് വല്ലാത്ത ധൈര്യം തന്നെ.
1: ഡ്രൈവർ, ടേക്ക് യു ടേൺ ആൻഡ് സ്ട്രെയിറ്റ് ടു ദ FM സ്റ്റേഷൻ.
3: അയ്യോ, എന്തിന്?
1: ഇന്ന് അയാളുടെ സൂക്കേട് ഞാൻ തീർക്കും.

0: ഹലോ ഹലോ മാഡം, സ്റ്റോപ്പ് സ്റ്റോപ്പ്, യു ആർ നോട്ട് അലോഡ് ടു എന്റർ. ദി ഷോ ഈസ് ഗോയിങ് ഓൺ ഇൻസൈഡ്. ഇറ്റ്സ് ലൈവ് മാം.
1: ഈശ്വര, അങ്ങോട്ടേക്കൊന്ന് ഇടിച്ചു കയറി പോവല്ലേ ചിത്ര. ഇതൊരു എഫ് എം സ്റ്റേഷനാ. നിക്ക് ചിത്ര, നിക്ക്.
2: നീ ഒന്ന് വിട്ടേ അന്ന.
1: ചിത്ര അകത്ത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക.
0: മാഡം, വാട്ട് എ ഫൂൾ യുവർ ഫ്രണ്ട് ഈസ് ബീയിങ്. കോൾ ഹർ ബാക്ക്.
1: സോറി സോറി, ഷീ വോണ്ട് ലിസൺ ടു എനിവൺ. ഐ ആം സോറി. ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന എഫ് എം സ്റ്റേഷനിൽ കയറി റെക്കോർഡിംഗ് റൂമിന്റെ ഗ്ലാസ് വാതിൽ ഇടിക്കുകയാണല്ലോ ഇവള്. ആ സെക്യൂരിറ്റി ആണെങ്കിൽ ഓടി വരുന്നുണ്ട്. അയാള് കഴുത്തിന് പിടിച്ച് തള്ളുവ കർത്താവേ. ചിത്ര, ഇറങ്ങി വാ.
2: ഇയാളെ ഞാൻ ഇന്ന്.
1: ഓ, ആ ഹെഡ്ഫോണൊക്കെ മാറ്റി വെച്ച് ആർ ജെ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ഇവളിനെ കയറി അയാളെ വഴക്ക് പറയൂ എന്തോ.
2: എന്ത് അസംബന്ധമാണ് നിങ്ങൾ കാണിക്കുന്നത്? എന്തിനാ എന്റെ പേര് റേഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞത്?
3: അതുകൊള്ളാം. ലോകത്തില് നിങ്ങൾ ഒരാൾക്ക് മാത്രമേ ചിത്ര എന്ന് പേരുള്ളൂ.
2: ഓ, അപ്പോ പോപ്കോണിനകത്ത് കുറിപ്പ് എഴുതി വെച്ചതോ?
3: പോപ്കോൺ കഴിച്ച് ദേഷ്യം കുറയ്ക്കാനല്ലേ അതിൽ പറഞ്ഞത്? ചായപ്പൊടി പാക്കറ്റിൽ ഗിഫ്റ്റ് കൂപ്പൺ വെക്കുന്നത് പോലെ പോപ്കോൺ കമ്പനിക്കാർ ചെയ്തതായിരിക്കും. ഒരു ഉപദേശ കൂപ്പൺ.
2: വെറുതെ ഉരുണ്ട് കളിക്കണ്ട, എല്ലാം നിങ്ങളുടെ പ്ലാനിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി.
3: ആഹാ, മനസ്സിലായ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് കൂടി അങ്ങോട്ട് കേൾക്ക.
2: ഓ, അത് നാട്ടുകാർ മുഴുവനും കേട്ടല്ലോ. ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്?
3: ആ, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ആ ദിവസമേ റിസപ്ഷനിൽ നിങ്ങൾ കാത്തു നിൽക്കുന്നത് കണ്ട ആ സെക്കൻഡിൽ തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചതാ.
2: എന്തോന്ന്?
3: ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് വാതോരാതെ ഓരോ കാര്യത്തെ പറ്റി സംസാരിക്കാറുണ്ട്.
2: അതിനാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്.
3: അതൊക്കെ ശരിയാ, പക്ഷേ എന്റെ ഹൃദയത്തിലുള്ളത് പറയുമ്പോ കേൾക്കാൻ ഒരാൾ

0: വേണമായിരുന്നു. അതുകൊണ്ടാ പോപ്കോണിൽ കുറിപ്പ് കൊടുത്തയച്ചതും ലൈവിൽ എത്ര ചിത്രമാർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ചോദിച്ചതും ഒക്കെ.
1: പക്ഷേ അത് അതിങ്ങനെയൊക്കെയാണോ? എന്റെ ഇഷ്ടം കൂടി.
0: കൃത്യം ലൈവിൽ ഞാൻ സംസാരിച്ച സമയം തന്നെ നിങ്ങളത് കേൾക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. എന്നിട്ടും നിങ്ങളത് കേട്ടില്ലേ? ഇപ്പൊ ഇതാ എന്നെ തിരക്കി ഞാൻ ജോലി ചെയ്യുന്ന സ്റ്റുഡിയോയിലെ റെക്കോർഡിംഗ് റൂമിന്റെ ഇടനാഴിയില്, അതും എന്റെ മുന്നിൽ നിങ്ങൾ വന്ന് നിൽക്കുക. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
1: അത് നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് തരാനാ ഞാൻ വന്നത്.
0: അയ്യോ, പ്ലേ ചെയ്യട്ടെ, സോങ് തീരാറായി. അതെ, ഞാൻ ലൈവിലേക്ക് കയറട്ടെ. നോക്ക്, ഓഡിയൻസിനോട് ഞാൻ പറയട്ടെ എന്റെ മനസ്സ് കീഴടക്കിയ ആ ബഹുവർണ്ണ ചിത്രം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ടെന്ന്.
1: അത് പിന്നെ
0: എന്തേ, വിളിച്ചു നിൽക്കാതെ പറയുന്നേ. പരസ്യം ഇപ്പൊ തീരും. എവരി ഡേ ഐ സ്പീക്ക് ടു തൗസൻഡ്സ്, ബട്ട് വെൻ ഐ ടോക്ക് ഐ തിങ്ക് ഓൺലി ഓഫ് യു. ഐ വോണ്ട് ടു സേ ഇറ്റ് അഗെയിൻ. ദിസ് ടൈം ഓഫ് ദ മൈക്ക്, ജസ്റ്റ് യു ആൻഡ് മീ.

0: നല്ല ധൈര്യം തന്നെ. സ്വന്തം ജോലി പണയം വെച്ചിട്ടാണ് ആർ ജെ പ്രണയിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്.
1: ബുദ്ധിജീവിയാണ്, പ്രേമത്തിലൊന്നും വീഴില്ല എന്നൊക്കെ അന്ന് വരെ സ്വയം കരുതിയിരുന്ന ചിത്ര ക്ലീനായി എഫ് എം സ്റ്റേഷന്റെ കോറിഡോറിൽ കമന്നടിച്ചു വീണു.
0: ബുദ്ധിജീവി ചവഞ്ഞു നടക്കുന്ന പെമ്പിള്ളേരെയാണ് വളയ്ക്കാൻ ഏറ്റവും എളുപ്പം. പിന്നെന്ത് സംഭവിച്ചു? പ്രണയികൾക്ക് കറങ്ങി നടക്കാൻ നല്ല ഇടം ബാംഗ്ലൂരാണ്. സ്പോട്ട് അറ്റൻസുകൾ ഓൺലൈനിൽ പെരുകി കാണും അല്ലേ?
1: സത്യം പറയാലോ, ഞാൻ കണ്ട മികച്ച പ്രണയ ജോഡികൾ അവർ രണ്ടുപേരും തന്നെയായിരുന്നു. പക്ഷേ സംഗതി വീട്ടിൽ അവതരിപ്പിച്ച് അവരുടെ അനുവാദത്തോടെ കല്യാണത്തിലേക്ക് നീങ്ങാൻ ചിത്രയ്ക്ക് ധൈര്യമില്ലായിരുന്നു. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയൊരു ഫ്ളാറ്റിലേക്ക് ഡേവിഡും ചിത്രയും താമസം മാറ്റി.
0: ചിത്രയുടെ വീട്ടുകാർ ഈ വിവരം ഒരിക്കലും അറിഞ്ഞിരുന്നില്ലേ?
1: ഇല്ല. ഏതോ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഡേവിഡ് മരിച്ചു കിടക്കുന്നു എന്ന് അറിയുന്ന നാൾ വരെ ഇരുവരും ഒന്നിച്ചു തന്നെയായിരുന്നു.
0: ആത്മഹത്യയായിരുന്നു ഡേവിഡിന്റേത് അല്ലേ?
1: അതെ. അത് ചിത്രയ്ക്കെന്നല്ല, ഡേവിഡിനെ അറിയുന്ന ഒരാൾക്കും വിശ്വസിക്കാനായില്ല. പ്രൊഫഷനെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന, ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായി മാത്രം എടുക്കുന്ന ഡേവിഡിനെ പോലൊരാൾ എന്തിന് ആത്മഹത്യ ചെയ്യണമെന്ന് എല്ലാവരും പരസ്പരം ചോദിച്ചു.
0: ഒറ്റ നോട്ടത്തിൽ തോന്നിയ പ്രണയം അറിയാതെ പറഞ്ഞുപോയൊരു വാക്കിൽ അവസാനിച്ച എത്രയോ ചരിത്രമുണ്ട്. ഡേവിഡും ചിത്രയും തമ്മിൽ മറ്റാരും അറിയാതെ മറച്ചുവെച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം.
1: ഏകദേശം ഒരേ സമയത്ത് തന്നെയാ ഞാനും ചിത്രയും ബാംഗ്ലൂരിലെത്തുന്നത്. ഒരേ പി ജിയിൽ താമസിച്ചു തുടങ്ങിയ ബന്ധമായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു, എന്തും പങ്കുവച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ചിത്ര എന്നോട് തീർച്ചയായും ഷെയർ ചെയ്യേണ്ടതാ. എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അവര് തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതേ ഇല്ലാന്ന്. അതുമല്ല, ഡേവിഡിന്റെ മരണം ഉണ്ടാക്കിയ ഷോക്കിൽ നിന്ന് മുക്തയാവാൻ ചിത്രയ്ക്ക് മാസങ്ങൾ വേണ്ടി വന്നു.
0: ഡേവിഡിന്റെ മരണം ഇപ്പോഴും ദുരൂഹം തന്നെ അല്ലേ
1: എന്ന് പറയാം. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഡേവിഡ് തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരു യാത്രാമൊഴി എന്നൊരു ഓഡിയോ സന്ദേശം വാട്സാപ്പ് ചെയ്തിരുന്നു.
0: യാത്രാമൊഴിയോ?
1: അതെ, അതായിരുന്നു അതിന്റെ ടൈറ്റിൽ.
0: എന്തായിരുന്നു അതിൽ ഡേവിഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്?
1: ഡേവിഡിന്റെ മറ്റു പോഡ്കാസ്റ്റുകളെ പോലെ തന്നെ സാഹിത്യം നിറഞ്ഞു കവിഞ്ഞ ഒരു ഓഡിയോ. ജീവിതത്തെക്കുറിച്ച് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച്, വേണമെങ്കിൽ അതിലൊരു വിരക്തി കണ്ടെത്താമെന്ന് മാത്രം.
0: ഡേവിഡ് പോഡ്

0: കാസ്റ്റുകൾ ചെയ്യുമായിരുന്നു
1: നല്ലവണ്ണം. എഫ് എം സ്റ്റുഡിയോയിലെ ആർ ജെ പണിക്കൊപ്പം സ്വന്തം പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോം ഡേവിഡ് ഉണ്ടാക്കിയെടുത്തിരുന്നു. മലയാളത്തിലെ സാഹിത്യകൃതികളെ പരിചയപ്പെടുത്തുന്ന ബുക്ക് റിവ്യൂകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പോഡ്കാസ്റ്റ്. നല്ല ലിസണേഴ്സും അതിന് ലഭിച്ചിരുന്നു.
0: ഓ, സാഹിത്യത്തിലൊക്കെ ആളുകൾക്ക് താല്പര്യമുണ്ടോ ഇപ്പോഴും?
1: എന്ന് വേണം കരുതാൻ. ബാംഗ്ലൂരിൽ നടക്കുന്ന ലിറ്റററി ഫെസ്റ്റുകളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഡേവിഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു.
0: ആ ഓഡിയോ അന്നയുടെ കയ്യിലുണ്ടോ?
1: പോഡ്കാസ്റ്റുകളോ?
0: അല്ല, ഡേവിഡിന്റെ ലാസ്റ്റ് ഓഡിയോ യാത്രാമൊഴി.
1: കാണണം, ഞാനത് ഷെയർ ചെയ്യാം.
0: അപ്പോ അതാണ് ചിത്രയും ഡേവിഡ് ആരോഗ്യസ്വാമിയും തമ്മിലുള്ള ബന്ധം. ഡേവിഡ് മരിച്ചതിന് ശേഷം ചിത്ര നാട്ടിലേക്ക് തിരിച്ചുപോയി അല്ലേ?
1: അതെ, ബാംഗ്ലൂർ അത്രയധികം അവളെ അലോസരപ്പെടുത്തി. ഓരോ സ്പോട്ടും ഡേവിഡിന്റെ ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു. നാട്ടിലേക്ക് പോവാൻ ഉപദേശിച്ചത് ഞാനായിരുന്നു. രണ്ടു വർഷത്തിനു ശേഷം പിന്നീട് ഇപ്പോഴാ ചിത്ര വീണ്ടും ബാംഗ്ലൂരിലേക്ക് എത്തുന്നത്. ഇനി പറയൂ, ഡേവിഡിന്റെ മരണം എങ്ങനെ മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെടും?
0: എനിക്കറിയില്ല, പക്ഷേ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 15-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ചിദംബരം ജിജിൻ അതിയന്നൂർ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 16-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: 103.6 റിയൽ FM-ലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ആശാ ഭോസ്ലെ, ഭൂപീന്ദർ സിംഗ് എന്നിവർ പാടിയത്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:10. 438.6 മീറ്ററിൽ 684 kHz കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.

ഒരു മാസത്തിലേറെ നീണ്ട ഫുട്ബോൾ ലോകകപ്പ് യാത്ര ഇനി ഒരു ദിവസത്തിലേക്ക് മാത്രമായി ചുരുങ്ങാൻ പോകുന്നു. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനായ ലയണൽ മെസ്സിയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും ഞായറാഴ്ച ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റദർഫോർഡിൽ സ്പെയിനിന്റെ കരുത്തുറ്റ പ്രതിരോധ നിരയെ നേരിടും. മെസ്സി ലമിൻ യമാൽ നേർക്കുനേർ വരുന്ന കലാശപ്പോരിന് ആവേശത്തോടെ കാത്തിരിക്കുന്ന ആരാധകർ സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള മത്സരങ്ങളുടെ കണക്കുകൾ ഇഴകേറി പരിശോധിക്കുകയാണ്. ലോകകപ്പിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ആകെ ഒറ്റ തവണയാണ് ഏറ്റുമുട്ടിയത്. അന്നത്തെ വിജയം അർജന്റീനയ്ക്കൊപ്പമായിരുന്നു. എന്നാൽ ഏറ്റവും അവസാനമായി മുഖാമുഖം വന്നപ്പോൾ അർജന്റീനയെ 6-1 തകർത്തുവിട്ടതിന്റെ ചരിത്രമാണ് സ്പെയിൻ ആരാധകരെ ആവേശം കൊള്ളിക്കുന്നത്.

ഉപയോഗിക്കുന്നത്. അതേസമയം നേർക്കുനേർ പോരാട്ടങ്ങൾ ഒന്നാകെ എടുത്തുള്ള കണക്കുകൾ തുല്യതയുടേതാണ്. 2026 ലോകകപ്പ് ഫൈനലിൽ കിരീടത്തിനായി പോരാടുമ്പോൾ വർഷങ്ങളായി തുടരുന്ന ഈ തുല്യനിലയ്ക്ക് ലോകത്തെ ഏറ്റവും വലിയ വേദിയായ ഫൈനലിൽ ഒരു തീർപ്പുണ്ടാകും. ലോകകപ്പിന്റെ ഫൈനലിൽ മാത്രമല്ല, ഒരു നോക്കൌട്ട് മത്സരത്തിൽ പോലും ഇവർ തമ്മിൽ മുമ്പ് ഏറ്റുമുട്ടിയിട്ടില്ല. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് നിലവിലെ യൂറോപ്യൻ തെക്കേ അമേരിക്കൻ ചാമ്പ്യന്മാർ ഫൈനലിൽ നേർക്കുനേർ വരുന്നത് എന്ന സവിശേഷതയും ഉണ്ട്. വിവിധ ടൂർണമെന്റുകളിലും സൌഹൃദ മത്സരങ്ങളിലുമായി ഇരു ടീമുകളും ഇതുവരെ 14 തവണയാണ് നേർക്കുനേർ വന്നത്. ഇതിൽ 6 കളികളിൽ സ്പെയിനും 6 അർജന്റീനയും വിജയിച്ചപ്പോൾ 2 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ലോകകപ്പിൽ അർജന്റീനയും സ്പെയിനും അവസാനമായി കണ്ടുമുട്ടിയിട്ട് വളരെ കാലമായി. അന്ന് ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടുമ്പോൾ നിലവിലെ 2 ടീമുകളിലെയും ഒരു കളിക്കാരനും ജനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. 1966 നടന്ന ആ മത്സരത്തിൽ അർജന്റീന 2-1 സ്പെയിനിനെ പരാജയപ്പെടുത്തി. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലെ ടീമുകളായതിനാൽ ഇരുവർക്കും പരസ്പരം കളിക്കാൻ കുറഞ്ഞ അവസരങ്ങളെ ലഭിക്കാറുള്ളൂ. അവ മിക്കതും സൌഹൃദ മത്സരങ്ങളുമായിരുന്നു. 2018 ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൌഹൃദ മത്സരത്തിലാണ് അവസാനമായി ഏറ്റുമുട്ടിയത്. അന്നാണ് സ്പെയിൻ അർജന്റീനയെ 6-1 തകർത്തത്. ഇരു ടീമുകളുടെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വ്യത്യാസമാണിത്. 2010 അതിനു മുമ്പ് ഏറ്റുമുട്ടിയത്. ലോകകപ്പ് കിരീടം നേടിയ ഉടനെ സ്പെയിൻ ബ്യൂണസ് എയറീസിൽ കളിക്കാനെത്തിയപ്പോൾ അർജന്റീന അവരെ 4-1 പരാജയപ്പെടുത്തിയിരുന്നു. ഇനി കണക്കിലെ കളികൾക്ക് പ്രസക്തിയില്ല. ഞായറാഴ്ച മത്സരം കഴിയുമ്പോൾ 2-1 ജേതാവാകും. അതോടെ പോരാട്ടത്തിലെ തുല്യതയിലും ഇളക്കം സംഭവിക്കും. ഫൈനൽ പോരാട്ടത്തിന് ന്യൂജേഴ്സിയിൽ അരങ്ങൊരുങ്ങുമ്പോൾ കളിക്കളത്തിന് പുറത്ത് രാഷ്ട്രീയ കായിക ലോകത്ത് രസകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. കലാശ പോരാട്ടത്തിൽ വിജയികൾക്ക് ട്രോഫി സമ്മാനിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടെത്തും. എന്നാൽ സ്വന്തം രാജ്യം കിരീട പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഗാലറിയിൽ ട്രംപിനൊപ്പമിരുന്ന് കളി കാണാൻ അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലൈ ഉണ്ടാകില്ല. അന്ധവിശ്വാസത്തിന്റെ ഭാഗമായാണ് മിലൈ US യാത്ര ഒഴിവാക്കിയത്. US, കാനഡ, മെക്സിക്കോ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പിൽ ട്രംപ് പങ്കെടുക്കുന്ന ആദ്യ മത്സരമായിരിക്കും ഇത്. ഫൈനലിൽ ട്രംപ് പങ്കെടുക്കുമെന്ന കാര്യം വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് സ്ഥിരീകരിച്ചു. ട്രംപിന്റെ സാന്നിധ്യം US ചരിത്രത്തിലെ ഏറ്റവും സുരക്ഷിതവും വിജയകരവുമായ ലോകകപ്പിന് തിളക്കമേറിയ സമാപനമായിരിക്കുമെന്ന് ലെവിറ്റ് പറഞ്ഞു. ഫൈനലിൽ ട്രംപ് ആരെ പിന്തുണയ്ക്കുമെന്നത് വ്യക്തമല്ല. നാറ്റോ ഉച്ചകോടിക്കിടെ ഇറാൻ വിഷയത്തിൽ സഹായിച്ചില്ലെന്ന് പറഞ്ഞ് സ്പെയിനിനെ ട്രംപ് വിമർശിച്ചിരുന്നു. ടൂർണമെന്റിൽ US താരം ഫോളാരിൻ ബലോഗിന്റെ ചുവപ്പ് കാർഡ് പിൻവലിക്കാൻ ട്രംപ് ഫിഫയിൽ ഇടപെട്ടതും വിവാദമായിരുന്നു. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ഞായറാഴ്ച നടക്കുന്ന അർജന്റീനയ്ക്കെതിരായ ലോകകപ്പ് ഫൈനലിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഹമാസ് ഇസ്രായേൽ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളിൽ സാഞ്ചസും ട്രംപും പലതവണ വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ ട്രംപും ഫിഫ പ്രസിഡന്റും ക്ഷണിച്ചിട്ടും ന്യൂജേഴ്സിയിലേക്ക് ഇല്ലെന്ന് അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലൈ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. അർജന്റീനയിൽ കബാല എന്ന് വിളിക്കുന്ന ആചാരപരമായ വിശ്വാസങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം. ടൂർണമെന്റിൽ അർജന്റീന കളിച്ച കഴിഞ്ഞ 7 മത്സരങ്ങളും മിലൈ ഒലിവോസിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ ഇരുന്നാണ് കണ്ടത്. ആ 7 മത്സരങ്ങളിലും അർജന്റീന വിജയിക്കുകയും ചെയ്തു. ഈ ഭാഗ്യം തുടരാനാണ് അദ്ദേഹം നേരിട്ട് കളി കാണാൻ പോകാത്തത്. അർജന്റീനയിൽ ഫുട്ബോൾ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 1990 അന്നത്തെ പ്രസിഡന്റ് കാർലോസ് മെനം ടീമിനെ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെ കാമറൂണിനോട് അർജന്റീന തോറ്റ ചരിത്രവുമുണ്ട്. അന്നു മുതൽ പ്രസിഡന്റുമാർ കളി കാണാൻ വരുന്നത് ടീമിന് നിർഭാഗ്യം കൊണ്ടുവരുമെന്ന ഭയം അർജന്റീനയിലുണ്ട്. ഫ്രഞ്ച് പരിശീലകൻ ദിദിയെ ദശാം ദേശീയ ടീമിനോട് വിട പറയുകയാണ്. സെമി ഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെ ലൂസേഴ്സ് ഫൈനൽ കൂടി മാത്രമാണ് ഫ്രാൻസിന്റെ പരിശീലകൻ എന്ന നിലയിൽ ദശാമിന് ബാക്കിയുള്ളത്. 1998 ക്യാപ്റ്റൻ എന്ന നിലയിലും 2018 പരിശീലകൻ എന്ന നിലയിലും ഫ്രാൻസിന് ലോകകപ്പ് നേടിക്കൊടുത്തെന്ന ഖ്യാതിയുമായാണ് പടിയിറക്കം. 2022 ലോകകപ്പിന്റെ ഫൈനലിലും ഇത്തവണ സെമിയിലും ദശാം ടീമിനെ എത്തിച്ചു. 2021 യുവേഫ നേഷൻസ് ലീഗ് കിരീടം നേടിയിരുന്നു. 2016 യൂറോകപ്പിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കാനും സാധിച്ചു. 2012 ദശാം ഫ്രാൻസ് ദേശീയ ടീമിന്റെ പരിശീലകനായി ചുമതലയേറ്റത്. ലോകകപ്പിന് ശേഷം പരിശീലക ചുമതല ഒഴിയുമെന്ന് നേരത്തെ തന്നെ ദശാം പ്രഖ്യാപിച്ചിരുന്നു. 1998 ലോകകപ്പ് നേടിയ ടീമിൽ ദശാമിന്റെ സഹതാരമായിരുന്ന സിനദിൻ സിദാൻ പകരം വരുമെന്നാണ് സൂചന.

0: സിദാനും ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനും തമ്മിൽ വാക്കാൽ ധാരണയിലെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിന്റെ പരിശീലകനായി തുടർച്ചയായി 3 വർഷം യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത മികവുമായാണ് സിദാൻ വരുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ഉടൻ വിരമിക്കില്ലെന്നും അടുത്ത ലോകകപ്പിലും താൻ മത്സരിക്കാനുണ്ടാകുമെന്നും സൂചിപ്പിച്ച് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ, ഇത് തന്റെ അവസാനത്തെ ലോകകപ്പാണോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഓരോ വർഷവും തരുന്നത് സ്വീകരിക്കുക എന്നതാണ് നിലപാട്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക. രാജ്യത്തിനുവേണ്ടി മത്സരിക്കുന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അടുത്ത ലോകകപ്പിന് 4 വർഷം കൂടിയുണ്ട്. എനിക്ക് ഉടൻ 33 വയസ്സ് തികയും. ലയണൽ മെസ്സി ഇപ്പോഴും ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തം കരിയറിന്റെ കാര്യത്തിൽ അതിരുകൾ നിർമ്മിക്കാൻ തയ്യാറല്ലെന്നും കെയ്ൻ വ്യക്തമാക്കി. ലോകകപ്പ് ഫൈനലിന്റെ ടിക്കറ്റുകൾ വിറ്റഴിയുന്നത് റെക്കോർഡ് വിലയ്ക്കാണ്. 7 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് വില ആരംഭിക്കുന്നത്. മുൻനിരയിലെ സീറ്റുകൾക്ക് 60 ലക്ഷത്തിന് മുകളിൽ കൊടുക്കണം. ചെറിയ നിരക്കായ 7 ലക്ഷത്തിന്റെ ടിക്കറ്റ് ഏറ്റവും മുകളിലെ സ്റ്റാൻഡാണ്. നടുവിലെ സ്റ്റാൻഡിൽ ഇരിക്കണമെങ്കിൽ 30 ലക്ഷത്തിന് മുകളിൽ കൊടുക്കണം. 80,663 പേർക്കാണ് സ്റ്റേഡിയത്തിൽ ഇരിക്കാനാവുക. ലോകകപ്പ് ഫുട്ബോളിലെ 3-ാമനെ മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം. ലൂസേഴ്സ് ഫൈനൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നടക്കും. കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസും ഹാരി കെയ്ൻ ക്യാപ്റ്റനായ ഇംഗ്ലണ്ടും തമ്മിലാണ് പോരാട്ടം. കിരീട സാധ്യതയിൽ മുൻപിലുണ്ടായിരുന്ന 2 ടീമുകളും 3-ാം സ്ഥാനം സ്വന്തമാക്കാനുള്ള പരിശ്രമത്തിലാണ്. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ മിഥുൻ ഭാസ്കർ.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. 101 വെഡ്ഡിങ്സ് എന്ന ചിത്രത്തിന് വേണ്ടി വിദ്യാസാഗർ, ദീപക് ദേവ് എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ദീപക് ദേവ്.
1: No, they're gonna make it now. They're gonna take you down. Come on.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പല്ലാവൂർ വാസുദേവ പിഷാരടി അവതരിപ്പിക്കുന്ന സോപാന സംഗീതം കേൾക്കാം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഘർ എന്ന ചിത്രത്തിന് വേണ്ടി ഗുൽസാറിന്റെ വരികൾക്ക് രാഹുൽ ദേവ് ബർമൻ സംഗീതം പകർന്ന് ലതാ മങ്കേഷ്കർ പാടിയ ഗാനം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: കലിയുഗ് എന്ന ചിത്രത്തിനു വേണ്ടി രാഹത് ഫത്തേ അലി ഖാൻ പാടിയ ഗാനം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പാപനാശം എന്ന ചിത്രത്തിനു വേണ്ടി സുന്ദർ നാരായൺ റാവു പാടിയ ഗാനം. എൻ മുത്തുകുമാറിൻ്റെ വരികൾ, സംഗീതം ജിബ്രാൻ.

ഉന്നാലെ ഉന്നാലെ എന്ന ചിത്രത്തിൽ കൃഷ് അരുൺ പാടിയ ഗാനം കേൾക്കാം. വിജയ്, ജീവ എന്നിവരുടെ വരികൾക്ക് ഹരീഷ് ജയരാജാണ് സംഗീതം നൽകിയത്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
2: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യ സമൃദ്ധി അക്കൗണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2% പദ്ധതി ആരംഭിച്ചത് മുതൽ ഏകദേശം 2.73 കോടി അക്കൗണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 ലക്ഷം കോടി രൂപ ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യ സമൃദ്ധി അക്കൗണ്ടിൻ്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ

പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല. അത് ഉടൻ തന്നെ

0: രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല. അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിൻ്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടു മുമ്പുള്ള സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ അക്കൗണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൗണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൗണ്ട് ഉടമയ്ക്ക് 18 തികഞ്ഞതിനു ശേഷമോ 10 പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാസമൃദ്ധി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1-ാമത്തെയോ 2-ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2 കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 2-3 കുട്ടികൾ ജനിച്ചതിൻ്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2 പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2-ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽ പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ.
4: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ വാൽസ വില്യംസ്. The 72nd National Film Awards were announced today. The Best Film Critic Award will be given to Sanjeev Srivastav. The award for Best Writing on Cinema will be given to K. Pradeep Kumar Shetty for his Kannada book. In the non-feature film category, Shivpal Singh Kang will get the Best Music Direction Award for Bharat Iktale's Degree Chaya Magawar. Best Direction Award will be given to Anand L. Rai for Statue of Unity, Ekta Ka Prateek. Best Short Film is Hamsafar in Marathi. The Best Non-Feature Film is Bhangar, directed by Sumira Roy. India's first privately developed orbital rocket Vikram-1 under Mission Agman has successfully reached orbit after completing its final burn and injecting payloads into a 450-kilometer orbit. The liftoff took place at 12:05 PM from the Satish Dhawan Space Center at Sriharikota in Andhra Pradesh. Our correspondent reports that the milestone makes India the third country in the world to achieve private orbital launch capability. Developed under Mission Agman, the rocket is intended to provide cost-effective and flexible launch services for small satellites. Prime Minister Narendra Modi congratulated the Skyroot Aerospace team over a telephone call. Mr. Modi said the successful launch of Vikram-1 under Mission Agman is a major milestone in India's journey towards self-reliance in the space sector.
5: Vikram-1, Bharat aur puri team bahut bahut badhai. Do kaam kiye hai. Ek to aasman mein manaye paude gaad diye hain aur dusra जमीन में भी उस रूट्स को आपने मजबूती दी है जो देश के नौजवानों को आगे आने की प्रेरणा देगी और मुझे ये सफलता के लिए तो आनंद होना ही होना था लेकिन आप लोगों ने जिस कमिटमेंट के साथ मेहनत की मैं आपको आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
1: ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ മത്സ്യകർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ മേയർ എ കെ ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ആദ്യമായി പ്രേരിത പ്രജനനത്തിലൂടെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ശാസ്ത്രജ്ഞർ വിജയിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ജൂലൈ 10 ദേശീയ മത്സ്യകർഷക ദിനമായി ആഘോഷിക്കുന്നത്. കൂട് മത്സ്യകൃഷി, അലങ്കാര മത്സ്യകൃഷി തുടങ്ങി വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ മത്സ്യകർഷകരെ ആദരിച്ചു. ഖരമാലിന്യ പരിപാലന ചട്ടം 2026 കുറിച്ച് പൊതുജനാവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ക്ലീൻ കിക്ക് ഗോൾഡ് ചലഞ്ച് സംഘടിപ്പിച്ചു. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലാണ് ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഫുട്ബോൾ ആവേശത്തെ മാലിന്യ സംസ്കരണ സന്ദേശവുമായി സംയോജിപ്പിച്ച് അവതരിപ്പിച്ച പരിപാടിയിലൂടെ ഖരമാലിന്യ പരിപാലന ചട്ടത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധവത്കരണം നടത്തുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്കായി ദുരന്ത നിവാരണ പരിശീലനം സംഘടിപ്പിച്ചു. ജലാശയ അപകടങ്ങളിലെ രക്ഷാപ്രവർത്തനം, പ്രഥമ ശുശ്രൂഷ, CPR, ബ്ലീഡിംഗ് കൺട്രോൾ എന്നിവയെക്കുറിച്ച് ക്ലാസ് എടുത്തു. വിവിധ ദുരന്തങ്ങൾ നേരിടേണ്ട രീതികൾ, മുന്നറിയിപ്പുകൾ ലഭിക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ എന്നിവ പരിചയപ്പെടുത്തി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ഫിഷറീസ് വകുപ്പ്, NDRF എന്നിവ സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. എബോള രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. നെടുങ്ങോലം താലൂക്ക് ആശുപത്രിയിലും കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുമാണ് മോക് ഡ്രിൽ നടത്തിയത്. എബോള വൈറസ് ബാധ സംശയിക്കപ്പെട്ടാൽ ആരോഗ്യ പ്രവർത്തകർ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ വിലയിരുത്തി. സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ജില്ലയിൽ പകുതിയോളം പൂർത്തിയായി. വിവരശേഖരണം 25% താഴെയുള്ള വില്ലേജുകളിൽ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ കളക്ടർ ചാർജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. KSRTC പ്രിയദർശിനി പദ്ധതിയിൽ ജില്ലയിൽ 1 മാസം 62,11,782 സൗജന്യ

0: യാത്രകൾ നടന്നു. ഇതിലൂടെ വനിതകൾക്ക് 11.5 കോടിയോളം രൂപ ലാഭിക്കാനായി. കൊട്ടാരക്കര ഡിപ്പോയിലെ ബസ്സുകളിലാണ് ഏറ്റവും കൂടുതൽ സൗജന്യ യാത്ര നടന്നത്. കൊല്ലം കോർപ്പറേഷനിലെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്ന മുറിയിൽ നിന്നും പാക്കറ്റ് പൊട്ടിക്കാത്ത വിലയുള്ള സാമഗ്രികൾ വലിയ തോതിൽ കണ്ടെത്തി. 165 ടാബുകൾ, 1000+ PPE കിറ്റുകൾ, ബ്ലീച്ചിംഗ് പൗഡർ, വുഡൻ പാനലുകളുടെ പാക്കറ്റ് എന്നിവയാണ് കണ്ടെത്തിയത്. ആവശ്യത്തിലേറെ വാങ്ങി മുൻ ഭരണസമിതി ആക്രി പോലെ ഉദാസീനമായി ഉപേക്ഷിച്ചതിലൂടെ സാമഗ്രികൾ ഉപയോഗശൂന്യമായി പോയതിനൊപ്പം വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടായി. ചവറയിൽ കാട്ടുപന്നികളുടെ സാന്നിധ്യം പ്രദേശവാസികൾക്ക് തലവേദനയാകുന്നു. തീരമേഖലയായ പഞ്ചായത്തുകളിലും കാട്ടുപന്നികളുടെ ആക്രമണം ഉണ്ടാകുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. ചവറ ഗ്രാമപഞ്ചായത്തിൽ താനിമൂട്, പയ്യലക്കാവ് എന്നിവിടങ്ങളിൽ 2 സ്ത്രീകൾക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. തുടർന്ന് കോന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. ഉപദ്രവകാരികളായ 5 കാട്ടുപന്നികളെ കൊല്ലാൻ പന്മന ഗ്രാമപഞ്ചായത്ത് ഉത്തരവിറക്കി. കൊല്ലം ബീച്ചിന്റെ തീരം വലിയ തോതിൽ കടലെടുത്തു പോകുന്ന പ്രതിഭാസം തുടരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തീരത്തെ മണൽപ്പരപ്പ് മീറ്ററുകളോളം ഇങ്ങനെ നഷ്ടമായി. തീരം കടലെടുക്കുന്നത് ബീച്ചിന്റെ സൗന്ദര്യവും സൗകര്യവും നഷ്ടമാക്കുന്നതിനൊപ്പം അപകട സാധ്യതയും സൃഷ്ടിക്കുന്നു. 7 അടിയോളം താഴ്ചയിൽ ഫലഭാഗത്തും കര കടലെടുത്തു പോയി. ഈ ഭാഗങ്ങളിൽ ബീച്ചിന്റെ ആഴം വർദ്ധിച്ചത് ഉല്ലസിക്കാനെത്തുന്നവരെ അപകടത്തിലാക്കുന്ന സ്ഥിതിയാണ്. പെരുമൺ തീവണ്ടി ദുരന്തത്തിന്റെ 38th വാർഷിക ദിനത്തിൽ വിവിധ അനുസ്മരണ പരിപാടികളും സമൂഹ പ്രാർത്ഥനയും നടന്നു. NK പ്രേമചന്ദ്രൻ MP മരിച്ചവരുടെ ബന്ധുക്കളും ഒത്തുചേർന്ന് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. 1988 ജൂലൈ 8 പെരുമൺ ദുരന്തം. 105 പേർക്കാണ് അഷ്ടമുടിക്കായലിന്റെ ആഴങ്ങളിൽ ജീവൻ നഷ്ടമായത്. കെ രവീന്ദ്രനാഥൻ നായരുടെ ഓർമ്മദിനത്തിൽ കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം കളക്ടർ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണത്തിന്റെ ഭാഗമായി ചിത്രരചന കാരിക്കേച്ചർ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സോപാനം ഓഡിറ്റോറിയത്തിലും ആർട്ട് ഗാലറിയിലുമായി ചിത്ര പ്രദർശനം നടത്തി. രവി കലയും ജീവിതവും എന്ന ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. സംഗീത പരിപാടിയും സംഘടിപ്പിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, ക്ലൈമറ്റ് സ്മാർട്ട് ഡയറി ഫാമിംഗ് അഥവാ കാലാവസ്ഥാ സൗഹൃദ ക്ഷീരമേഖല, എം പ്രകാശുമായി അഭിമുഖം അവസാന ഭാഗം. 7:20 കമ്പോള മൊത്ത വില നിലവാര അവലോകനം കാലാവസ്ഥ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി, 8:00 നാടകം പഞ്ചമന്റെ ഗ്രാമം, രചന സുധാകരൻ നമ്പ്യാർ വാകയാട്, സംവിധാനം സി കൃഷ്ണകുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 8:45 സമാചാർ സന്ധ്യ, 9:00 വാർത്തകൾ, 9:15 കായികലോകം, 9:30 ആരോഗ്യവാണി. സൗന്ദര്യവർദ്ധക ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ സിബി പുന്നൂസ്. 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ലളിതഗാനം, 11:05 ഇംഗ്ലീഷ് വാർത്തകൾ. ഇതോടെ ഈ നിലയത്തിലുള്ള പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ അവസാനിച്ചു. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. രാവിലെ 5:55 വന്ദേ മാതരം, 6:00 VV വത്സമ്മ അവതരിപ്പിക്കുന്ന വചനാമൃതം, 6:05 ഇംഗ്ലീഷ് വാർത്തകൾ, 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, ബാലാമണിയമ്മയുടെ കവിത കാവ്യാമൃതം, ആലാപനം സേതുലക്ഷ്മി, തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം, 6:43 കൊമേഴ്ഷ്യൽ സ്പോട്ട്, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 രാമായണ പൊരുൾ, 7:05 ഓപ്പൺ ഫോറം വഴികൾ യാത്രികർ, തുടർന്ന് ആരോഗ്യം അമൂല്യം ഡോക്ടർ ഫിബിൻ തൻവീർ പങ്കെടുക്കുന്നു, പാട്ടുപെട്ടിക്കാലം, തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ, 7:25 മലയാളം വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്, തുടർന്ന് പട്ടുനൂൽപുഴു നോവൽ ടൈം, S ഹരീഷ് എഴുതിയ നോവൽ, മെയിൽ ബോക്സ് കൃഷിദീപം.

ഇളയനില, 8 മണിക്ക് സമാചാർ പ്രഭാത്, 8:15 പ്രഭാത വാർത്തകൾ, 8:30 കഥാനേരം. അത്രയൊന്നും പ്രധാനമല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ടി പത്മനാഭൻ സംസാരിക്കുന്നു. 8:45 ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് റിയൽ എഫ് എം പോഡ്കാസ്റ്റ്, 9:30 ഓർമ്മകളുടെ സംഗീതം, 10:15 വാർത്താ ബുള്ളറ്റിൻ, 12:05 ഇംഗ്ലീഷ് വാർത്തകൾ, 12:10 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്, 1 മണിക്ക് ഗാനോത്സവം, 2:15 സമൂഹഗാനം, തുടർന്ന് നാടകഗാനങ്ങൾ, 2:30 ഗസൽ, 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5 മണിക്ക് തായമ്പക, വണ്ടൂർ ഗംഗാരാജും സംഘവും പങ്കെടുക്കുന്നു, 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഹിന്ദി പാഠങ്ങൾ, 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 ജില്ലാ വൃത്താന്തം വയനാട്, 6:15 അറിയിപ്പുകൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 8:40 ചലച്ചിത്ര ഗാനം, 6:50 വയലും വീടും, 7:20 കമ്പോള വിലനിലവാരം കാലാവസ്ഥ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 എവർഗ്രീൻ ഡുവറ്റ്സ്, 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 8:45 സമാചാർ സന്ധ്യ, 9 മണിക്ക് വാർത്തകൾ, 9:15 കുട്ടികൾക്കായുള്ള നാടോടി കഥകൾ, 9:30 പാർലമെന്റിൽ ഇന്ന്, 10 മണിക്ക് രവി വാസരേയ അഖില ഭാരതീയ സംഗീത് സഭ, 11 മണിക്ക് ലളിതഗാനം, 11:05 ഇംഗ്ലീഷ് വാർത്തകൾ. ഇതോടെ അറിയിപ്പുകൾ അവസാനിച്ചു.

0: दृढीकृतवती यत् सः पूर्णरूपेण सचेतनो वर्तते। भारतीय ऋतु विज्ञान विभागेन श्वः यावत् उपहिमालयीय पश्चिम बंगाल सिक्किम राज्येषु अतिवृष्टिपरा रक्तवर्णीया संचेतना प्रख्यापिता। ऋतु विज्ञान विभागेन अद्य अरुणाचल प्रदेश असम मेघालय छत्तीसगढ़ उत्तराखंड राज्येषु अपि अतिवृष्टेः पूर्वानुमानं प्रकटितम्। विभागस्यास्य आधिकारिक विवरणानुसारं अद्य बिहार मध्यप्रदेश पूर्वीय उत्तर प्रदेश हिमाचल प्रदेश झारखंड कर्नाटक केरल माहे ओडिशा राज्येषु तथा समस्त पूर्वोत्तर प्रांतेषु अतिवृष्टिः संभाव्यते। अनेनैव सह श्वः यावत् तटीय आंध्र प्रदेश जम्मू कश्मीर लद्दाख मध्य महाराष्ट्र मराठवाड़ा क्षेत्रेषु वज्रपात मेघ गर्जन पुरस्सरं तीव्र झंझावातस्य अपि महती आशंका वर्तते। तत्रैव उत्तर भारते दिल्ली हरियाणा चंडीगढ़ पंजाब प्रांतेषु अद्य नागरिकाः तीव्र उष्ण आद्र वातावरणेन नितरां संतप्ताः भविष्यन्ति। टोक्यो नगर्यां जापान ओपन प्रतियोगितायाः महिला एकल वर्गस्य उपांत्य द्वंद्वं विजित्य द्विवारं ओलंपिक पदक विजेत्री भारतस्य सुप्रसिद्धा क्रीडिका पीवी सिंधुः अद्य अंतिम चरणे स्वस्थानं सुरक्षितं अकरोत्। तस्याः प्रतिद्वंद्वी चीन देशीया चेन यू फेई प्रतियोगितायाः द्वितीय चक्रे अकस्मात् अस्वस्थता कारणात् क्रीडांगणं परित्यक्तवती, येन सिंधु अयाचितं विजयं अवाप्य अंतिम चरणं प्रति सोत्साहं प्रातिष्ठत। अस्मिन् द्वंद्वे सिंधुः प्रथमं चक्रम एकविंशतिः नवदश इत्यांकांतरालेन विजित्य द्वितीय चक्रे अपि पञ्चदश दश इति अंकैः अग्रे धावन्ती आसीत्, यदा चीन देशीया क्रीडिका स्पर्धायै असमर्था संजाता। जापान ओपन उपाधिं समलंकर्तुं बद्ध परिकरा पीवी सिंधुः श्वः अंतिम चरणे जापान देशस्य अकाने यामाचुची इत्यनया सह क्रीडिष्यति। इति वार्ताः।
1: ആകാശവാണി, സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370. അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3rd സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അമരൻ ചിത്രത്തിന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി കരസ്ഥമാക്കി. മികച്ച നടനുള്ള പുരസ്കാരം രണ്ടുപേർ പങ്കിട്ടു. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പുരസ്കാരം. മികച്ച നടിയായി യാമി ഗൌതം.

0: മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിലെ ഷഹനാദ് ജലാലിന്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി.
1: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 Stories ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണില്.
0: നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകൻ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ജയരാജ് ഉൾപ്പെടുന്ന സമിതിയാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗമൻ ദൌത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹങ്ങളെ 450 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതോടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് CEO പവൻകുമാർ ചന്ദന, സഹസ്ഥാപകൻ നാഗ ഭരത് ദാഗ എന്നിവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ദൌത്യത്തിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്കൈറൂട്ട് സംഘത്തെ നേരിട്ട് കാണാനും പ്രധാനമന്ത്രി ക്ഷണിച്ചു. വന്ദേമാതരം എന്ന സന്ദേശമുള്ള പോസ്റ്റ് കാർഡ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വിക്രം 1 ചെറിയ ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ ചെലവിലും എളുപ്പത്തിലും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി യോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക July 21 അന്തിമ പട്ടിക August 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം തുടങ്ങിയ കാരണങ്ങളാലുള്ള ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് July 21 August 5 അപേക്ഷ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി PS ശാന്തകുമാർ ചുമതലയേറ്റു. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടെയാണ് നിയമനം. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടറായിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്

0: കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2026 ഫിഫ ലോകകപ്പ് അവസാന നാളിലേക്ക്. ആവേശകരമായ ഓർമ്മകൾ സമ്മാനിച്ച് ഒരു മഹാമേള കൂടി വിട പറയുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇനി 2030 ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പിനായുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഒരു കാൽപന്ത് മഹോത്സവം കൂടി കാലയവനികയിൽ മറയുന്നു. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചത് മറക്കാനാകാത്ത നിമിഷങ്ങൾ. കണ്ണീരും ആഘോഷങ്ങളും റെക്കോർഡുകളും പുതിയ ഇതിഹാസങ്ങളും ലോകത്തിന്റെ മഹാവേദിയിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്ന ദിനങ്ങൾ. 2 മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പ്, വിശ്വകപ്പിന്റെ വിശ്വരൂപം പുതിയ തലങ്ങളിലേക്ക്. ടീമുകളുടെ എണ്ണം 64 ഉയർത്തണമെന്ന ചർച്ചകൾ സജീവം. 2030 3 ഭൂഖണ്ഡങ്ങൾ, 6 ആതിഥേയ രാജ്യങ്ങൾ, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. അതോടൊപ്പം ഉദ്ഘാടന ആഘോഷങ്ങൾക്ക് ഉറുഗോ, അർജന്റീന, പരാഗ്വേയും വേദിയാവുന്നു. ഫുട്ബോളിന്റെ അടുത്ത മഹാഘോഷത്തിലേക്ക് ലോകം ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്.
0: ഫിഫ ലോകകപ്പ് 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഇന്ന് മിയാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. സെമിഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസിന്റെ ലോകകപ്പ് കിരീട പ്രതീക്ഷകൾ അവസാനിച്ചത്. എങ്കിലും ഫ്രഞ്ച് നിരയിൽ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി കിലിയൻ എംബാപ്പെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും ഗോൾ വേട്ട തുടർന്ന് ഗോൾഡൻ ബൂട്ട് റേസിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനാകും എംബാപ്പെ ശ്രമിക്കുക. മറുഭാഗത്ത് 60 വർഷങ്ങൾക്ക് മുൻപ് കിരീടം നേടിയതിനു ശേഷമുള്ള തങ്ങളുടെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫിനിഷിംഗ് സ്വന്തമാക്കുകയാകും ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതിനിടെ ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നാളെ രാത്രി ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ഫൈനൽ മത്സരം ആരംഭിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ആർട്ടിക്കിൾ 370, അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ഇപ്പോൾ നല്ല വാർത്ത.
3: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ബഹിരാകാശത്ത് വീണ്ടും മലയാളി സാന്നിധ്യം. കഴിഞ്ഞ ദിവസം കസാഖിസ്ഥാനിലെ ബൈക്കനൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പറന്നുയർന്ന ബഹിരാകാശ പേടകത്തിലെ 3 സഞ്ചാരികളിലൊരാൾ പാലക്കാട് സ്വദേശിയായ ഡോക്ടർ അനിൽ മേനോനാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അനിൽ മേനോൻ ഉൾപ്പെടുന്ന സംഘം സോയൂസ് പേടകത്തിൽ യാത്ര തിരിച്ചത്. നാസയുടെ ബഹിരാകാശ യാത്രികനായി 8 ഗവേഷണ ദൌത്യമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ കൊച്ചുമകനാണ് അദ്ദേഹം. ഒരു ബഹിരാകാശ യാത്രികൻ എന്നതിനൊപ്പം തന്നെ മികച്ചൊരു എമർജൻസി മെഡിസിൻ ഡോക്ടർ കൂടിയാണ് ഈ 49-കാരൻ. മുൻപ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പർവ്വതാരോഹകർക്ക് അടിയന്തര ചികിത്സ നൽകാനും ഇന്ത്യയിൽ പോളിയോ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ഈ കുടുംബത്തിന് ബഹിരാകാശവുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന മേനോനും ഒരു ബഹിരാകാശ യാത്രികയാണ്. 2 മുൻപ് സ്പേസ് എക്സിന്റെ പൊളാരിസ് ദോൺ ദൌത്യത്തിലൂടെ അന്ന ബഹിരാകാശ യാത്ര നടത്തിയിരുന്നു. ഇപ്പോൾ അനിൽ മേനോൻ ലക്ഷ്യമിടുന്നത് ഭാവിയിലെ ദീർഘദൂര ബഹിരാകാശ യാത്രകളിൽ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമുള്ള മെഡിക്കൽ ഗവേഷണങ്ങളാണ്. ലക്ഷ്യബോധവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏതു വലിയ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാമെന്ന് തെളിയിക്കുകയാണ് അനിൽ മേനോൻ.

യാത്രക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയൊരു ആശ്വാസം. ഓൺലൈനായി ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് ഇനി മുതൽ കൂടുതൽ എളുപ്പവും വേഗമേറിയതുമാകും. ഇന്ത്യൻ റെയിൽവേയുടെ IRCTC പോർട്ടലിൽ ടിക്കറ്റ് ബുക്കിംഗ് സമയത്ത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്ന ക്യാപ്ചർ വെരിഫിക്കേഷൻ പൂർണ്ണമായും ഒഴിവാക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ മാസം ജയ്പൂരിലെ ഒരു കോളേജ് സന്ദർശിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് തൽക്കാൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ക്യാപ്ഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന താമസം കാരണം ടിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു എന്ന് ഒരു വിദ്യാർത്ഥി പരാതിപ്പെട്ടിരുന്നു. ഈ പരാതി അതീവ ഗൌരവത്തോടെയെടുത്ത റെയിൽവേ വെറും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിനൊരു സാങ്കേതിക പരിഹാരം കണ്ടെത്തുകയായിരുന്നു. ആധാർ അധിഷ്ഠിത വെരിഫിക്കേഷനും പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങളും ശക്തമാക്കിയതോടെയാണ് ക്യാപ്ചർ ടൈപ്പ് ചെയ്യേണ്ട അവസ്ഥ ഇല്ലാതായത്. ഇതോടൊപ്പം തന്നെ വെബ്സൈറ്റിലെ അനാവശ്യ പരസ്യങ്ങളും പോപ്പപ്പുകളും റെയിൽവേ ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ സിസ്റ്റം വഴി യാത്രക്കാരുടെ വിവരങ്ങൾ മുൻകൂട്ടി സേവ് ചെയ്താൽ വെറും 6 മുതൽ 8 ക്ലിക്കുകൾക്കുള്ളിൽ ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. സാധാരണക്കാരായ ജനങ്ങളുടെ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് പോലും അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ തെളിയിച്ചിരിക്കുകയാണ്. ഈ തീരുമാനത്തിലൂടെ ട്രെയിൻ യാത്രകൾ കൂടുതൽ സുഗമമാകുമെന്ന് പ്രതീക്ഷിക്കാം. സംസ്ഥാനത്തെ ഓട്ടോറിക്ഷാ തൊഴിലാളികൾക്ക് ആശ്വാസമായി ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പ്രത്യേക മീറ്റർ മുദ്രപതിക്കൽ പദ്ധതിക്ക് തുടക്കമായി. താലൂക്ക് ആസ്ഥാനങ്ങളിൽ നിന്ന് 15 അതിലധികമോ കിലോമീറ്റർ ദൂരെയുള്ള പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും ഓട്ടോറിക്ഷകളിൽ മീറ്റർ മുദ്രവയ്ക്കുന്നതിനായി ദൂരയാത്ര ചെയ്യേണ്ടി വരുന്നത് ഒഴിവാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവഴി തൊഴിലാളികളുടെ സമയനഷ്ടവും തൊഴിൽ നഷ്ടവും വലിയൊരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കും. താലൂക്ക് ആസ്ഥാനങ്ങളിൽ നിന്ന് ദൂരെയുള്ള പ്രദേശങ്ങളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഫെയർ മീറ്ററുകൾ കൃത്യസമയത്ത് മുദ്രവെച്ചു നൽകുന്നതിനുള്ള മൊബൈൽ വെരിഫിക്കേഷൻ ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യപൊതുവിതരണ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 100 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ 100 പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കും. തുടർന്ന് കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇതുവഴി തൊഴിൽ സമയം നഷ്ടപ്പെടാതെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മീറ്റർ മുദ്രവയ്പ്പിക്കാൻ ആകും എന്നത് ഏറെ പ്രയോജനപ്രദമാണ്. പരിമിതികളെ ആത്മവിശ്വാസം കൊണ്ടും മറികടന്ന് ക്രിക്കറ്റ് ലോകത്ത് വിസ്മയമാകുന്ന അനീഷ് പി രാജനെ കുറിച്ചുള്ള വാർത്തയാണ് ഇനി. ഭിന്നശേഷിക്കാരുടെ പ്രഥമ 2020 ലോകകപ്പിൽ ഇന്ത്യയെ ലോക കിരീടത്തിലേക്ക് നയിച്ച മലയാളി സ്പിന്നർ ആഭ്യന്തര ക്രിക്കറ്റ് മൈതാനങ്ങളിലും വിക്കറ്റ് വേട്ട തുടരുകയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനവുമായി അനീഷ് ശ്രദ്ധേയനായി. ഇടുക്കിക്ക് വേണ്ടി പന്തെറിഞ്ഞ അനീഷ് വെറും 17 റൺസ് മാത്രം വഴങ്ങി 3 നിർണായക വിക്കറ്റുകളാണ് പിഴുതെറിഞ്ഞത്. ജന്മന വലതു കൈപ്പത്തിക്ക് വൈകല്യമുണ്ടായിരുന്നിട്ടും ഇടതു കൈകൊണ്ട് പന്തെറിയുന്ന താരം ശാരീരിക പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്നാണ് ക്രിക്കറ്റ് ലോകത്തിന്റെ നെറുകയിലെത്തിയത്. ഇംഗ്ലണ്ടിൽ നടന്ന ഭിന്നശേഷിക്കാരുടെ ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായപ്പോൾ ടൂർണമെന്റിലെ മികച്ച ബൌളറായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ ഇടുക്കിക്കാരനായിരുന്നു. 11 വിക്കറ്റുകളായിരുന്നു ടൂർണമെന്റിൽ അനീഷ് നേടിയത്. ഇടുക്കി സ്വദേശികളായ പി രാജന്റെയും KK ശ്യാമളയുടെയും 3 മക്കളിൽ ഇളയ ആളാണ് അനീഷ്. വളരെ ചെറുപ്പത്തിലെ ക്രിക്കറ്റ് ലോകത്തേക്ക് ചുവടുവെച്ച അനീഷ് കായിക ലോകത്തിന് ഒന്നടങ്കം വലിയൊരു പ്രചോദനമാവുകയാണ്. ഭൂമിയുടെ മുഖച്ഛായ മാറ്റാൻ ലക്ഷ്യമിടുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ജനകീയ കൂട്ടായ്മയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. ആഫ്രിക്കൻ വൻകരയിൽ ഒരുങ്ങിവരുന്ന ദി ഗ്രേറ്റ് ഗ്രീൻ വാൾ എന്ന വിസ്മയ പദ്ധതി സഹാറ മരുഭൂമിയുടെ വ്യാപനം തടയാനും വറ്റിവരണ്ടു പോകുന്ന തങ്ങളുടെ കൃഷിയിടങ്ങളെ വീണ്ടെടുക്കാനുമായി ആഫ്രിക്കയിലെ 20 രാജ്യങ്ങൾ കൈകോർത്ത ഒരു അപൂർവ സംരംഭമാണിത്. ആഫ്രിക്കയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ ഏകദേശം 8,000 കിലോമീറ്റർ നീളത്തിൽ കോടിക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഒരു ജീവനുള്ള പച്ചമതിൽ തീർക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. ഭാവനയിൽ മാത്രം സാധ്യമെന്ന് കരുതിയ ഈ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. 10,00,000 ഹെക്ടർ മരുഭൂമിയാണ് ഇതിനോടകം പച്ചപ്പിലേക്ക് മടങ്ങിയെത്തിയത്. വംശനാശം നേരിട്ടിരുന്ന പല പക്ഷിമൃഗാദികളും ഈ കാടുകളിലേക്ക് തിരിച്ചുവരാൻ തുടങ്ങി. അതിലുപരി ലക്ഷക്കണക്കിന് ഗ്രാമീണർക്ക് കൃഷി ചെയ്യാനും തൊഴിൽ കണ്ടെത്താനുമുള്ള പുതിയൊരു ജീവിതമാർഗം കൂടിയാണ് ഈ ഹരിതമതിൽ തുറന്നു നൽകിയത്. മനുഷ്യൻ വിചാരിച്ചാൽ പ്രകൃതിക്കുണ്ടായ മുറിവുകൾ ഉണക്കാൻ കഴിയുമെന്നും അതിരുകൾ മറന്നൊന്നിച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തെപ്പോലും ചെറുക്കാൻ സാധിക്കുമെന്നും ഈ ആഫ്രിക്കൻ ജനത ലോകത്തിന് കാണിച്ചു തരുന്നു.

0: ഭൂമിയുടെ നാനാഭാഗത്തുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന 2026 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിന് വേദിയൊരുങ്ങിക്കഴിഞ്ഞു. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ കരുത്തരായ സ്പെയിനും ഫൈനലിൽ നേർക്കുനേർ വരികയാണ്. ജൂലൈ 20 തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 അമേരിക്കയിലെ ന്യൂയോർക്ക് ജേഴ്സി മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ ലോകകപ്പിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങാൻ പോകുമ്പോൾ അത് കേവലം ഒരു കളി മാത്രമല്ല, അതിരുകളില്ലാത്ത മനുഷ്യബന്ധങ്ങളുടെ ഒരു വലിയ ഉത്സവമാണ്. ചരിത്രത്തിലാദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുത്ത കാനഡയും മെക്സിക്കോയും അമേരിക്കയും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ഈ ലോകകപ്പ് മാനവികതയുടെയും ഒരുമയുടെയും വലിയൊരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. വിവിധ സംസ്കാരങ്ങളും ഭാഷകളും വംശങ്ങളുമുള്ള ലക്ഷക്കണക്കിന് ആരാധകരാണ് കളി കാണാൻ ഗ്യാലറികളിലേക്ക് ഒഴുകിയെത്തുന്നത്. രാഷ്ട്രീയവും അതിർത്തി തർക്കങ്ങളും മാറ്റിവെച്ച് ഫുട്ബോൾ എന്ന ഒരൊറ്റ വികാരത്തിൽ ലോകം ഒന്നാകുന്ന കാഴ്ചയാണിത്. ഗ്രൌണ്ടിൽ കനക കിരീടത്തിനായി ഇരു ടീമുകൾ പോരാടുമ്പോഴും ഗ്യാലറിയിൽ പരസ്പരം കൈകോർക്കുന്ന ആരാധകർ ലോകത്തിന് നൽകുന്നത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയൊരു പാഠമാണ്. വിജയികൾ ആരായാലും ഈ ഫൈനൽ മത്സരം ഓർമ്മിപ്പിക്കുന്നത് ഒന്നുമാത്രം, പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് ഒരേ ലക്ഷ്യത്തോടെ ഒരേ നിയമങ്ങൾക്ക് കീഴിൽ ഒത്തൊരുമയോടെ പോരാടാൻ മനുഷ്യന് സാധിക്കുമെന്ന വലിയ സന്ദേശം. വീണ്ടും ഒരുത്സവകാലത്തിന്റെ പ്രതീക്ഷയിലാണ് മലയാളി. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷം 24 മുതൽ 30 വരെ നടത്താൻ തീരുമാനിച്ചു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കിയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുക. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനുമുള്ള അവസരം ഇത്തവണ ഉറപ്പാക്കും. നിശാഗന്ധിയിൽ 1 മണിക്കൂർ സമയം പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവയ്ക്കാനും തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവമേഖലയായും പ്രഖ്യാപിക്കും. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ വയലും വീടും.
2: വയലും വീടും

0: എല്ലാവർക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: ക്ലൈമറ്റ് സ്മാർട്ട് ഡയറി ഫാമിംഗ് അഥവാ കാലാവസ്ഥാ സൗഹൃദ ക്ഷീരമേഖല. ഈ വിഷയത്തെക്കുറിച്ച് ക്ഷീരവികസന വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടറും വയനാട് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്ടിന്റെ അഡ്വൈസറുമായ എം പ്രകാശുമായി സി കെ ഷാജി നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ഇന്നലെ വയലും വീടും പരിപാടിയിൽ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ഗ്രീൻ ഡയറി ഫാമിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഈ കന്നുകാലികളുടെ തീറ്റ വസ്തുക്കളും ശാസ്ത്രീയമായിട്ടുള്ള തീറ്റക്രമവുമാണെന്ന് പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ നമ്മുടെ കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്?
3: താങ്കൾ പറഞ്ഞ വളരെ ഒരു ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ തീറ്റ പുല്ല് എന്ന് പറയുന്നത് നമുക്ക് ഈ സെക്വിസ്ട്രേഷൻ്റെ ഒരു അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അളവ് കുറയ്ക്കാനുള്ള ഒരു ടൂളാണ്, ഒരു ഘടകമാണത്. പക്ഷേ ഇതല്ല, ഇത് നമ്മൾ പുറത്തേക്ക് വിടുന്നത് കുറയ്ക്കാനായിട്ടുള്ളൊരു മാർഗമാണ്. അപ്പോൾ ഇത് ആ തീറ്റപ്പുല്ലിനെയും നമ്മൾ ഇതിനെയും രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും. ഇവിടെ നമ്മളൊരു പശു വളർത്തലിലെ ഹരിതവാതകങ്ങളുടെ ഒരു ഒരു ബേർഗമനം നോക്കിയാൽ 75% നമ്മുടെ ഫാമിൽ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ഈ ഹരിതവാതകം ഈ മേഖല മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ തൊഴുത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ തൊഴുത്ത് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ, അതായത് ഞാൻ ഒന്നുകൂടെ ക്ലിയറായിട്ട് പറഞ്ഞാൽ, ഡയറി ഫാമിൽ വരുന്ന മൊത്തം കാർബൺ ബഹിർഗമനം ഉണ്ടല്ലോ, അതിൻ്റെ 75% ദഹനമായിട്ടാണ് ബന്ധം.
2: ഓ,
3: അപ്പോൾ പശുവിൻ്റെ ആമാശയമാണ് ശരിക്കും പറഞ്ഞാൽ ഈ റൂമൻ എന്ന് പറയുമല്ലോ ആദ്യത്തെ ആറ ആമാശയത്തിൽ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിൻ്റെ കാർബൺ ബഹിർഗമനത്തിൻ്റെ ഫാക്ടറി. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളാരും തീരെ ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ്. അതായത് സന്തുലിതമായിട്ടുള്ള ഒരു ആഹാരം കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇത് വാസ്തവത്തിൽ പിന്നെ ദേശീയ തലത്തിൽ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഒരു ഫീഡിങ് ഒരു പാറ്റേൺ അത് കൊണ്ടുവന്നായിരുന്നു, ഫീഡ് സ്റ്റാൻഡൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് കാര്യമായിട്ട് ഇവിടെ ഏശിയില്ല. വാസ്തവത്തിൽ NDDB നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്, ദേശീയ ക്ഷീരവികസന ബോർഡ് കൃത്യമായിട്ടൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നായിരുന്നു. സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ യൂണിവേഴ്സിറ്റിയും ഒരു സോഫ്റ്റ്വെയർ ഇറക്കിയായിരുന്നു, ഗംഭീരമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരുന്നു, വെറ്ററിനറി സർവേലശാല, ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതൊന്നും വാസ്തവത്തിൽ നമുക്ക് ഇത് കൃഷിക്കാരിലേക്ക് ഇത് ചെന്നില്ല എന്നുള്ള ഒരു വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ്. അത് നമുക്ക് ഈ വികസന ഏജൻസികൾ വേണ്ടത്ര ഇതിനൊരു പ്രാധാന്യം കൊടുത്തില്ല. അവിടെ ഒരു ന്യൂനതയാണ് നമുക്ക് പറയുമ്പോൾ. അപ്പോൾ അവിടെ നമുക്കിത് വരുമ്പോൾ നമ്മുടെ തീറ്റ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പുണ്ടല്ലോ, ഏതൊക്കെ തീറ്റ കൊടുക്കണം, ഇവിടെ എന്ത് തീറ്റ നമ്മുടെ പ്രാദേശികമായിട്ടുണ്ട്, അത് എത്ര അളവിലാണ് കൊടുക്കേണ്ടത്,
2: ഏതൊക്കെ സമയങ്ങളിലാണ്
3: അത് കിട്ടുന്നത്, ഏതൊക്കെ അളവിലാണ് കൊടുക്കേണ്ടത്, ഇതിൻ്റെ ഒരു അനുപാതം എങ്ങനെയാണ്, തീറ്റക്രമം എങ്ങനെയാണ്. അപ്പം ഇങ്ങനെയുള്ളത് മാത്രമല്ല, ദഹിക്കാനായിട്ട് ചില കാര്യങ്ങൾ, ചില ചെറിയ പൊടിക്കൈകളുണ്ട്, ഇപ്പം ചിലർ ഈ അപ്പക്കാരൻ പോലെ അങ്ങനെ, അതായത് ചില ചെറിയ ചെറിയ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുടെ ചേർക്കുവാണെങ്കിൽ നമുക്ക് ഈ കാർബണിൻ്റെ ബഹിർഗമനം ഈ 75% എന്നുള്ളത് നമുക്കൊരു 30% താഴ്ത്തി കൊണ്ടുവരാൻ പറ്റും. അതൊരു വലിയ ഒരു കാര്യമാണിതിൽ. അത് പശു ഫാമിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ തീറ്റപ്പുല്ല് പ്രോത്സാഹിപ്പിക്കുക,
2: തീറ്റ
3: വലിയ ഘടകമാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതായത് നമ്മൾ സാധാരണ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു പശുവിന് ഒരു കറവയുള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ, ഒരു 30 കിലോ നമ്മുടെ നാരാഹാരമാണ് കൊടുക്കേണ്ടത്. അതിൽ 20 കിലോ പുല്ലും 10 കിലോ പയറുമാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടത്തിൽ ഒരു 2 കിലോ പിന്നെ വൈക്കോൽ പോലുള്ള നമ്മുടെ ഈ ഉണക്ക തീറ്റ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 6 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് വരെ നമ്മൾ വേറൊരു തീറ്റയും കൊടുക്കാൻ, എൻ്റെ കൂടത്തിൽ നമുക്കൊരു 4 കിലോ ശീമൊക്കെ ഒന്നും ഇവിടെ കൊടുത്താൽ മതി. നോക്കൂ, നമ്മൾ ഈ പാലിൻ്റെ വില കൂടുമ്പോൾ കാലിത്തീറ്റയുടെ വില അതിലും ഭയങ്കരമായിട്ട് കൂടുകയുള്ളൂ. അപ്പോൾ കൃഷിക്കാരന് യഥാർത്ഥത്തിൽ പാൽവെല്ലയുടെ വർധന കൊണ്ട് ഒരു പ്രയോജനം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളൊക്കെ തമാശയായിട്ട് പറയാറുണ്ട്, ഈ പശു കൃഷിക്കാരൻ പശുവിനെ വളർത്തുന്നത് കാലിത്തീറ്റ കമ്പനിക്കാരന് വേണ്ടിയിട്ടാണ്, അല്ല അവൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല എന്ന് ഞങ്ങൾ എപ്പോഴും അഭിപ്രായം പറയാറുണ്ട്. കാരണം സത്യമാണത്. അത് അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, അപ്പം ഈ 6 ലിറ്റർ പാല് കിട്ടുന്ന നമ്മുടെ പശുവിന് 1 കിലോ കാലിത്തീറ്റ പോലും കൊടുക്കാതെ വളർത്താമെന്ന് പറയുമ്പം പശു വളർത്തൽ എത്രയോ ലാഭകരമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പിന്നെ അതിന് മേളിലേക്ക് പോകുന്ന ഇതിന് 3 ലിറ്റർ പാലിന് 1 കിലോ നല്ല ക്വാളിറ്റിയുള്ള സന്തുലിതമായിട്ടുള്ള കാര്യത്തിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ പിണ്ണാക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വാസ്തവത്തിൽ അതും നമ്മൾ ഈ കാർബൺ ബഹിർഗമത്തിൻ്റെ ഒരു ഇതിൽ വരുന്നുണ്ട്. ഇത് കാരണം ദഹനം ഇല്ലാതെ പോകുന്ന സാധനങ്ങൾ, ക്വാളിറ്റി ഇല്ലാതെ പോകുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പൂപ്പൽ പോലുള്ള വിഷാംശം ബാധിച്ച ഇത്, ഇതെല്ലാം ദഹനത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ. ആ ദഹനത്തെ ബാധിച്ചാൽ അത് ചാണത്തിലൂടെയാണെങ്കിലും പശുവിൻ്റെ ഏമ്പക്കം വിടുന്നതാണെങ്കിൽ പോലും, ഈ ഏമ്പക്കം വിടുന്നത് തന്നെ ഏറ്റവും വലിയ പശുവിന് ഏറ്റവും വലിയ എന്താ പറയുക, കൃഷിക്കാർ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടത്.
2: ആയവെട്ടുന്ന സമയത്ത്
3: അപ്പം ഈ ആയവെട്ടുന്ന സമയത്ത് ഇത് പുറത്തേക്ക് ഇതിൻ്റെ പിന്നെ ഈ ആമാശയത്തിൽ നിന്ന് വായു വായിക്കാത്തോടെ വെളിയിൽ പോകുന്നുണ്ടെങ്കിൽ കർഷകർ വലിയ ഗൗരവമായിട്ട് എടുക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു പക്ഷേ ഒരു ഡോക്ടറുടെ വിദഗ്ധരായിട്ടുള്ള വെറ്റിനറി ഡോക്ടറുടെ സേവനം വേണ്ടി വന്നേക്കാം, പക്ഷേ എന്നാലും കർഷകരത് വളരെ ജാഗരൂകരായിട്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു വരുന്നൊരു കേസ്, നമുക്കൊരു ഗർഭാവസ്ഥയിൽ ഒരു 7-ാം മാസം മുതൽ 1.5 കിലോ കാലിത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പം ഞാൻ പറയുന്ന ഒരു 30% നമുക്ക് തീറ്റ ചെലവ് നമുക്ക് ഈ സമീകൃതാഹാരത്തിൽ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ തീറ്റക്രമം അറിഞ്ഞിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കൊടുക്കുന്ന വൈക്കോല് വേറെ, പുല്ല് വേറെ, കാലിത്തീറ്റ വേറെ ആയിട്ട് കൊടുക്കുന്നത്, യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഇത് നമ്മൾ TMR എന്ന് പറയാം, ടോട്ടൽ മിക്സ്ഡ് റേഷൻ എന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ പുല്ലും വൈക്കോലായിക്കോട്ടെ, ഇനി നമ്മൾ പയറായിക്കോട്ടെ, അത് അരിഞ്ഞിട്ട് നമ്മൾ കാലിത്തീറ്റയുടെ കൊടുക്കുന്ന മറ്റു സാധനം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ പുട്ടിൻ്റെ പരുവത്തിൽ വെള്ളം ചേർത്തിട്ട് നമ്മൾ അതാണ് 2 നേരമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ

0: ഹരിത രീതിയിലുള്ള പശു വളർത്തൽ, പരിസ്ഥിതി സൗഹൃദ പശു വളർത്തൽ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിലേക്ക് മാത്രമല്ല വേറെ ലാഭത്തിന്റെ ഒരു കാര്യോട് കൂടിയായിട്ട് നമ്മൾ ഇതിനെ കാണാൻ പറ്റുമെന്നുള്ളതാണ് സത്യം.
1: പിന്നെ പശുക്കളുള്ള ക്ഷീരമേഖലയിലുള്ള കർഷകർ പോലും ഇതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം വെച്ചാൽ ഇതുപോലുള്ള തീറ്റക്രമങ്ങളൊന്നും അവർ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്കറിയില്ല ആകലുമാകുന്നത് വിപണികളിൽ നിന്നുള്ള മുന്തിയ കാലത്തീറ്റകളൊക്കെയാണ്. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
0: വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെങ്ങനെ ആഹാരത്തിൽ ശ്രദ്ധിക്കണോ നമ്മൾ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ നമ്മുടെ കന്നുകാലികളുടെ ആഹാരവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പിന്നെ വെള്ളം വളരെ പ്രധാനമാണ് നമുക്ക്. അതിപ്പം വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പശുവിന് നമ്മൾ വെള്ളം കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം സാധാരണ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞാൽ ഒരു 80 ലിറ്റർ വെള്ളം വരെ നമുക്ക് പശുവിന് ചിലപ്പോൾ നല്ല ഉൽപ്പാദനക്ഷമമുള്ള പശുവിന് ആവശ്യമുണ്ടാവും. നമ്മൾ കൊടുത്താൽ എത്ര കൊടുക്കും? ഒരു 25 ലിറ്റർ വെള്ളം കൊടുക്കുമായിരിക്കും, അല്ലെ 50 ലിറ്റർ വെള്ളം കൊടുക്കുമായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പശുവിന് വെള്ളം അളന്ന് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അതായിരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണല്ലോ, അല്ലെ നമ്മൾ അമ്മ വീട്ടിൽ വെള്ളം അളന്ന് തരുമല്ലോ ഒക്കെ ചെയ്യുന്നത്, ഇല്ല നമ്മൾ പിന്നെ അങ്ങനെയല്ല. നമുക്കൊരിക്കലും വെള്ളം അളന്ന് കൊടുക്കരുത്, പശുവിനാണെങ്കിലും കൊടുക്കരുത്. അത് എപ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നു അപ്പം തന്നെ പോയി കുടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം, അതാണ് അതിൻ്റെ ഒരു ശരി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ഓട്ടോമാറ്റിക് വാട്ടർ ഫീഡിങ്, 2000-2500 രൂപ മുടക്കി കഴിഞ്ഞാൽ തന്നെ വെള്ളം കുടിക്കാനുള്ള സംവിധാനം ചെയ്യാം. അതൊക്കെ ഒരു ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകമായിട്ട് നിർത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ തീറ്റക്രമത്തിൻ്റെ കൂട്ടത്തിൽ ഒന്നും പറയേണ്ട ഒരു കാര്യം, ആ തീറ്റക്രമമായിട്ടൊന്നും ബന്ധമില്ലെങ്കിൽ പോലും നമ്മുടെ ഫാമുകളിൽ കമ്പോസ്റ്റ് വളരെ പ്രധാനമാണ്. കാരണം മണ്ണിലെ കാർബണിൻ്റെ അളവ് കൃഷിയായിട്ടുള്ള വലിയ ബന്ധമുണ്ട്. ഇപ്പം ഞങ്ങളവിടെ വയനാട്ടിൽ ഈ ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കുറേ പിന്നെ സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ച് നോക്കി ഈ ടോട്ടൽ കാർബണിൻ്റെ അളവ്. വയനാട്ടിൽ ശരാശരി കാർബണിൻ്റെ അളവ് 1%. പക്ഷേ അവിടെ ഞങ്ങൾക്ക് കാപ്പിയുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ വിഷയം വിട്ട് മാറുകയാണ്. എന്നാലും പക്ഷേ കർഷകർക്ക് അതിൻ്റെ ഒരു ഉൽപ്പാദനക്ഷമതയായിട്ട് തന്നെ ഒന്ന് ബന്ധപ്പെടുത്തണല്ലോ ഈ കാർബണിൻ്റെ അളവ്. കാരണം പശുവിൻ്റെ ചാണകത്തിൽ നിന്ന് കിട്ടുന്ന സാധനം കമ്പോസ്റ്റാക്കിയിട്ടാണല്ലോ മണ്ണിലെ കാർബണിൻ്റെ അളവ് വർദ്ധിക്കുന്ന ഒരു ഉപാധിയായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം ഈ 1% ശരാശരി കാർബൺ ഉള്ള സ്ഥലത്ത് കാപ്പിയുടെ ഉൽപ്പാദനം 800 കിലോ ആണ് ഉണ്ടക്കാപ്പി, ഉണങ്ങിയ കാപ്പി 1 ഏക്കറിൽ നിന്ന് കിട്ടുന്നത്. അതേസമയം മേപ്പാടിയിൽ ഒരു കർഷകനുണ്ട്, ഒരു കുരുള്ള ജോസഫ് എന്ന് പറഞ്ഞൊരു കർഷകനുണ്ട്. അയാളുടെ മണ്ണിൽ കാർബണിൻ്റെ അംശം 3%. അയാൾക്ക് കിട്ടുന്നത് 2400 കിലോ ആണ്. അതായത് 1% കാർബണുള്ള തോട്ടത്തിൽ നിന്ന് 800 കിലോ കിട്ടുമ്പോൾ 3% കാർബണുള്ള തോട്ടത്തിൽ നിന്ന് 3.5 കിട്ടും. അപ്പം ഈ കാർബണിൻ്റെ അളവും ഉൽപ്പാദന ശേഷിയും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഈ കമ്പോസ്റ്റിൻ്റെയൊക്കെ പ്രയോഗം, നമ്മൾ ബയോചാർ പുതിയ സാങ്കേതികതകൾ വന്നിട്ട്. അപ്പം ഇതൊന്നും കർഷകർക്ക് ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ല വേറെ സ്ഥലത്തു നിന്നും കിട്ടില്ല. കർഷകർ നേരിട്ട് അവർ സ്വയം മനസ്സിലാക്കി. ഞാൻ പറയുന്ന ഇപ്പം മൊബൈലിലൂടെ എല്ലാ വിവരങ്ങളും കിട്ടും. അപ്പം ഇങ്ങനെ നമ്മളും അറിവ് നമ്മൾ സ്വയം ആർജിക്കൽ മാത്രമേ മാർഗമുള്ളൂ, അല്ലാതെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഈ അറിവുകൾ ആരെങ്കിലും കൊണ്ട് കയ്യിലോട്ട് തരുമെന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ അവർ നമ്മൾ സ്വയം അറിഞ്ഞ് നമ്മൾ ചെയ്താൽ നമുക്ക് ഈ കൃഷി ആദായകരമായിട്ടും ആക്കി മാറ്റാൻ പറ്റും. അതാണൊരു സത്യം. നമുക്കൊരു വലിയ ഒരു സാമൂഹ്യ ദൗത്യമുണ്ട്. അതായത് നമ്മുടെ പ്രവർത്തനം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തെയോ പ്രകൃതിയോ നമുക്ക് ദോഷം ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു ഒരു ഉത്തരവാദിത്വം കർഷകരിൽ ഉണ്ടാവണം. ആ ഒരു ബോധം കർഷകർക്ക് നമുക്കുണ്ടാവണം. അങ്ങനെ ആ ബോധം വരുവാണെങ്കിൽ ആവശ്യ കൂടുതൽ രാസവളം ഇടിയല്ല, ആവശ്യ കൂടുതൽ കീടനാശിനി ഇടിയല്ല, അവൻ മരം വെട്ടാൻ എൻ്റെ മനസ്സ് വരില്ല. നമ്മളൊന്ന് നോക്കൂ, പിന്നെ പണ്ട് നമ്മളൊരു മരം വെട്ടിയ മരത്തിൻ്റെ അനുവാദം ചോദിച്ചിട്ടായിരുന്നു. ഇപ്പം നമ്മൾ നോക്കൂ, ക്ഷേത്രങ്ങളിലേക്കൊക്കെ നമ്മൾ പിന്നെ മരം നമ്മൾ മുറിക്കുമ്പോൾ ആദ്യം മരത്തിനോട് അനുവാദം മേടിച്ച് അവിടെ ഇരിക്കുന്ന പക്ഷികൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരോട് അവരോടും ക്ഷമാപണം നടത്തിയിട്ടൊക്കെയാണ്. ഇന്നങ്ങനെയല്ലോ. ഇപ്പം യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ മനുഷ്യന്മാർ തന്നെ കർഷകർ യഥാർത്ഥത്തിൽ സാധാരണ ഒരു പൊതു സമൂഹത്തേക്കാൾ കൂടുതൽ കർഷകരുടെ ഒരു എന്താ പറയുക നൈർമല്യം ഉണ്ടല്ലോ, മനസ്സിൻ്റെ ഒരു വലിയ ഒരു ഇതുണ്ടായിരുന്നു, ആ ഒരു നന്മ ഉണ്ടായിരുന്നു. ആ നന്മയും നമ്മുടെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് കുറയുന്നുണ്ടോ എന്നൊരു സംശയം.
1: നമ്മൾ പറഞ്ഞ വരുന്ന കൂട്ടത്തിൽ ഈ ഹരിത ഡയറി ഫാമുകൾ ഇന്നും കേരളത്തിൽ അന്യമായിട്ടാണ് കാണുന്നത്. ഈ പശു വളർത്തലിലെ ഈ ഡയറി ഫാം രൂപകൽപ്പന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഈ പരിസ്ഥിതി സൗഹൃദമായ ഒരു ഡയറി ഫാം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്?
0: അത് വളരെ ഒരു ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പശുവിൻ്റെ ഈ പറഞ്ഞ ദഹനമായിക്കോട്ടെ, ദഹനവും ഒരു പക്ഷേ നമുക്കിതിൻ്റെ ഈ ഇതിൻ്റെ ഉള്ളിലെ കാലാവസ്ഥയും തമ്മിൽ അല്ല പശുവിൻ്റെ ആരോഗ്യം ഒക്കെ ബന്ധമുണ്ട്. നമ്മളിതിൻ്റെ കംഫർട്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഒരു സുഖം, അതൊക്കെ ബന്ധമുണ്ട്. അപ്പം ഫാം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളിപ്പം പൊതുവെ നമ്മുടെ ഒരു തലയ്ക്കകത്തിരിക്കുന്ന ഒരു സാധനം എടുത്ത് വെച്ചങ്ങ് ചെയ്യുക, അല്ലെ പണിയാൻ വരുന്ന മെയ്സണോട് ചോദിക്കും എങ്ങനെയാ തൊഴുത് കെട്ടുകൾ, അവനാണ് ഇവൻ്റെ യഥാർത്ഥത്തിൽ എഞ്ചിനീയർ, യഥാർത്ഥത്തിൽ അവനാണ് പറഞ്ഞു കൊടുക്കുക നമുക്കിന്ന് ഒരു കാര്യം ചെയ്യാം 2 അടി ഇതിടാം, 6 അടി അങ്ങനെ കൊടുക്കാം എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ അതല്ല, നമ്മൾ ഫാം ഡിസൈൻ

ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ഡയറി ഫാം ഡിസൈൻ തൊഴുത്ത് മാത്രമല്ല, ആ കോമ്പൗണ്ടിലെ മുഴുവൻ കാര്യങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഒരു ഫാം ഡിസൈനിങ് എന്ന് പറയും അതിനെ. അതായത് എന്തുണ്ട്, ഇനി എന്താവാം, എവിടെയാവാം, എപ്പോഴാവാം, എങ്ങനെയാവാം, ഇങ്ങനെ നമ്മൾ നൂറ് നൂറ് ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരും. എന്നിട്ട് നമ്മൾ ഈ പ്രവർത്തനം തുടങ്ങും ഒരു ശരിക്കും ഒരു 25 കൊല്ലം അപ്പുറം കണ്ട് വേണം ഇവിടെ ഡിസൈൻ ചെയ്യാം. നമ്മൾ ഇപ്പോഴത്തെ സ്കൂളുകളുണ്ടല്ലോ, നമ്മുടെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളുകൾ വരുമ്പോൾ ഒരു MLA ഫണ്ട് കിട്ടും, ഒരു പഞ്ചായത്തിൻ്റെ ഫണ്ട് കിട്ടും, MB ഫണ്ട് കിട്ടും. ഇതിങ്ങനെ കൊണ്ട് വെച്ച് വെച്ച് നമ്മൾ ഈ ഡെവലപ്മെൻറ്റിൽ സ്കൂൾ ഡെവലപ്മെൻറ്റ് ഒരു തമാശ പറയാറുണ്ട് പലരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ

0: ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഈ ഫാമിൻ്റെ സ്ഥിതി, പശുവിന് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പശുവിന് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ശ്വാസം വിടാൻ സമയം ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കൃത്യമായിട്ടൊരു പേപ്പറിൽ വരച്ച് എന്തുണ്ട്, എന്തില്ല, എന്തൊക്കെയാവാം, നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് വെച്ചിട്ട് നമ്മൾ അത് കൃത്യമായിട്ടൊരു ഡിസൈൻ വേണം. അവിടെ ചിലപ്പം തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഒരു കർഷകൻ്റെ മാത്രം പോരാ, ഒരു വൈദഗ്ധ്യമുള്ള ആളുടെ അവിടെ കൂടി ഒരു സേവനം നമുക്ക് ആവശ്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറി ഫാമിൻ്റെ പ്രവർത്തനം ഒരു പരസ്പര ബന്ധിതമാണ്. കാരണം നമ്മൾ തീറ്റ മുതൽ ഇങ്ങനെ എടുത്താൽ നമ്മൾ പാല് കയറ്റി വിടുന്നിടം വരെ, അതിൻ്റെ ചാണകം, അതിൻ്റെ ഗോമൂത്രം ഉപയോഗിക്കുന്നിടം വരെ, അതിനെ ഉപോൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന മുതൽ ഇതെല്ലാം, കാരണം ഡയറി ഫാമിൽ ഒരു പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം വരുന്ന അതിൻ്റെ മലിനീകരണവും അതിൻ്റെ ചാണകത്തിൻ്റെ ഒരു ഒരു സംസ്കരണവും ഗോമൂത്രം, ഇതെല്ലാം ഡയറി ഫാമിങ്ങിൻ്റെ ഒരു വലിയ ഡിസൈനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ പരസ്പരബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വരച്ച് തന്നെ വെക്കണം. എന്ത് വരുന്നു ഫാമിലിക്ക്, എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും, നമ്മൾ ഓരോന്നും നമ്മളിങ്ങനെ എടുത്ത് കൊണ്ടുപോകണം. അതിനെ നമ്മൾ ഇത് വരുന്ന റുട്ടീൻ ചാർട്ട് ഉണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് പോകുന്നത് ഫ്ലോ ചാർട്ട് ഉണ്ട് ഇതിന് നമ്മുടെ പ്രവർത്തനങ്ങളുടെ. അപ്പോൾ അതെല്ലാം നമ്മൾ വരച്ചും ഗുണിച്ചും ഒക്കെ, നമ്മൾ പഴയ രീതിയിൽ ഒരു ഇനിയൊന്നും ഒരു ഇത് വെച്ചുകൊണ്ടൊന്നും ഫാമൊന്നും ഇനി നന്നായി പോകില്ല. വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. അവിടെ തൊഴുത്ത് വരയുമ്പോൾ, നമ്മൾ തൊഴുത്ത് ചെയ്യുമ്പം തൊഴുത്ത് നല്ല വായു സഞ്ചാരം ഉണ്ടാവണം, നല്ല വെളിച്ചം ഉണ്ടാവണം. അതുപോലെ തന്നെ കൗ കംഫർട്ട് എന്ന് പറയും, നമ്മൾ മാറ്റില്ലേ, നമ്മൾ ഫ്ലോർ ഇത് മാറ്റിടുന്നുണ്ട് പശുവിൻ്റെ, ആ ഇത് വേണം. അതുപോലെ നമുക്ക് ഈ ഗ്രൂമിങ്, ഗ്രൂമിങ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്, ആരും ചെയ്യാത്ത കാര്യമാണ്. ഇതൊക്കെ നമ്മൾ പരിസ്ഥിതിയായിട്ടോട് കൂടി നമ്മൾ ഈ ബന്ധമുണ്ട്. അപ്പം നമ്മളിതിൻ്റെ ഈ പിന്നെ ഒരു ചെറിയ ബ്രഷ് വെച്ച് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കുള്ള സംവിധാനമുണ്ട് പശുവിൻ്റെ ദേഹത്തെ ഈ ഒന്ന് ഉരസുമ്പോൾ ഒരുപാട് കാര്യമുണ്ട്. ഒന്ന്, അതിൻ്റെ രോമം ലൂസായിട്ടുള്ള കൊഴിഞ്ഞു പോകുന്നു മാത്രമല്ല, ഈ തൊലിക്കടിയിലാണ് ഈ കൊഴുപ്പ് കൂടുന്നത്. അപ്പോൾ ആ ഇത് നമ്മൾ ഈ ഗ്രൂം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇളക്കി കഴിഞ്ഞാൽ ഇത് ഇതിലേക്ക് അതിൻ്റെ ആ കൊഴുപ്പ് അടിയുന്നത് പോലും വ്യത്യാസം വരും. തൊലി നല്ല സോഫ്റ്റ് ആവും, നല്ല എണ്ണമയുണ്ടാവും. അപ്പം ശരിക്കും പശുവിൻ്റെ ആരോഗ്യത്തിനോട് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. അതുപോലെ തന്നെ ചെറിയ എക്ടോപാരസൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇത് പുറമേയുള്ള പരാദങ്ങളൊക്കെ ഇളകി പോകാനൊക്കെയുള്ള സാധ്യത. അപ്പം ഗ്രൂമിങ്ങിൻ്റെ സംവിധാനം വേണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ശുദ്ധജലം യഥേഷമായിട്ട് കിട്ടണം. ഡയറി ഫാൻ പോലുള്ള പിന്നെ അവർക്ക് കാറ്റ് വേണം. ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് ഇത്. പിന്നെ ചാണകവും ഗോമൂത്രവും സൂക്ഷിക്കാനുള്ള സംവിധാനം വേണം. പിന്നെ വെള്ളക്കെട്ട് അല്ലേ, പശുവിൻ്റെ തൊഴുത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ വേണ്ടില്ല, പിന്നെ ഫാമിൻ്റെ ഉള്ളിലാണെങ്കിൽ വേണ്ടി വെള്ളക്കെട്ട് നമ്മൾ ഒഴിവാക്കി എടുക്കേണ്ടി വരും. ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം ഹരിതവാതകങ്ങളുടെ ബഹിർഗമനത്തിൽ ഈ ചാണകത്തിൽ നിന്നും പുറത്തേക്ക് തള്ളുന്ന ഈ കാർബൺ ഡയോക്സൈഡും മീഥേനും ഒക്കെ വളരെ പ്രധാനമാണ്. പിന്നെ ചാണകത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഈ കാർബൺ ഡയോക്സൈഡിനേക്കാൾ കൂടുതൽ മീഥേനാണ്. ഈ മീഥേൻ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്തരീക്ഷ താപനം കാർബൺ ഡയോക്സൈഡിനേക്കാളും 8 ഇരട്ടി കൂട്ടും. അതുകൊണ്ട് ഈ മീഥേനാണ് നമ്മൾ കുറേ കൂടെ കാർബൺ ഡയോക്സൈഡിനേക്കാൾ അപകടകാരി. ഈ ചാണകത്തിൽ നിന്ന് വരുമ്പോൾ അതിനെ നമ്മൾ ബയോഗ്യാസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇവനെ എന്ത് ചെയ്യുന്നു, ഇത് എടുത്തു കഴിഞ്ഞാൽ നേരെ കത്തിച്ച് നമുക്ക് ഇന്ധനമായിട്ട് മാറ്റാം. ഇപ്പോൾ വാസ്തവത്തിൽ ഈ പശുകൃഷിക്കാരൻ ശരിക്കും നമ്മുടെ ഗ്യാസില്ലേ, നമ്മുടെ LPG വാങ്ങുന്നവരെ ഞാനൊരു നാടൻ ഭാഷയെ പറഞ്ഞാൽ തല്ലണം എന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനവൻ്റെ കയ്യിൽ ഒരു പൈസ പോലും മുടക്കാതെ പിന്നെ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാം. അതിന് പകരമായിട്ട് നമ്മൾ ഭാര്യയാണ് ഭർത്താവിനെ ഇങ്ങനെ ഒരുമാതിരി പിന്നെ വണ്ടി വരുന്നത് നോക്കി അവിടെ ഇങ്ങനെ പോസ്റ്റ് കുറ്റി അടിച്ച പോലെ നിർത്തി വെച്ചിരിക്കുകയാണ് പാസ്ബുക്ക് ഒക്കെ ആയിട്ട്. അതെ, ഒരു ആവശ്യമില്ല. ഒന്ന്, രണ്ട്, ചാണകം അത് ഒന്ന് പരിസ്ഥിതിക്ക് വലിയ ഗുണമാണ്. രണ്ട്, നമ്മുടെ ഈ ഈ പറഞ്ഞ ഈ ഗ്യാസ് കിട്ടും ഫ്രീ ആയിട്ട്, ആവർത്തന ചിലവേ ഇല്ല. 25 കൊല്ലം നല്ലൊരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കിയ ഗ്യാസ് കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ എന്ത് ലാഭം, മാസം എൻ്റെ ഒരു കണക്ക് വെക്കുവാണെങ്കിൽ നമ്മൾ ഒരു കുറ്റി ഗ്യാസാണ് 1200 രൂപ, 1000 രൂപ, 1000 രൂപ നമുക്ക് ലാഭിക്കാം. അപ്പം വാസ്തവത്തിൽ ഒരു പശുവുള്ള പശു കൃഷിക്കാരനാണെങ്കിൽ പോലും ഒരു കിടാവൂടെ ഉണ്ടെങ്കിൽ അവൻ ഗ്യാസ് വാങ്ങേണ്ട ആവശ്യമില്ല വാസ്തവത്തിൽ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഒരു 10, 15, 20 പശുവുള്ള ആൾക്കാണ് ജനറേറ്റർ ഓടിക്കാം, അതിനെന്താ കുഴപ്പം. അപ്പം മാത്രമല്ല, ഇതിന് 3 ഇരട്ടി നമ്മുടെ ചാണകത്തിന് മൂല്യം കൂടുതലാണ്. അതായത് നൈട്രജൻ്റെ ഒരളവ് മാത്രം ഉദാഹരണം എടുത്താൽ 0.5% നൈട്രജനാണ് ചാണകത്തിലുള്ളത്. അതേസമയം സ്ലറിയിൽ വരുമ്പം മൂല്യവർദ്ധിതമാണ്, അതിൻ്റെ അത് ഈ നമ്മുടെ സൂക്ഷ്മജീവികളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ 1.5% നൈട്രജൻ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1 കിലോ സ്ലറി എന്ന് പറയുന്ന ചാണകം കിട്ടുന്ന ബയോഗ്യാസിന് വെളിയിരുന്ന സാധനം 3 കിലോ ചാണകത്തിന് തുല്യമാണ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ കൃഷിക്കാരൻ ഇതുവരെ ബോധവാന്മാരല്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള വളരെ കഷ്ടമുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ സ്ലറി പമ്പിങ് അങ്ങനെയുള്ള, പിന്നെ കുറച്ച് ചാഫ് കട്ടറുകൾ അല്ലെ അർബാന കറവയന്ത്രങ്ങൾ ഇങ്ങനെയുള്ള യന്ത്രവൽക്കരണം നമ്മുടെ ഫാമുകളിൽ ആവശ്യമുണ്ട്.
1: അതുപോലെ തന്നെ ഈ പാൽ സംഭരണ കേന്ദ്രങ്ങൾ, അതുപോലെ ശീതീകരണ കേന്ദ്രങ്ങൾ, അതുപോലെ സംസ്കരണ ശാലകൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി

0: സൗഹൃദമായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമല്ലേ? അപ്പോൾ ഇവിടെ ഇതിനായിട്ട് ക്ഷീര കർഷകർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്?
1: ഇവിടെ വാസ്തവത്തിൽ ക്ഷീര കർഷകർക്ക് അവിടെ വലിയ റോളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു പ്രവർത്തനത്തിൻ്റെ തുടർച്ചയെന്നുള്ള രീതിയിൽ ക്ഷീര കർഷകർ ഇത് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ഉത്തരവാദിത്വം നമ്മളിത് കൈകാര്യം ചെയ്ത നമ്മുടെ പാൽ സൊസൈറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സംഭരണ ഏജൻസികളായിക്കോട്ടെ, സംസ്കരണ ഏജൻസി ആയിക്കോട്ടെ, വിതരണ ഏജൻസി, അവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഇത് മാറണം. പക്ഷേ കൃഷിക്കാരൻ്റെ ഒരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. ഇത് ഞങ്ങളുടെ ഉൽപ്പാദിപ്പിക്കുന്ന പരിസ്ഥിതി സൗഹൃദമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പാല് നിങ്ങളത് കൈകാര്യം ചെയ്യുമ്പോൾ, സൗഹൃദം എന്ന് പറയുമ്പം നമ്മുടെ പിന്നെ ഉപഭോക്താവിന് മാത്രമല്ല പശുവിനും കൃഷിക്കാരനും സന്തോഷമായിരിക്കണം. സന്തോഷ സൂചിക ഒരു വലിയ ഘടകമാണ്. പശുവിൻ്റെ സന്തോഷ സൂചിക പോലും നമ്മൾ ഈ പശു സൗഹൃദ പശുവിടത്തിൽ കൂടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു മേന്മയോട് കൂടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം നിങ്ങളായിട്ടത് കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ വേണം കൊണ്ടുവരാൻ. ഒരു കണക്ക് പറയുകയാണെങ്കിലേ, നമ്മളൊരു പിന്നെ മൊത്തം ഊർജത്തിൻ്റെ ഉപയോഗം, മറ്റേ ഞാൻ കാർബൺ ഡി എമിഷൻ അല്ല പറയുന്നത്, ഊർജത്തിൻ്റെ ഉപയോഗം വെച്ച് കാണുകയാണെങ്കിൽ ഒരു ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 32% ഫാമിൽ, കാരണം ഫാമിൽ അധികം നമുക്ക് ഊർജ്ജം വരുന്നില്ലല്ലോ, മെഷീൻ പ്രവർത്തിക്കുന്ന ഇപ്പുറത്താണല്ലോ. അപ്പോൾ 68% ഊർജ്ജം നമ്മൾ ഇതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ, അവിടുത്തെ മെഷീനറികൾ ഊർജ്ജ ക്ഷമതയുള്ളതായിരിക്കുക, അതിൻ്റെ മാലിന്യങ്ങൾ, അത് സംസ്കരണം, അത് ഖരമായിക്കോട്ടെ ദ്രവമായിക്കോട്ടെ, സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക, അതിൻ്റെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഒരു ഊർജത്തിൻ്റെ ഒരു ഘടകവോടെ കൂടി, അല്ലെങ്കിൽ പരിസ്ഥിതി ഘടകവോടെ കൂടി നമ്മളതിനെ ഒന്ന് ബന്ധപ്പെടുത്തുക. സൗരോർജം നമ്മൾ വലിയൊരു സാധ്യതയാണ്, സോളാർ എനർജി വലിയ സാധ്യതയാണ്, അത് ഉപയോഗിക്കുക. ഇനി കൂടുതൽ മാലിന്യമുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിൽ നിന്നും നമുക്ക് ഈ ബയോഗ്യാസ് എടുക്കാം, അത് നമുക്ക് വേണേൽ നമുക്ക് നമ്മുടെ ജനറേറ്ററൊക്കെ പ്രവർത്തിപ്പിക്കാം. ഇനി അതുകൂടാതെ നമുക്കൊരു 100 പശു ഒക്കെ ഉള്ളൊരു ഫാമാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ സംസ്കരണ കേന്ദ്രങ്ങളാണെങ്കിൽ, അവിടെ നിന്ന് ബയോ CNG പ്രൊഡക്ഷനിലേക്ക് നമുക്ക് മാറാം. ഇനി ഭാവിയിലേക്ക് വരുമ്പോൾ ഗ്രീൻ എനർജി ഹൈഡ്രജൻ ആണല്ലോ, ഹൈഡ്രജൻ എനർജിയിലോട്ട്. കാരണം ഇപ്പം പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നേരത്തെ തന്നെ ഇപ്പോൾ ഹൈഡ്രജൻ ബസ് ഇറക്കി, നോർത്ത് ഈസ്റ്റിൽ ബസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണം ആയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥ, അതായത് ഈ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട്, അതായത് നമ്മൾ ഈ പാരിസ്ഥിതിക ഘടകങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, നമ്മൾ സാങ്കേതികവിദ്യ ഒരു 10-20 വർഷമെങ്കിലും അപ്പുറത്തേക്ക് കണ്ടുകൊണ്ട് വേണം നമ്മുടെ, അതായത് പാൽ സംസ്കരണ കേന്ദ്രങ്ങളും നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്, അത് നമ്മളൊരു വലിയ ശ്രദ്ധ വേണം. അവിടെയും ഈ പറഞ്ഞ പോലെ വേണ്ടത്ര കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. എങ്ങനെയെങ്കിലും തല്ലിക്കൂട്ടി ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രമാണ് ഇപ്പം ചിന്തിക്കുന്നത്, പക്ഷേ അത് മാറിയേ പറ്റുള്ളൂ.
0: ഇതിൻ്റെയൊക്കെ അനുബന്ധമായിട്ട് ഈ ക്ലൈമറ്റ് സ്മാർട്ട് ഡയറി ഫാമുകളിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്?
1: അത് ശരിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ട്രാൻസ്പോർട്ടേഷൻ കടത്ത്, ഇപ്പം നമ്മുടെ ഫാമിൽ നിന്ന് ഉപഭോക്താവിലേക്ക് എത്തുന്നതിന് മുന്നേ കാലിത്തീറ്റ വിതരണം നമുക്ക് ഇത് വരുന്നു, ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്. അത് കടത്തട്ടല്ല, വാഹനം ഉപയോഗിക്കുന്നത്, അതെല്ലാം നമുക്ക് കഴിയുന്നിടത്തോളം നമ്മൾ ഈ വാഹനങ്ങൾ നമുക്ക് ഇലക്ട്രിക്കൽ വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങളായിട്ടും CNGയിലേക്കും മാറുക. ഈവൻ ഞാൻ പറഞ്ഞ നമ്മുടെ ട്രക്കിലെ അടക്കം നമുക്കിതിലേക്ക് മാറണം, ഭാവിയിലേക്ക് ഹൈഡ്രജനിലേക്ക് മാറണം, ഇതെല്ലാം മാറണം. അപ്പം ഗ്രീൻ എനർജി ഇതായിട്ട് മാറണം, സോളാർ വലിയ രീതിയിൽ നമുക്ക് ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസുകൾ പരിസ്ഥിതി സൗഹൃദമാണ്, കാരണം അത് നമ്മൾ കാണേണ്ട കാര്യമാണ്, കാരണം അവിടെ ഊർജ്ജം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, പരിസ്ഥിതി സൗഹൃദമാണ്. അങ്ങനെ നമ്മൾ ഏതേത് മേഖലകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതേത് മേഖല, ഇതിൻ്റെയൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കേൾക്കാത്തൊരു അധികം കേൾക്കാത്തൊരു വാക്കാണ് എനർജി ഓഡിറ്റിങ്. അത് നമ്മൾ പൊതുവെ കേൾക്കാത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാം മുതൽ, അതായത് നമ്മുടെ ഡയറി ഫാം മുതൽ നമ്മുടെ ഉപഭോക്താക്കളിൽ എത്തുന്നവരെയുള്ള സെയിൽസ് ബൂത്തില്ലേ, നമ്മുടെ വിപണന കേന്ദ്രം വരെയുള്ള സ്ഥലങ്ങളിൽ എനർജി ഓഡിറ്റ് നമ്മൾ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ശരിക്കും ഈ ഈ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ഒരു ഡ്രൈവ്, അതൊരു ക്യാമ്പയിൻ നമുക്കിതിലേക്ക് കൊണ്ടുവരാമെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഈ കാലാവസ്ഥാ സൗഹൃദ പശു വളർത്തലുമായി ബന്ധപ്പെട്ട് സാക്ഷ്യപ്പെടുത്തലുകൾ ഉണ്ടോ? ഈ കർഷകർക്കും സമൂഹത്തിനും ക്ലൈമറ്റ് സ്മാർട്ട് ഡയറി ഫാമിംഗ് മുഖേനയുള്ള നേട്ടങ്ങൾ അതെന്തൊക്കെയാണ്?
1: താങ്കൾ പറഞ്ഞത് അത് വളരെ ശരിയാണ്. കാരണം കൃഷിക്കാർ ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും, ഞങ്ങളിതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്താ ഗുണം,
0: നേട്ടം എന്താണ്,
1: എന്താ ഗുണം? അതൊരു വേണം, കാരണം അവനും ഗുണം കിട്ടണമല്ലോ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ കൃഷിക്കാരന് വലിയ നേട്ടങ്ങളുണ്ടാവുന്നതാണ് സത്യം. ഒന്ന്, നമുക്ക് ഈവൻ ഈ കർഷകൻ്റെ ചിലവ് കുറയും, കാരണം നമ്മൾ പുല്ല് വളർത്തുന്നു, ശരിയായിട്ടുള്ള ഫീഡിങ് സിസ്റ്റം കൊണ്ടിരുന്നു, ഓട്ടോമേഷൻ യന്ത്രവൽക്കരണം കൊണ്ടിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉൽപ്പാദന ചിലവ് എൻ്റെ അഭിപ്രായത്തിൽ 40% വരെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഒന്ന്. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനൊരു സാക്ഷ്യപ്പെടുത്തലിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഫാമിൽ കാർബൺ ന്യൂട്രൽ ഫാമായിട്ട് നമ്മൾ സാക്ഷ്യപ്പെടുത്തി അതിലേക്കൊരു ഉൽപ്പന്നത്തിലേക്ക് പോകുമ്പോൾ അതിന് കൂടിയ വില കിട്ടും. ഓർഗാനിക് സർട്ടിഫിക്കേഷൻ പോലെ, ജൈവകൃഷിയുടെ സാക്ഷ്യപ്പെടുത്തൽ പോലെ ഒരു സാക്ഷ്യപ്പെടുത്തൽ നമുക്ക് കൊണ്ടുവരാം. ആ ഈ സാക്ഷ്യപ്പെടുത്തലിനൊരു നിയതമായിട്ടുള്ള രീതിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാമിൻ്റെ

0: നമുക്ക് ഉദാഹരണമായിട്ടെടുത്താൽ ഈ ഫാമിൻ്റെ ഓരോ ആക്ടിവിറ്റി, ഫാം മാത്രമല്ല അതിൻ്റെ അകത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. കൃഷി ഉണ്ടെങ്കിൽ അത് വരും, നമ്മുടെ അവിടെ വീടുണ്ടെങ്കിൽ അത് വരും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ ഘടകങ്ങളിലൂടെ എത്ര നമ്മുടെ കാർബൺ ഇക്വലൻ്റ് ആയിട്ടുള്ള ഇത് വെളിയിലോട്ട് പോകുന്നുണ്ട്, എത്ര വലിച്ചെടുക്കുന്നുണ്ടെന്ന് വരും. സ്വാഭാവികമായിട്ടും നമ്മുടെ ഫാമിൽ മിക്കവാറും കാർബൺ വലിച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും വെളിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതൊരു ഓഫ്സെറ്റ് ചെയ്യാന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ ഫാമിൽ ഒരു 8 ടൺ കാർബൺ പിന്നെ വലിച്ചെടുക്കുന്നുണ്ട്, ഒരു 20 ടൺ കാർബൺ വെളിയിലോട്ട് വിടുന്നുണ്ട്. അപ്പം 12 ടണ്ണിൻ്റെ കുറവ് പിന്നെ ഏത് എക്സസ് വരുന്നുണ്ട്, നമ്മൾ ബാങ്കിൽ കടം വരിക്കുന്നുണ്ട്. അപ്പം അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാർബൺ കൂടുതലുള്ള ആളോട് വാങ്ങി ഓഫ്സെറ്റ് ചെയ്യാന്ന് പറയും. പിന്നെ നമ്മൾ ഈ സ്റ്റാൻഡേർഡൈസ് ചെയ്യും, ഫീഡിങ് സെറ്റ് ചെയ്യും, പുൽകൃഷി കൊണ്ടുവരും, ശീമൊക്കെ എന്ന് വെച്ച് പിടിപ്പിക്കും, സോളാർ കൊണ്ടുവരും, ബയോഗ്യാസ് കൊണ്ടുവരും, മെക്കനൈസേഷൻ യന്ത്രവൽക്കരണം കൊണ്ടുവരും, വീട്ടിലെ ഊർജ്ജത്തിൻ്റെ ഉപയോഗം കുറക്കും, വാഹനങ്ങൾ ഇ വി ആക്കും. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു, ഇത് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി കാർബൺ കൂടുതൽ വരും. 20 ടൺ കാർബൺ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞ് വെളിയിട്ട് പോയ സാധനം നേരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ 6 ടണ്ണിലോട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 2 ടൺ കൂടുതൽ വരും. ഇവിടെ നമ്മൾ വേറെന്ത് ചെയ്തു, ബയോഗ്യാസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ കുറച്ച് കൂടുതൽ കാർബൺ വലിച്ച് അധികമായിട്ട് വലിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ, പുൽകൃഷി വന്നപ്പോൾ കുറച്ച് കൂടുതൽ വലിച്ചെടുത്തു, സോളാർ വന്നപ്പോൾ നമ്മൾ വലിച്ചെടുത്തു. ഇത് വന്നു കഴിയുമ്പോൾ നമുക്കൊരു 10 ടൺ കാർബൺ നമ്മുടെ കയ്യിൽ മിച്ചം ഉണ്ടാവും. ഈ കാർബണാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്, അതായത് മറ്റ് വ്യവസായികൾ വന്ന് നമ്മളോട് ഈ കാർബൺ വാങ്ങിച്ചുകൊണ്ട് പോകാൻ കാശ് വന്നത്. അപ്പോൾ ഇത് വരുമ്പോഴത്തേനെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്ര വരുമാനം നോക്ക്, ഉൽപ്പാദന ചെലവ് കുറയുന്നു, കാർബൺ സർട്ടിഫിക്കേഷനിലൂടെ നമുക്കൊരു പ്രീമിയം വില കിട്ടുന്നു, ഉൽപ്പന്ന പാലിന് വില കൂടുതൽ കിട്ടുന്നു, അതിൻ്റെ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ കാർബൺ ക്രെഡിറ്റിലേക്കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കർഷകനൊരു വലിയ സാമ്പത്തികമായിട്ടൊരു നേട്ടം ഉണ്ടാവും. മാത്രമല്ല വലിയ സംതൃപ്തി ഉണ്ടാവും, കർഷകർക്ക് സംതൃപ്തി ഉണ്ടാകണം. കാരണം പൊതുസമൂഹത്തിനെ തീറ്റിപ്പോറ്റുന്ന കർഷകനാണ്. എൻ്റെ ഒരു കർഷകൻ പറയാറുണ്ട്, ഞാൻ സൊസൈറ്റി ഫീഡറാണെന്ന്, അതായത് ഞാൻ എൻ്റെ സമൂഹത്തിനെ ഭക്ഷണം കൊടുത്ത് അന്നമൂട്ടുന്ന അന്നദാതാവാണെന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ അന്നദാതാവ് നല്ല ഭക്ഷണം കൊടുത്ത് നല്ല വില വാങ്ങി നമ്മുടെ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കുന്നു. നമ്മൾ പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ സുരക്ഷിതമാക്കി നമ്മൾ നിലനിർത്തി വരും തലമുറയ്ക്ക് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവൻ്റെ ഒരു സന്തോഷ സൂചിയും സംതൃപ്തിയും പണവും അത് വരുമാനവും എല്ലാം വർദ്ധിക്കുമ്പോൾ കൃഷിക്കാരൻ്റെ ഒരു സർവ്വതോന്മുഖമായിട്ടുള്ളൊരു വികസനമാണ് നമുക്ക് അവിടെ വരുന്നത്. ഇതിനെ ഒരു സർട്ടിഫിക്കേഷൻ നമ്മളിപ്പം ചെയ്യാം, ഇതിൻ്റെ ഒരു രീതിയുണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പം 2 ഫാംസ് പിന്നെ കൃഷി വകുപ്പിൻ്റെ ഫാം സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രോജക്റ്റ് എന്ന് പറഞ്ഞ കോഫി പ്രോജക്റ്റ് ഇപ്പം വന്ന് അവിടെ ഒരു ഇൻഡസ്ട്രി ഇപ്പം സർട്ടിഫൈ ചെയ്യാൻ പോകുന്നുണ്ട്. അവിടെ തന്നെ നമ്മുടെ വയനാട്ടിലിപ്പം നമ്മളൊരു കാർബൺ ന്യൂട്രാലിറ്റി സർട്ടിഫിക്കേഷനിലേക്ക് അതുപോലെ തന്നെ കാർബൺ കെട്ടിലേക്കും ഇപ്പോൾ കിഫ്ബിയുടെ സഹായത്തോടുകൂടി ഞങ്ങൾ വരുന്നുണ്ട്. CWRD ഉണ്ടല്ലോ, സെൻട്രൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് കുന്ദമംഗലത്തുള്ള, അപ്പോൾ അവർ ഇതിനെ വലിയ രീതിയിൽ സാങ്കേതികമായിട്ട് സഹായിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ ഫാമുകളുടെ ഇതിലൊക്കെ അവരാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്, അവരാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സാങ്കേതിക വൈദഗ്ധ്യമുള്ളവർ നമുക്കിവിടെ നാട്ടിലുണ്ട്. അവരെ എല്ലാവരുടെ കൂടി ചേർത്തിട്ട് നമുക്കൊരു സമ്പൂർണ്ണ ഒരു കാലാവസ്ഥ സൗഹൃദ ഒരു പശു വളർത്തലിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സംസ്ഥാന തലത്തിലല്ല ദേശീയ തലത്തിൽ തന്നെ ഒരു വലിയ ശ്രദ്ധ വരും. പക്ഷെ എനിക്കൊന്ന് അന്തർദേശീയമായിട്ട് പോലും നമുക്കൊരു ഒരു ശ്രദ്ധ വരുമെന്ന് വലിയ സാധ്യതയുണ്ട്.
1: സമൂഹത്തിന് നല്ലൊരു പച്ചപ്പാർന്ന ഒരു
0: പച്ചപ്പാർന്ന അവൻ്റെ കൃഷിക്കാരൻ്റെ മനസ്സും അവൻ്റെ സമ്പത്തും ഒക്കെ പച്ചയായിട്ട് മാറട്ടെ. അത് ആ മാറ്റമാണ് നമ്മൾ ഈ കാലാവസ്ഥ സൗഹൃദ പശു വളർത്തലിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ ക്ഷീരവികസന വകുപ്പുണ്ട്, മൃഗസംരക്ഷണ വകുപ്പുണ്ട്, നമ്മുടെ വെറ്ററിനറി യൂണിവേഴ്സിറ്റി ഉണ്ട്, കൃഷി വകുപ്പുണ്ട്, ക്ലൈമറ്റ് സ്മാർട്ട് കോഫിയുടെ പ്രോജക്റ്റ് പോലുള്ള മിഷനുകളുണ്ട്. ഇവരെ എല്ലാവരുടെ കൂടി നമ്മൾ ചേർത്ത് നിർത്തി പരമാവധി നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടക്കമുള്ള ഫണ്ടുകൾ സമാഹരിച്ച് നമ്മളൊരു കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോടുകൂടി നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ 2050 ലക്ഷ്യം നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ ക്ഷീരമേഖലയിലെങ്കിലും നമുക്ക് കാർബൺ ന്യൂട്രലാക്കി മാറ്റിയാൽ അത് രാജ്യത്തിന് തന്നെ വലിയൊരു മാതൃകയായിട്ട് നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും. ഇല്ല എങ്കിൽ കേരളം നമ്മൾ ദുരന്തങ്ങളുടെ ഒരു നാടായിട്ട് വീണ്ടും തുടരാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ,
1: ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. ക്ലൈമറ്റ് സ്മാർട്ട് ഡയറി ഫാമിംഗ് അഥവാ കാലാവസ്ഥാ സൗഹൃദ ക്ഷീരമേഖല എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ വിശദമാക്കി തന്നെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ച ശ്രീ എം പ്രകാശായിരുന്നു ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. പ്രകാശ് സാറിന് വയലും വീടും പരിപാടിയുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്.
0: എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിക്കും എന്റെ വ്യക്തിപരമായ നന്ദി അറിയിക്കുന്നു.
2: ക്ലൈമറ്റ് സ്മാർട്ട് ഡയറി ഫാമിംഗ് അഥവാ കാലാവസ്ഥാ സൗഹൃദ ക്ഷീരമേഖല, ഈ വിഷയത്തെക്കുറിച്ച് ക്ഷീരവികസന വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടറും വയനാട് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്ടിന്റെ അഡ്വൈസറുമായ എം പ്രകാശുമായി CK ഷാജി നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കോഴിക്കോട്. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഈ ആഴ്ചയിലെ കമ്പോള മൊത്ത വിലനിലവാര അവലോകനം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് ഓഫീസിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തുന്നത്. റിപ്പോർട്ട് വാരത്തെ വിലനിലവാരം മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുരുമുളക്, റബ്ബർ, പഞ്ചസാര എന്നിവയ്ക്ക് വില വർദ്ധനവും വെളിച്ചെണ്ണ, കൊപ്ര, നാളികേരം, അടയ്ക്ക എന്നിവയ്ക്ക് വിലക്കുറവും മറ്റുള്ളവയ്ക്ക് സമ്മിശ്ര പ്രതികരണവുമാണ് അനുഭവപ്പെട്ടത്. വിപണിയിലെ ഒരു പ്രധാന ഉൽപ്പന്നമായ വെളിച്ചെണ്ണയുടെ വില ക്വിന്റലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ മാനന്തവാടിയിൽ 24,500 രൂപയിലും മുൻവാര വിലയേക്കാൾ 400 രൂപ വർദ്ധിച്ച് തൃശൂരിൽ 23,400 രൂപയിലും 670 രൂപ വർദ്ധിച്ച് വടകരയിൽ 25,940 രൂപയിലും 500 രൂപ വർദ്ധിച്ച് കോഴിക്കോട് 24,200 രൂപയിലും 1,000 രൂപ വർദ്ധിച്ച് കൊടുങ്ങല്ലൂരിൽ 24,800 രൂപയിലും വിപണനം നടന്നു. വെളിച്ചെണ്ണയുടെ വില മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് 17,200 രൂപയുടെയും വടകരയിൽ 15,160 രൂപയുടെയും മാനന്തവാടിയിൽ 17,500 രൂപയുടെയും തൃശൂരിൽ 16,300 രൂപയുടെയും കൊടുങ്ങല്ലൂരിൽ 15,000 രൂപയുടെയും വിലക്കുറവാണ് അനുഭവപ്പെട്ടത്. കൊപ്ര ക്വിന്റലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയേക്കാൾ 800 രൂപ വർദ്ധിച്ച് തൃശൂരിൽ 14,900 രൂപയിലും 1,000 രൂപ വർദ്ധിച്ച് കോഴിക്കോട് 14,800 രൂപയിലും 500 രൂപ വർദ്ധിച്ച് വടകരയിൽ 14,000 രൂപയിലും 400 രൂപ വർദ്ധിച്ച് കൊടുങ്ങല്ലൂരിൽ 14,100 രൂപയിലും വിപണനം നടന്നു. മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് 11,700 രൂപയുടെയും വടകരയിൽ 15,500 രൂപയുടെയും തൃശൂരിൽ 10,900 രൂപയുടെയും കൊടുങ്ങല്ലൂരിൽ 11,500 രൂപയുടെയും വിലക്കുറവാണ് രേഖപ്പെടുത്തിയത്. നാളികേരം തൊണ്ടില്ലാതെ 1,000 എണ്ണത്തിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയേക്കാൾ 1,000 രൂപ വർദ്ധിച്ച് പൊന്നാനിയിൽ 17,500 രൂപയിലും 2,000 രൂപ വർദ്ധിച്ച് പാലക്കാട് 26,000 രൂപയിലും 370 രൂപ വർദ്ധിച്ച് കോഴിക്കോട് 18,200 രൂപയിലും വിപണനം നടന്നു. നാളികേരത്തിന്റെ വില മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് 7,100 രൂപയുടെയും പാലക്കാട് 6,400 രൂപയുടെയും പൊന്നാനിയിൽ 11,500 രൂപയുടെയും വിലക്കുറവാണ് രേഖപ്പെടുത്തിയത്. നാളികേരം കിൻഡലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയേക്കാൾ 400 രൂപ വർദ്ധിച്ച് മാനന്തവാടിയിൽ 5,000 രൂപയിലും 200 രൂപ വർദ്ധിച്ച് മഞ്ചേരിയിൽ 4,900 രൂപയിലും 400 രൂപ വർദ്ധിച്ച് തൃശൂർ 5,200 രൂപയിലും വിപണനം നടന്നു. ഇത് മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ മഞ്ചേരിയിൽ 1,800 രൂപയുടെയും മാനന്തവാടിയിൽ 2,500 രൂപയുടെയും തൃശൂരിൽ 2,300 രൂപയുടെയും വിലക്കുറവാണ് രേഖപ്പെടുത്തിയത്. കുരുമുളക് ക്വിന്റലിന് റിപ്പോർട്ട് വാരം മുൻവാര നിലയിൽ മാറ്റമില്ലാതെ കോഴിക്കോട് നാടൻ 67,000 രൂപയിലും ഇരിങ്ങാലക്കുട 68,000 രൂപയിലും മുൻവാര വിലയേക്കാൾ 500 രൂപ വീതം

വർദ്ധിച്ച് മഞ്ചേരി നാടൻ 68,500 രൂപയിലും തൃശൂരിൽ 68,000 രൂപയിലും മാനന്തവാടി ചേട്ടൻ 69,000 രൂപയിലും മാനന്തവാടി വയനാടൻ 69,500 രൂപയിലും 1,000 രൂപ വർദ്ധിച്ച് കോഴിക്കോട് വയനാടൻ 69,000 രൂപയിലും വിപണനം നടന്നു. റബ്ബർ റിപ്പോർട്ട് വാരം ക്വിന്റലിന് മുൻവാര വിലയിൽ മാറ്റമില്ലാതെ കോഴിക്കോട് 27,000 രൂപയിലും മുൻവാര വിലയേക്കാൾ 500 രൂപ വർദ്ധിച്ച് മാനന്തവാടിയിൽ 26,300 രൂപയിലും വിപണനം നടന്നു. മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് 7,000 രൂപയുടെയും മാനന്തവാടിയിൽ 6,800 രൂപയുടെയും വില വർധനവാണ് അനുഭവപ്പെട്ടത്. അടയ്ക്ക 1,000 എണ്ണത്തിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ. പൊന്നാനിയിൽ 4,000 രൂപയിലും പാലക്കാട് 3,500 രൂപയിലും വിപണനം നടന്നു. അടയ്ക്ക ക്വിന്റലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ. കോഴിക്കോട് 7,000 രൂപയിൽ വിപണനം നടന്നു. മാനന്തവാടിയിൽ റിപ്പോർട്ട് വാരം വിപണനം നടന്നില്ല. പഞ്ചസാര ക്വിന്റലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ നിന്ന് 40 രൂപ കുറഞ്ഞ്. കോഴിക്കോട് 4,400 രൂപയിലും മുൻവാര വിലയേക്കാൾ 100 രൂപ വർദ്ധിച്ച്. തൃശൂരിൽ 4,700 രൂപയിലും 210 രൂപ വർദ്ധിച്ച്. മാനന്തവാടിയിൽ 4,960 രൂപയിലും 280 രൂപ വർദ്ധിച്ച്. പാലക്കാട് 4,920 രൂപയിലും വിപണനം നടന്നു. ഇത് മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ മാനന്തവാടിയിൽ 590 രൂപയുടെയും പാലക്കാട് 580 രൂപയുടെയും കോഴിക്കോട് 80 രൂപയുടെയും തൃശൂരിൽ 360 രൂപയുടെയും വില വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ അവസാനിച്ചു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തികാര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരങ്ങൾ. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയം ഉറച്ച പ്രവർത്തനശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം PV Sindhu. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂണിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൗതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം GV Prakash Kumar നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകനും ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടൻ ധനുഷിനും പ്രത്യേക ജൂറി പരാമർശം. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2 മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി.
1: ഭ്രമയുഗം മലയാളം. ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 Stories ആൻഡ് AFD Cinemas. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണിലെ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും.

0: ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു.
1: आसमान में नए पौधे गाड़ दिए हैं और दूसरा जमीन में भी उस रूट्स को आपने मजबूती दी है जो देश के नौजवानों को आगे आने की प्रेरणा देगी और मुझे ये सफलता के लिए तो आनंद होना ही होना था लेकिन आप लोगों ने जिस कमिटमेंट के साथ मेहनत की मैं आपको आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं बहुत बहुत बधाई देता हूँ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാംചുക്കിന് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പെൻഷൻകാരുടെ പരാതികൾ തീർപ്പാക്കുന്നതിനപ്പുറം ആശങ്കകൾ പരിഹരിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പെൻഷൻ വ്യവഹാരത്തെക്കുറിച്ചുള്ള 2nd ദേശീയ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ സംബന്ധമായ തർക്കങ്ങൾ ഭരണപരമായി പരിഹരിക്കണമെന്നും അതുവഴി പെൻഷൻകാർ കോടതികളെ സമീപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 4 കോടി ഡൗൺലോഡുകൾ കടന്ന ആധാർ ആപ്പ്. ഇതിനോടകം 11 ലക്ഷത്തിലധികം വിലാസങ്ങൾ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം വ്യക്തമാക്കി. 49 ലക്ഷത്തിലധികം മൊബൈൽ നമ്പറുകളും ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യക്ക് മടിയില്ലെന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: നൈ ഡിഫൻസ് അക്വിഷൻ പ്രൊസീജിയർ മാധ്യമ സേ ബൈ ഇന്ത്യൻ IDDM ജൈസി വ്യവസ്ഥാ കോ ഭി പ്രാഥമികത ദീ ഗൈ സേനാവോ കെ ആധുനികരണ കെ ലിയേ നിർധാരിത ബജറ്റ് കാ 75% ഭാഗ് ഭാരതീയ ഉദ്യോഗോ സേ ഖരീദ് കെ ലിയേ സുരക്ഷിത കിയാ ഗയാ ഇസ് സാൽ ഹം നയാ ഡിഫൻസ് അക്വിഷൻ പ്രൊസീജിയർ ലേക്കർ ആ രഹേ ഹൈ ജിസ്കെ കാരണ ദേശ് മേ ഡിഫൻസ് പ്രൊഡക്ഷൻ കോ ഏക് നയി റഫ്താർ മിലേഗി ഓർ ഏക് നയി താകത് ഭി മിലേഗി.
0: ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ അഗത്തി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറും. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളിലും കർണാടക, മാഹി, ഒഡീഷ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈന

0: ചൈനീസ് താരം ചെനിയു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിലെത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അഗാനി യമഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഇംഗ്ലണ്ട് അർജന്റീനയോടും ഫ്രാൻസ് സ്പെയിനിനോടുമാണ് സെമിയിൽ പരാജയപ്പെട്ടത്. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റർ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനായി തപാൽ വകുപ്പ് MyGOV ഇന്നോവേറ്റ്സ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4th ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റർ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി യുവവാണിയിൽ ഇപ്പോൾ മ്യൂസിക് ടൈം.
2: യുവവാണി
3: Good evening, you're tuned into another artist spotlight. Tonight, we are diving into the world of one of hip-hop's most influential voices. A rapper who transformed personal struggles, razor-sharp lyricism, and fearless storytelling into a global phenomenon.
4: You high, baby?
5: Yeah.
4: Yeah.
5: Talk to me.
4: You want me to tell you something?
5: Uh-huh.
4: I know what you want to hear.
3: From explosive anthems to introspective records, Eminem has spent decades pushing boundaries and redefined rap. For the next 25 minutes, we're keeping the words short and letting the music do most of the talking. Let's begin with a track that perfectly captures his unpredictable energy, Square Dance.

0: ആകാശവാണി കോഴിക്കോട്. പഞ്ചമന്റെ ഗ്രാമം നാടകം. രചന സുധാകരൻ നമ്പ്യാർ വാകയാട്. സംവിധാനം സി കൃഷ്ണകുമാർ. നിർവഹണ സഹായം ശശി കരിന്തോറ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും നന്ദകുമാർ, സുഗുണേഷ് കുറ്റിയിൽ.
1: ഉച്ച തൊട്ട് പാതിരാവരെ കണ്ണീർ വാതക സീരിയൽ ഉള്ളപ്പോ ഇവിടെ ആർക്കാ ആചാരത്തിന് ഉപചാരത്തിന് നേരമുള്ളത്? സുഖിലില്ലാത്ത രാവും പകലും.
0: സുഗന്ധി സത്യരാജൻ.
2: മക്കളെ പഠിപ്പിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ആക്കിയാൽ നമുക്ക് തന്നെയാ അതിന്റെ ഗമ. ഇതൊക്കെ ആരോട് പറയാൻ?
0: ജയന്തി ഭാർഗവി പെരുമ്പുളിശ്ശേരി.
3: ചേച്ചി, സുഗന്ധി ചേച്ചി, ദേ നമ്മുടെ സസ്പെൻസ് സീരിയൽ തുടങ്ങാറായി, ഒന്ന് വേഗം വായിച്ചി.
0: അംബിക ടീച്ചർ എ എം വനജ.
4: കരയുന്ന കുഞ്ഞ് താരാട്ട് കേൾക്കുമ്പോൾ കരച്ചിൽ നിർത്തി സന്തോഷത്തോടെ ഉറങ്ങുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ മൃഗങ്ങളും ശിശുക്കളും സർപ്പവുമെല്ലാം സംഗീതം കേൾക്കുമ്പോൾ നിശ്ചലമായി നിൽക്കും.
0: മാധവൻകുട്ടി ഉണ്ണി കെ മാരാർ.
5: പിന്നെ ഈ വരുന്ന ഓഗസ്റ്റ് 21 മകളുടെ വിവാഹമാണ്, ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. സാറും കുടുംബവും എന്തായാലും വരണം.
0: സത്യപാലൻ മാഷ്, കെ ടി പ്രകാശൻ നായർക്കൊഴി.
6: നിങ്ങളും പോലീസും ഒന്നും ഇങ്ങോട്ട് വരണ്ട, കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കണ്ട. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മുത്തശ്ശിയെ കൂടാതെ അവൻ വീട്ടിലേക്ക് കയറുന്ന പ്രശ്നമില്ല എന്ന് തീർത്തു പറഞ്ഞു.
0: കുക്കു മാസ്റ്റർ അശ്വിൻ വി ബി.
7: വീട്ടിന്ന് ആരും കാണാതെ ഇറങ്ങിപ്പോന്നു. വീട്ടില് അച്ഛനും അമ്മയും എന്നെ ചൊല്ലി ദിവസവും ബഹളം വെക്കും. സഹിക്കാനാകാതെ വന്നപ്പോൾ ഞാൻ ഒളിച്ചോടി.
0: സന്ദീപ് മാസ്റ്റർ വിവേക് വിജയ്.
8: ഹോ, എന്തൊരു ലോകമാണിത്, ഇങ്ങനെയും ഉണ്ടോ അച്ഛനമ്മമാര്, കഷ്ടം തന്നെ.
0: രൂപേഷ് മാസ്റ്റർ വൈഷ്ണവ് ജി കൃഷ്ണ.
9: എന്താ പഞ്ചമാ നിന്റെ വിഷമം, എന്തു വന്നാലും ഞങ്ങളൊക്കെ ഇല്ലേ, മടിക്കാതെ പറഞ്ഞോളൂ.
0: സൂര്യ കുമാരി വിഷ്ണുപ്രിയ.
10: പാവ മുത്തശ്ശിയെ കൊണ്ട് അവരെന്തിനാ അവിടെ പണിയെടുപ്പിക്കുന്നത്, ദുഷ്ടന്മാർ.
0: പഞ്ചമന്റെ ഗ്രാമം.
11: അമ്മേ അമ്മേ, അച്ഛാ ഇല്ല, ഇവിടെ ആരുമില്ല, എനിക്ക് ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല, അവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഞാൻ എങ്ങനെ ഈ കാട്ടിനുള്ളിലെത്തി?
12: ഹായ്, നല്ല നിലാവ്. ഛേ, ഞാൻ എന്തൊരു വിട്ടിയാ, നിലാവല്ലോ, നേരം വെളുത്തു വരുന്നതാ. വെളുത്തു വെളുത്തു വരട്ടെ, കാണാതായി കുക്കുമോനെയും തിരഞ്ഞ് അച്ഛനും അമ്മയും നടക്കട്ടെ, എനിക്കാരെയും കാണണ്ട. ഈ കാടും കിളികളും അരുവിയും മാത്രം മതി.

0: ഇവിടെ എന്തു സുഖ! ആർക്കും ആരോടും വഴക്കില്ല. അച്ഛൻ്റെയും അമ്മയുടെയോ വഴക്ക് കേക്കണ്ട. മേരി സിസ്റ്ററിന്റെയും ശിവൻ സാറിന്റെയും ഇമ്പോസിഷൻ എഴുതേ വേണ്ട. ഹായ്, അതാ കൊരങ്ങന്മാര്. ജാതയായി, ഈ മരത്തിലേക്കാണല്ലോ വരവ്.
1: ഹോയ് കുരങ്ങച്ചാരെ, നിങ്ങളോടൊപ്പം ഞാനും കളിക്കാൻ വരട്ടെ.
0: അല്ലെങ്കിൽ ഞാൻ എന്ത് കളിയാ പഠിച്ചിട്ടുള്ളത്? കളിയൊക്കെ ബൈഹാർട്ട് പഠിച്ചതിന് ശേഷം മതി എന്നാണല്ലോ വീട്ടിൽ നിന്നുള്ള ഓർഡറ്.
2: ഈ മനുഷ്യൻ ഒരു ദുഷ്ടനെ പോലെ അത് വേർപെടുത്തി.
3: നന്ദകുമാർ ഹിയർ. ഹലോ, കേൾക്കുന്നില്ല. പ്ലീസ് വൺ സെക്കൻഡ്. സുഗന്ധി, സുഗന്ധി,
4: എന്താ?
3: നീ ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്ക്. സന്ധ്യ മുതൽ കേൾക്കാൻ തുടങ്ങിയതാ ഈ നിലവിളി. ഹലോ.
5: ഇല്ല, ഞാൻ അറിഞ്ഞിരുന്നില്ല.

0: നിങ്ങളോടൊപ്പം ഞാനും കളിക്കാൻ വരട്ടെ.
1: അല്ലെങ്കിൽ ഞാൻ എന്ത് കളിയാ പഠിച്ചിട്ടുള്ളത്?
2: കളിയൊക്കെ ബൈഹാർട്ട് പഠിച്ചതിന് ശേഷം മതി എന്നാണല്ലോ വീട്ടിൽ നിന്നുള്ള ഓർഡറ്.
3: ഈ മനുഷ്യൻ ഒരു ദുഷ്ടനെ പോലെ അത് വേർപെടുത്തി.
4: നന്ദകുമാർ ഹിയർ. ഹലോ, കേൾക്കുന്നില്ല. പ്ലീസ് വൺ സെക്കൻഡ്. രോഗിയാണ് സുഗന്ധി. സുഗന്ധി,
5: എന്താ?
4: നീ ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്ക്.
6: രോഗമാണെന്ന്
4: ആശം ചോദിച്ചില്ലല്ലോ. സന്ധ്യ മുതൽ കേൾക്കാൻ തുടങ്ങിയതാ ഈ നിലവിളി. ഹലോ.
7: ഇല്ല, ഞാൻ അറിഞ്ഞിരുന്നില്ല എപ്പോഴാ സംഭവിച്ചത്. കഷ്ടായിപ്പോയി. ആ ബോഡി നാളെ രാവിലെ അല്ലേ എത്തു, അപ്പോഴേക്ക് ഞാനങ്ങ് എത്തും. ഓക്കെ.
5: മോനെ കുക്കു,
0: എന്തോ
5: നിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ.
0: എന്താ അമ്മേ?
5: ഇംഗ്ലീഷും സോഷ്യലും വായിച്ചു കഴിഞ്ഞോ?
0: കഴിഞ്ഞു.
5: ആ ഇത് കഴിഞ്ഞാ ഞാനങ്ങോട്ട് വരും. അപ്പോഴേക്ക് എല്ലാം ബൈഹാർട്ട് ആക്കിയേക്കണം. നന്ദേട്ടാ,
4: ഓ
5: കുക്കുവിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അടുത്ത ദിവസം അവന് ക്ലാസ് ടെസ്റ്റാ.
4: ഭർത്താവ് ഉദ്യോഗം എത്ര സുന്ദരം, കേട്ടില്ലേ കൽപ്പിച്ചരുളുന്നത്.
0: അമ്മേ എനിക്ക് വിശക്കണോ അമ്മേ, ചോറ് താ.
5: വേണ്ട വേണ്ട, പഠിത്തം കഴിഞ്ഞിട്ട് മതി ഭക്ഷണമൊക്കെ. നാളെ ഏതോ ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്.
4: സുഗന്ധി, നീ വാശി വിട്, അവൻ വിശക്കുന്നുണ്ടാവും. നീ ചോറെടുത്ത് കൊടുക്ക്.
5: നിങ്ങൾ അവനെ വഷളാക്കുന്നത്. ഞാൻ അവനോട് 100 വട്ടം പറഞ്ഞിട്ടുള്ളതാ. അങ്ങേതിന്റെ സാബുവിനെയും ഷാബിയെയും കണ്ട് പഠിക്കാൻ. അവർക്കേ എല്ലാറ്റിനും A+. എന്നാ ഇവിടുത്തെ ബുദ്ധൂസിനോ? A+ ഗ്രേഡ് ഉണ്ട് തീറ്റയില്.
4: സുഗന്ധി, നീ ഒന്ന് പതുക്കെ പറ. അവൻ കേൾക്കും. പൂർ ബോയ്, ഹീ സഫറിങ് അലോട്ട് വിത്തൗട്ട് ഹിസ് ഫോൾട്ട്. മേ ദ ഗോഡ് സേവ് ഹിം.
5: നിങ്ങളിങ്ങനെ മനസ്സിലാവാത്ത ഭാഷയിൽ പുറപുറത്തിരുന്നോ? മോന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും വേണ്ട. ദേ പിന്നൊരു കാര്യം, നാളെ മുതൽ അവന് ട്യൂഷൻ ഏർപ്പാട് ചെയ്യണം. നമ്മുടെ ഭാഗം ക്ലീൻ ആയിരിക്കണം.
0: അമ്മേ, ഇംഗ്ലീഷിലുള്ള ടൈഗർ എന്ന കവിത ഞാൻ ബൈഹാർട്ടാക്കി. ഇനി എനിക്ക് ചോറ് തന്നൂടെ അമ്മേ? വല്ലാണ്ട് വിശക്കണു. അച്ഛാ, അച്ഛൻ ഒന്ന് പറ.
5: നിന്നോട് സോഷ്യൽ പഠിക്കാനല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ ഇംഗ്ലീഷ് പഠിച്ചത്?
4: മോനൊരു കാര്യം ചെയ്യ്, വില്യം ബ്ലേക്കിന്റെ ടൈഗർ ബൈഹാർട്ടാക്കിയ സ്ഥിതിക്ക് ആ ലാംബ് എന്ന കവിത കൂടി പഠിച്ചോ, നല്ല ദഹനം കിട്ടും.
5: ഞാനെന്തെങ്കിലും പറഞ്ഞാ പുച്ഛാണല്ലോ. അവന്റെ ഭാഗം പറഞ്ഞ് വഷളാക്കിക്കോ. ഇക്കാലത്ത് കുടുംബത്തിന്റെ അന്തസ് എന്ന് പറയുന്നതേ ചന്തയെ കിട്ടില്ല. മക്കളെ പഠിപ്പിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ആക്കിയാൽ നമുക്ക് തന്നെയാ അതിന്റെ ഗമ. ഇതൊക്കെ ആരോട് പറയാൻ? ഓ, ടിവി പരസ്യം കഴിഞ്ഞു.
0: അമ്മേ, ഈ ഫോട്ടോ സിന്തസിസ് എന്നാൽ എന്താ?
5: അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, നിന്റെ അച്ഛനെടുത്തോന്ന് ചോദിക്ക്. അല്ല പിന്നെ.
0: ഇത് കേട്ടോ അജ്ജ, ഈ അമ്മയ്ക്ക് ഒരു വസ്തു അറിയില്ല.
4: മോനെ, എട പതുക്കെ.
0: അച്ഛ, ഈ ബയോളജി എനിക്ക് ഒന്നും മനസ്സിലാവണില്ല.
4: അതെന്താണെന്ന് നിന്റെ അമ്മയെ പോലുള്ളവർക്ക് അറിയായിരുന്നെങ്കിൽ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടേനെ.
0: ഹാവു, അങ്ങനെ വീട്ടിന്ന് രക്ഷപ്പെട്ടു. ആ കൊരങ്ങന്മാരുടെ കളി കാണാൻ നല്ല രസാ. അച്ഛൻ കൊരങ്ങം പാവ. അതാ കണ്ടില്ലേ, ഒറ്റയ്ക്ക് മരത്തോട് പറ്റി കിടക്കണത്. ഹായ്, ആ മരത്തിലാരാ നിറയെ കുട്ടിക്കൊടകൾ തൂക്കിയിട്ടത്? നല്ല രസമുള്ള കറുത്ത കൊടകൾ. ഏ, അത് ഇളകുന്നുണ്ടല്ലോ. ചെലത് പറക്കണമുണ്ട്. ഓ, ഇപ്പം മനസ്സിലായി. സുരേന്ദ്രൻ സാറ് ചിത്രം കാണിച്ച് പറഞ്ഞു തന്ന പറക്കുന്ന സസ്തനി. വവ്വാൽ. ഈ പാറപ്പുറത്ത് മലർന്നങ്ങനെ കിടന്ന് നല്ലോണം കണ്ടു കളയാം.
8: ചേച്ചി, സുഗന്ധി ചേച്ചി, ദേ നമ്മുടെ സസ്പെൻസ് സീരിയൽ തുടങ്ങാറായി. ഒന്ന് വേഗം വായിച്ചു.
5: ദാ വരുന്നു. ജയന്തി ഒരു കാര്യം ചെയ്യ്, ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി വെള്ളം എടുത്തു വെക്കേ.
8: ശരി ചേച്ചി, എടുത്തു വെക്കാം.
5: ആ പിന്നെ നന്ദേട്ടാ, ഇപ്പോഴത്തെ പനിയാണേ, സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട.
4: സുഗന്ധി, എന്റെ പനിയെ കുറിച്ച് നീ വേവലാതിപ്പെടൊന്നും വേണ്ട. അതാ നിന്റെ അനിയത്തി ജയന്തി നിന്നെ കാത്തിരിക്കുന്നു, ഒന്ന് വേഗം ചെല്ല്.
8: നന്ദേട്ടാ, കളിയാക്കണ്ടോ, സീരിയൽ കഥ കേട്ടുറങ്ങുന്ന എത്രയോ പുരുഷന്മാരെ എനിക്കറിയാം.
5: അല്ലെങ്കിലും നമ്മൾ പെണ്ണുങ്ങളുടെ മുന്നിൽ ബുദ്ധി ചമയാൻ ഇവര് കേമമാരാ. നമ്മളിരിക്കുമ്പോ ഒളിഞ്ഞു നോക്കും, ഇല്ലാത്തപ്പോ തെളിഞ്ഞു നോക്കും.
4: ഓ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ എന്റെ ജയസുഗന്ധിമാരെ.
5: നന്ദേട്ടാ, കുക്കുവിന് നേരെ ഒരു കണ്ണു വേണേ, അവൻ സൂത്രം ഒപ്പിക്കാൻ മിടുക്കനാ. കുക്കു,
0: എന്താ?

0: ആ നീ ഇവിടേക്കൊന്നും ശ്രദ്ധിക്കണ്ട.
1: ടി വിയുടെ സൗണ്ട് ഒന്നുകൂടി കൂട്ടി വെക്കാം, ഒന്നും കേൾക്കുന്നില്ല.
2: എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. വല്ലാത്ത ക്ഷീണം, എനിക്ക് വയ്യ അമ്മേ, പുറം വേദനിച്ചിട്ട് വയ്യ, ഞാൻ ഇത്തിരി കിടന്നോട്ടെ.
3: മോനെ, കുക്കുമോൻ ഇങ്ങ് വാ.
2: എന്താ?
3: ആന്റി ഒന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കട്ടെ.
0: ഒരു ചെക്കപ്പും മേക്കപ്പും വേണ്ട, ഇതൊക്കെ പഠിക്കാതിരിക്കാനുള്ള അവന്റെ സൂത്രങ്ങളാ. കുക്കു, അരമണിക്കൂറിനുള്ളിൽ പറഞ്ഞ പാഠങ്ങളൊക്കെ ബൈഹാർട്ട് ആക്കിയേക്കണം. ഈ സീരിയലൂടി കഴിഞ്ഞാൽ ഞാനങ്ങ് വരും, എന്നിട്ട് മാറ്റി ചോറും കറിയും. ആ ജയന്തി, ആ ചാനലൊന്ന് മാറ്റിക്കേ.
3: അത് പിന്നെ ചേച്ചി, റിമോട്ട് നന്ദേട്ടന്റെ കയ്യിലാ, ന്യൂസ് ചാനൽ കാണാ.
0: ഓ, ന്യൂസ് ചാനൽ കാണാൻ കണ്ട സമയം. ദേ നന്ദേട്ടാ,
4: എന്തോ
0: നിങ്ങളെ ചാനൽ മാറ്റുന്നുണ്ടോ മനുഷ്യ? ഓ, ദിവസവും കണ്ടോണ്ടിരിക്കണ സീരിയലാ. ആ റിമോട്ട് ഇങ്ങത്താ. അല്ല പിന്നെ,
4: ഞാനായിട്ട് ഇവരുടെ മൂഡ് കളയണ്ട. അല്ലെങ്കിലും ഇന്ന് ഏത് കുടുംബത്തിലാ ചാനൽ മത്സരവും സീരിയൽ യുദ്ധവും ഇല്ലാത്തത്? ലോകാസമസ്ത സുഖിനോ ഭവന്തു.
5: നമസ്കാരം സാർ.
4: മാധവേട്ടനോ? നമസ്കാരം. എന്താ ഈ നേരത്ത് ഇരിക്ക മാധവേട്ടാ? ഓഫീസ് മാറ്റർ വല്ലതും?
5: നോ സാർ, തികച്ചും പേഴ്സണൽ. സാറും ഞാനും ഒരേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നെങ്കിലും വീട്ടിൽ വന്ന് പറയേണ്ടത് വീട്ടിൽ വന്ന് തന്നെ പറയണല്ലോ, അതല്ലേ അതിൻ്റെ ഒരു നാട്ടു നടപ്പ്. പിന്നെ ഈ വരുന്ന ഓഗസ്റ്റ് 21 മകളുടെ വിവാഹമാണ്, ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. സാറും കുടുംബവും എന്തായാലും വരണം.
4: ഓ, അതിനെന്താ, വരാലോ. ആ ആട്ടെ, പയ്യൻ എന്താ ചെയ്യുന്നത്?
5: പയ്യൻ കോർപ്പറേഷനിൽ പ്യൂണാ.
4: ആ മാധവേട്ടന് കുടിക്കാൻ എന്താ, ചായയോ കാപ്പിയോ?
5: ഒന്നും വേണ്ട സാറെ, ഒന്നും വേണ്ട.
4: അത് പറഞ്ഞാ പറ്റില്ല, മാധവേട്ടന്റെ കയ്യിന്ന് ദിവസവും ഞാൻ ചായ വാങ്ങി കഴിക്കുന്നതല്ലേ. സുഗന്ധി, സുഗന്ധി, ഒരു കപ്പ് ചായ എടുത്തോളൂ.
5: പിന്നെ സാറിന്റെ ഒക്കെ സ്നേഹം ഒന്നുകൊണ്ട് മാത്ര, അതൊക്കെ തന്നെയാ ഞങ്ങളെ സന്തോഷം. പിന്നെ സാറിന്റെ ഭാര്യ
4: ഉണ്ട്, അകത്തുണ്ട്. സുഗന്ധി, സുഗന്ധി, ടി വി കണ്ടുകൊണ്ടിരിക്കുക.
5: ആയിക്കോട്ടെ.
6: ഒരു നിമിഷം പോലും നീ ഇവിടെ ഇനി നിൽക്കരുത്. നിന്റെ രക്തമൂറുന്ന മുഖം എനിക്കിനി കാണണ്ട. പോ, പോ, എങ്ങോട്ടെങ്കിലും പോ.
4: മാധവേട്ട, അത് ടി വി എന്നാ വിളിച്ചത്, സുഗന്ധി കേട്ട് കാണില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ.
5: സാർ വിളിക്കണമെന്നില്ല, അവരെ ഇപ്പോ ബുദ്ധിമുട്ടിക്കണ്ട. എനിക്ക് ഇനി കുറച്ച് വീട് കൂടി കയറാനുണ്ട്, അപ്പോ ഞാൻ ഇറങ്ങട്ടെ സാർ, നാളെ കാണാം.
4: ശരി, അങ്ങനെ ആവട്ടെ. ഉച്ച തൊട്ട് പാതിരാവരെ കണ്ണീർ വാതക സീരിയൽ ഉള്ളപ്പോ ഇവിടെ ആർക്കാ ആചാരത്തിനും ഉപചാരത്തിനും നേരമുള്ളത്? സൂര്യനില്ലാത്ത രാവും പകലും. ഹലോ, അതെ, നന്ദകുമാർ തന്നെ. എവിടെ? റോഡിൽ വെച്ചോ? എപ്പോ? ഏയ്, ഇല്ല, നിങ്ങൾ കാണു തെറ്റിയതാവോ. അവൻ സാധാരണ പോലെ വീട്ടിലെത്തി. ഇല്ല ഇല്ല ഇല്ല, റൂമിലിരുന്ന് പഠിക്കുകയാണ്. പ്ലീസ് പ്ലീസ് വൺ സെക്കൻഡ്. മോനെ, മോനെ, കുക്കു, മോനെ, കുക്കു. സുഗന്ധി, സുഗന്ധി,
0: എന്താ?
4: നമ്മുടെ മോൻ ഇവിടെ റൂമിലില്ലല്ലോ, വാതിൽ തുറന്നു കിടക്കുന്നു. ഈശ്വര, മോനെ, മോനെ, കുക്കു. നമ്മുടെ കുക്കു മോനെ കാണാനില്ല. മോനെ, നീ എവിടെ പോയി? എന്റെ ഈശ്വര, നീ എല്ലാം കൂടി അവനെ ഇവിടെ ഓടിച്ചില്ലേ?
3: ചേച്ചി, നമ്മുടെ കുക്കുമോൻ
4: ഇവിടെ സഹിക്കാൻ കഴിയാത്തപ്പോ അവൻ ഒളിച്ചോടി പോയതായിരിക്കും. പോയി നോക്കടി, നീ വരച്ച ലക്ഷ്മണ രേഖയ്ക്കുള്ളിൽ അവനുണ്ടോ എന്ന്. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ സർ? എന്റെ പോലെ

0: വല്ലാതെ വിശക്കുന്നു. പല്ല് തേക്കണം. എവിടെ ബ്രഷും പേസ്റ്റും? ഞാൻ എന്തൊരു വിഡ്ഢിയ. പാർസൽ ലോറിൽ കയറി ഒളിച്ചിരുന്നപ്പോ അതൊന്നും കരുതി വെച്ചില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ എന്തിനാ ബ്രഷും പേസ്റ്റും? ഹായ്, ഇതാ ചാമ്പയ്ക്ക, പേരയ്ക്ക. ഇതാരാ ഈ മരത്തിന്റെ ചുവടിൽ ഇട്ടേച്ചു പോയത്? ആ, തിന്നു നോക്കാം. ഹായ്, നല്ല സ്വാദ്. വവ്വാലിനും നന്ദി, സുരേന്ദ്രൻ സാറിനും നന്ദി. ഹാ, ഇനി കുറച്ച് നടക്കാം. ഹായ്, മയിൽപീലി. ആ, ഇവിടെ വെച്ചായിരിക്കും മയില് നൃത്തം ചെയ്തിട്ടുണ്ടാവുക. സംഗീത ക്ലാസ്സിൽ അംബിക ടീച്ചർ പറഞ്ഞത് ഓർമ്മയുണ്ട്. സന്തോഷം വരുമ്പോഴാണത്രേ മയിൽ നൃത്തം ചെയ്യുന്നത്. ആ, പിന്നെ ശ്രീകൃഷ്ണൻ മുടിയിൽ ചൂടിയതും ഈ പീലിയാണത്രേ. ഈ പീലി എനിക്കും ചൂടണം. എന്റെ ആലിയക്കണ്ണ, ഇത് ഞാനും തലയിൽ ചൂടുക കേട്ടോ. ഇതാ ഇങ്ങനെ വയ്യ, നടക്കാൻ വയ്യ. ആ, ഈ കാണുന്ന പാറപ്പുറത്ത് കയറി വിശ്രമിക്കാം. ഹോ, എന്തൊരു രസം! സുഖമുള്ള കാറ്റ്. ഒരോടക്കുഴലോട് കിട്ടിയിരുന്നെങ്കിൽ എന്റെ കണ്ണാ.
1: മോനെ, കുക്കു.
2: ആരാ?
1: ഇതാ നീ ആഗ്രഹിച്ച ഓടക്കുഴൽ. വേണു ഊതാൻ അറിയോ എന്റെ കുട്ടിക്ക്?
0: ഇല്ല.
1: സാരില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. ആ ആട്ടെ, മോനെന്താ ഇവിടെ തനിച്ച്?
0: ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. അല്ല, ഇഷ്ടപ്പെട്ടത് കേൾക്കുകയും പഠിക്കുകയും വേണമെങ്കിൽ എന്ത് ചെയ്യണം ടീച്ചർ?
1: ഇഷ്ടപ്പെട്ടതെല്ലാം കുക്കു കണ്ടല്ലോ, ഇനി കേൾക്കണം, പഠിക്കണം, അത്രയല്ലേ ഉള്ളൂ.
0: അതേ ടീച്ചർ, ഈ താരാട്ടുപാട്ട് എന്ന് പറഞ്ഞാൽ എന്താ ടീച്ചർ?
1: താരാട്ടുപാട്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഉറക്കാൻ വേണ്ടി അമ്മമാർ പാടുന്ന പാട്ട്. കുക്കുമോന് വേണ്ടി ടീച്ചർ പാടാം.

0: എന്തു നല്ല പാട്ട്! ടീച്ചറെ, ഞാൻ അമ്മയെന്ന് വിളിച്ചോട്ടെ?
1: മോൻ ഇഷ്ടം പോലെ എത്ര വേണേലും വിളിച്ചോളൂ.
0: ടീച്ചറെ, അല്ല, അമ്മേ, അമ്മേ, ഉമ്മ, ഉമ്മ.
1: എന്റെ കുക്കുമോന് കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെടുത്താം. എന്താ?
0: വേണ്ട അമ്മേ, എനിക്ക് പേടിയാ.
1: എന്തിനാ മോൻ പേടിക്കുന്നത്? ഈ ടീച്ചറമ്മയല്ലേ അവരെ പരിചയപ്പെടുത്തുന്നത്?
0: അവരൊന്നിച്ചുകൂടി ബഹളം ഉണ്ടാക്കും, കളിയാക്കും. എനിക്കത് ഇഷ്ടമല്ല.
1: അത് മോൻ അവരെ മനസ്സിലാക്കാത്തത് കൊണ്ടാ. അവരെ എല്ലാം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കൂടെ കൊണ്ടു നടക്കാനും ഞാൻ പഠിപ്പിച്ചു തരാം. ആ ആട്ടെ, താരാട്ടുപാട്ട് മോൻ ഇഷ്ടപ്പെട്ടല്ലോ.
0: ഇഷ്ടപ്പെട്ടു, ടീച്ചറമ്മയെ കൂടുതൽ ഇഷ്ടപ്പെട്ടു.
1: എങ്കിൽ മോൻ വാ, എന്റെ കൂടെ വന്നാൽ ആ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അവരെ 7 കൂട്ടുകാരുണ്ട്.
0: 7 പേരെന്ന് പറഞ്ഞിട്ട് 6 പേരല്ലുള്ളൂ. എവിടെ ഒരാള്?
1: ആ ഒരാളും ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. ആ കൂട്ടുകാരൻ ആരാണെന്ന് കുക്കുവിന് മനസ്സിലായോ?
0: ഇല്ല, ആരാത്?
1: ആ കൂട്ടുകാരൻ എന്റെ കൈയെത്തും ദൂരത്ത് തന്നെയുണ്ട്. ഇതാ ഇവിടെ എന്റെ കുക്കുമോൻ അഞ്ചാമൻ.
0: അപ്പോ ഞാനാരാ അമ്മേ? അഞ്ചാമൻ എന്ന് പറയുന്നത്
1: മോൻ പ പഞ്ചമൻ. പഞ്ചമം കുയിൽ, അതായത് കുക്കു.
2: കുക്കു
0: കുക്കു
3: കുക്കു.

0: എന്റെ കൂട്ടുകാരെ, ഇതാണ് ശുദ്ധ സംഗീതം. അതായത് ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും ഒരുപോലെ രസിപ്പിക്കാൻ സംഗീതത്തിന് മാത്രമേ കഴിയൂ.
1: ദുഃഖം വരുമ്പോ സംഗീതം കേട്ടാ മാറോ ടീച്ചറമ്മേ?
0: തീർച്ചയായും. കരയുന്ന കുഞ്ഞ് താരാട്ട് കേൾക്കുമ്പോൾ കരച്ചിൽ നിർത്തി സന്തോഷത്തോടെ ഉറങ്ങുന്നത് കണ്ടു.

0: കേട്ടില്ലേ? അതുപോലെ മൃഗങ്ങളും ശിശുക്കളും സർപ്പവുമെല്ലാം സംഗീതം കേൾക്കുമ്പോൾ നിശ്ചലമായി നിൽക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
1: ഇതാ നമ്മുടെ പഞ്ചമൻ കുക്കുവിനെ പോലെ.
0: കുക്കുമോൻ എന്താ കണ്ണടച്ച് ആലോചിക്കുന്നത്?
2: ഞാനും ആസ്വദിച്ചു കൊണ്ടിരിക്കുക ടീച്ചറമ്മേ. ഇനിയും പറയൂ അമ്മേ, ഞങ്ങളറിയാത്ത ലോകത്തെ കുറിച്ച്.
3: അതെ ടീച്ചർ, ഞങ്ങളെ കുറിച്ച് അറിയാത്ത ഞങ്ങളുടെ ഗുരുവിനെ കുറിച്ചും പറയൂ.
0: പറയും കൂട്ടുകാരെ. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ശാപമോക്ഷത്തെ കുറിച്ച് പറയാനുണ്ട്. നമുക്കതേക്കുറിച്ച് സംസാരിക്കാം, പഠിക്കാം. വരൂ, എല്ലാവരും വരൂ. ആ, ശ്രദ്ധിച്ചു വരണം. നമുക്ക് ഈ കുന്നു കയറി ഇറങ്ങിയിട്ട് വേണം ദാ അവിടെ കാണുന്ന ആ ദേവഗ്രാമത്തിലെത്താൻ. എന്താ കുക്കുമോന്റെ കണ്ണു നിറഞ്ഞത്?
4: കുക്കു കരയാണോ? ഞങ്ങളുമല്ലേ നിന്നോടൊപ്പം.
1: പഞ്ചമൻ തനിച്ചല്ലല്ലോ പോണത്, പിന്നെ എന്തിനാ കരയണത്?
2: ഞാൻ കരയുന്നതല്ല കൂട്ടുകാരെ, ഇതൊക്കെ കേട്ടിട്ട് മനസ്സ് നിറഞ്ഞതാ. ഒരുപാട് ഇഷ്ടായി. പക്ഷേ എനിക്ക്
0: എന്താ കുക്കുമോൻ നിർത്തിക്കളഞ്ഞത്? എന്താ നിന്റെ വിഷമം?
3: എന്താ പഞ്ചമ നിന്റെ വിഷമം? എന്തു വന്നാലും ഞങ്ങളൊക്കെ ഇല്ലേ, മടിക്കാതെ പറഞ്ഞോളൂ.
4: പഞ്ചമന്റെ ഗ്രാമം ദേവഗ്രാമെന്നറിഞ്ഞിട്ടും വിഷമിക്കുക? അവിടെ നമുക്കൊക്കെ മുത്തശ്ശിയും അച്ഛനും അമ്മയും എല്ലാരും ഉണ്ടല്ലോ.
0: കൂട്ടുകാർ പറഞ്ഞത് ശരിയല്ലേ കുക്കുമോനെ? എന്താണ് നീ പറയാൻ ആഗ്രഹിച്ചത്?
2: അത് ഓർക്കുമ്പോ.
3: പറയൂ പഞ്ചമ, എന്താണത്?
2: എന്നെ മടിയിൽ കിടത്തി തലയിൽ തലോടി കാടിന്റെയും നാടിന്റെയും കഥ പറഞ്ഞു തരുന്ന എന്റെ മുത്തശ്ശി അവിടെ ആ പട്ടണത്തിലെ ഒരു പഴകിയ ടെറസ് വീടിനുള്ളിലാ.
1: ആ ടെറസ് വീടിനുള്ളിൽ?
4: പറയൂ പഞ്ചമ, മുത്തശ്ശി എങ്ങനെയാ പഴയ വീടിനുള്ളിലെത്തി? അവരെ എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയത്?
2: ഒരു ദിവസം അച്ഛനും അമ്മയും കൂടി മുത്തശ്ശിയെ ചൊല്ലി വഴക്കിടുന്നത് കേട്ടു. പിറ്റേ ദിവസം മുത്തശ്ശിയെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി. പ്രായമുള്ളവരെ താമസിപ്പിക്കുന്ന വീടായിരുന്നു അത്. അവിടെ മുത്തശ്ശിയെ തനിച്ചാക്കി അച്ഛനും അമ്മയും തിരിച്ചു പോന്നു. മുത്തശ്ശിയെ നോക്കാൻ വീട്ടിൽ ആർക്കും സമയമില്ലാത്രേ. പാവന്റെ മുത്തശ്ശി.
0: കുക്കുമോൻ അവരെ തടയായിരുന്നില്ലേ?
2: ഞാൻ സ്കൂളിൽ പോയ സമയത്തല്ലേ മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടു പോയത്. അമ്മ നിർബന്ധിച്ച് അച്ഛനെ കൊണ്ട് ചെയ്യിച്ചതാണത്രേ.
1: ഹോ, എന്തൊരു ലോകമാണിത്! ഇങ്ങനെയും ഉണ്ടോ അച്ഛനമ്മമാര്? കഷ്ടം തന്നെ.
0: ആട്ടെ, കുക്കുമോന് പിന്നീട് മുത്തശ്ശിയെ കാണണമെന്ന് തോന്നിയോ? മോൻ എപ്പോഴെങ്കിലും പോയി കണ്ടിരുന്നോ?
2: ഓ, 4 മാസം മുമ്പ്. പാവം, നല്ല ക്ഷീണിച്ചിരിക്കുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് കുറേ നേരം ഇരുന്നു. കുറേ ഉമ്മകൾ തന്നു, പിന്നെ പോരുമ്പോ കരഞ്ഞു.
4: മുത്തശ്ശി കഥ പറഞ്ഞു വന്നോ പഞ്ചമ്മ?
2: ഒരു സാരോപദേശ കഥ.
3: കേക്കട്ടെ കേക്കട്ടെ.
2: മുത്തശ്ശി എന്നെയും കൂട്ടി ആ വീടിന്റെ തെക്കേ തൊടിയിലേക്ക് പോയി. മുത്തശ്ശിയുടെ കയ്യിൽ കുഴിച്ചിടാനായി ഒരു മാവിൻ തൈയും ഉണ്ടായിരുന്നു. വിറക്കുന്ന ആ കൈ കൊണ്ട് മാവിൻ തൈ നടുമ്പോൾ ഞാൻ ചോദിച്ചു, ഈ തൈ വളർന്ന് അതിൽ മാമ്പഴം ഉണ്ടാവുന്നത് വരെ മുത്തശ്ശി ഈ വീട്ടിൽ തന്നെയാണോ താമസിക്കുന്നതെന്ന്.
1: എന്നിട്ട് മുത്തശ്ശി എന്തു പറഞ്ഞു?
4: പാവ മുത്തശ്ശിയെ കൊണ്ട് അവരെന്തിനാ അവിടെ പണിയെടുപ്പിക്കുന്നത്? ദുഷ്ടന്മാർ.
0: ആട്ടെ, മുത്തശ്ശിയുടെ മറുപടി എന്തായിരുന്നു കുക്കു?
2: അപ്പൊ മുത്തശ്ശി പറയാ,
5: ഇവിടെ നിന്ന് ഞാൻ കഴിച്ച മാമ്പഴമെല്ലാം എന്റെ മുന്നത്തെ തലമുറ നട്ടു വളർത്തിയ മാവിൻ്റെതായിരുന്നു. ഇതിന്റെ മാമ്പഴം കഴിക്കാൻ ഞാൻ ഈ വീട്ടിലുണ്ടാകില്ലെന്ന് അറിയാമെങ്കിലും വരും തലമുറയോട് എനിക്ക് ചില കടമയും കടപ്പാടുമുണ്ട്. പക്ഷേ ഞങ്ങൾ മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും ഇവിടെ നിന്ന് പ്രാണൻ പോകുന്നതിന് മുമ്പ് മക്കളോടായ ഒരു പ്രാർത്ഥനയുണ്ട്. വരും കാലത്ത് ഈ വീടിന്റെ എല്ലാ തൊടികളും മുറികളും വൃദ്ധന്മാരെ കൊണ്ട് നിറയും. അങ്ങനെ വലിയ മാവുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന തൊടികളിൽ രമ്യഹർമ്മങ്ങൾ നിർമ്മിക്കാൻ ഒരു ദിവസം മാവുകൾ വെട്ടിമുറിക്കേണ്ടി വരും. അപ്പോ എന്റെ മക്കളോട് പറയണം, ഈ മാവുകൾ വെട്ടി നശിപ്പിക്കരുതെന്ന്. പകരം ഞങ്ങളെ കൊന്ന് മന്ദിരങ്ങളുടെ എണ്ണം കുറയ്ക്കണമെന്ന്, ഈ തൊടികളിലെ മാവുകൾ എന്നും നിലനിർത്തണമെന്ന്. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് മക്കളെ, അപേക്ഷയാണ്.
2: അപ്പൊ മുത്തശ്ശിയുടെ കണ്ണീര് എന്റെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു.

0: അത് കേട്ടപ്പോ എനിക്കും സങ്കടം വന്നു. കൂട്ടുകാരെ, നിങ്ങൾ എന്നെ സഹായിക്കണം. എന്റെ മുത്തച്ഛിയെ ആ ടെറസ് വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ സഹായിക്കണം.
1: ഞങ്ങൾ സഹായിക്കാം.
0: ടീച്ചറമ്മയും സഹായിക്കില്ലേ?
2: തീർച്ചയായും സഹായിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. കുട്ടികളെ കണ്ടറിയുന്ന, നിരാലംബരെ തിരിച്ചറിയുന്ന, വഴക്കും ഭീഷണിയും ഒന്നുമില്ലാത്തൊരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം.
3: ഹായ്, ആ ഗ്രാമം എവിടെയാണ് ടീച്ചറേ?
4: ഞങ്ങൾ ഇപ്പോൾ തന്നെ കൊണ്ടുപോകാമോ ടീച്ചറേ?
2: തീർച്ചയായും. ആ ഗ്രാമം നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. ഞാനും നിങ്ങളും ചരാചരങ്ങളും ഒന്നിച്ചു സ്നേഹിച്ചു കഴിയുന്ന ഒരു ഗ്രാമം. പക്ഷേ നിങ്ങളിലൂടെ, സപ്തസ്വരങ്ങളിലൂടെ ആ ഗ്രാമം വരണം. അതുകൊണ്ട് കൂട്ടുകാരെ, നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളും ആകുമ്പോൾ ആരും ആരെക്കാളും വലുതല്ലെന്നും ചെറുതല്ലെന്നും അറിയണം. നേരിന്റെയും തിരിച്ചറിവിന്റെയും പാതയിലൂടെ ആ കൊച്ചു ഗ്രാമത്തെ തേടി പേരില്ലാ പട്ടണത്തിലൂടെ നമുക്ക് പോകാം. ഒരു ദേവഗ്രാമ സൃഷ്ടിക്കു വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങൾ ഈ വേണുഭൂതി നമുക്ക് വലയിറങ്ങാം.
0: എവിടെ എവിടെ ശ്രീകൃഷ്ണൻ? അംബിക ടീച്ചറും കൂട്ടുകാരും ഓടക്കുഴലും കാണുന്നില്ലല്ലോ. മയിൽപീലി മയിൽപീലി മാത്രം ബാക്കിയായി. എല്ലാം എല്ലാം സ്വപ്നമായിരുന്നു. ഈ പാറപ്പുറത്ത് കിടക്കണ്ടായിരുന്നു.

0: മാഷേ, മാഷേ അത് കണ്ടോ, അവിടെ പാറപ്പുറത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ.
1: ഏ, എവിടെ? ശരിയാണല്ലോ ശ്രീരാജ് പറഞ്ഞത്, അതൊരു കുട്ടിയാണ്. നമുക്ക് പോയി നോക്കാം.
0: വേഗം വാ, നമുക്ക് സത്യപാലൻ മാഷിന്റെ കൂടെ അവിടേക്ക് പോവാം.
2: ശരിയാ, ദേ കണ്ടോ, ഒരു കുട്ടി തനിച്ച് പാറപ്പുറത്തിരിക്കുന്നത്.
1: ആ, എല്ലാവരും ഈ വഴിക്ക് വരൂ, ശ്രദ്ധിച്ചു വരണം. ശ്രദ്ധിച്ച്.
3: ഹലോ, പാറപ്പുറത്തിരിക്കുന്നത് ആരാ?
0: പേടിക്കണ്ട, ഞങ്ങൾ ഉപദ്രവിക്കില്ല. ഞങ്ങൾ സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂറിന് വന്നവരാ.
1: കുട്ടി, നീ ഏതാ? എങ്ങനെ ഈ കുന്നിൻചെരുവിലെത്തി? നിന്റെ പേരെന്താ?
4: എന്റെ പേര് കുക്കു. വീട്ടിൽ നിന്ന് ആരും കാണാതെ ഇറങ്ങിപ്പോന്നു.
1: അതെന്തിനാ അങ്ങനെ ചെയ്തത്? പോന്നിട്ട് എത്ര ദിവസമായി?
4: 2 ദിവസം. വീട്ടില് അച്ഛനും അമ്മയും എന്നെ ചൊല്ലി ദിവസവും ബഹളം വയ്ക്കും. സഹിക്കാനാകാതെ വന്നപ്പോൾ ഞാൻ ഒളിച്ചോടി.
1: കുക്കു ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ആ, അല്ലെങ്കിൽ വേണ്ട, മോന്റെ അഡ്രസ് പറ. കുക്കുവിനെ ഞങ്ങൾ സഹായിക്കാം, ഞങ്ങളെ വിശ്വസിക്കാം. മോനെ ഇനി വീട്ടിലാരും വഴക്കു പറയില്ല, അത് ഞങ്ങൾ ഏറ്റു. വരൂ, നമുക്ക് ഈ കുന്നിൻചെരുവിലൂടെ പോകാം, അരുവിയിൽ കുളിച്ചുരസിക്കാം, പാട്ടുപാടാം. വരൂ കുക്കു.
4: സാറിന്റെ പേരെന്താ?
1: സത്യപാലൻ.
4: സാറിനെ സത്യമായിട്ടും വിശ്വസിക്കാമോ? അച്ഛനാണേ സത്യം.
1: അച്ഛനാണേ സത്യം.
3: അച്ഛനാണേ സത്യം. ഇന്ന് മുതൽ കുക്കുവിനോടൊപ്പം ഞങ്ങളുമുണ്ട്.
2: വാ കുക്കു.
1: ഹലോ. അതെ, വിശദമായി ഞാൻ പറഞ്ഞല്ലോ, പേടിക്കാനൊന്നുമില്ല. നന്ദൻ സാറിന്റെ മകൻ കുക്കു ഞങ്ങളോടൊപ്പം ഉണ്ട്. കുട്ടികളും ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏ, വേണ്ട വേണ്ട, നിങ്ങളും പോലീസും ഒന്നും ഇങ്ങോട്ട് വരണ്ട, കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കണ്ട. ശരി, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മുത്തശ്ശിയെ കൂടാതെ അവൻ വീട്ടിലേക്ക് കയറുന്ന പ്രശ്നമില്ല എന്ന് തീർത്തു പറഞ്ഞു. ആ സ്ഥിതിക്ക് നന്ദൻ സാറ് മുത്തശ്ശിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു വെച്ചോളൂ, അപ്പോഴേക്കും കരുണാസദനത്തിൽ ഞങ്ങൾ എത്തിച്ചേരും. ഓക്കെ. ഓ, ഓക്കെ ഓക്കെ. അപ്പോ കൂട്ടുകാരെ, നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. ഇവിടെ വെച്ച് നമുക്കൊരു കൂട്ടുകാരനെ കിട്ടി. കുക്കു നമ്മളിൽ ഒരാളായി മാറി. നമ്മുടെ ഈ അധ്യയന യാത്ര അവിസ്മരണീയവും ഉല്ലാസപ്രദവുമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രവുമല്ല, കുക്കുവിൻ്റെ ഇനിയുള്ള സ്കൂൾ ജീവിതത്തിലും കുടുംബജീവിതത്തിലും നിങ്ങൾക്ക് കിട്ടുന്നതുപോലുള്ള എല്ലാ സ്വാതന്ത്ര്യവും സ്നേഹവും കിട്ടാൻ പോകും. കുക്കുവിനെ കഥ പറഞ്ഞുറക്കാൻ കരുണാസദനത്തിൽ നിന്ന് മുത്തശ്ശിയും പുറപ്പെട്ടു കഴിഞ്ഞു. വരൂ കുക്കു, വരൂ, നമുക്ക് പോവാം.
5: പഞ്ചമന്റെ ഗ്രാമം നാടകം ഇവിടെ പൂർണ്ണമാവുന്നു.

രചന സുധാകരൻ നമ്പ്യാർ വാകയാട്. സംവിധാനം സി കൃഷ്ണകുമാർ. നിർവഹണ സഹായം ശശി കരിന്തോറ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും നന്ദകുമാർ, സുഗുണേഷ് കുറ്റിയിൽ, സുഗന്ധി സത്യരാജൻ, ജയന്തി ഭാർഗവി പെരുമ്പുളിശ്ശേരി, അംബിക ടീച്ചർ എ എം വനജ, മാധവൻകുട്ടി ഉണ്ണി കെ മാരാർ, സത്യപാലൻ മാഷ്, കെ ടി പ്രകാശൻ നായർക്കൊഴി, കുക്കു മാസ്റ്റർ അശ്വിൻ വി ബി, സന്ദീപ് മാസ്റ്റർ വിവേക് വിജയ്, രൂപേഷ് മാസ്റ്റർ വൈഷ്ണവ് ജി കൃഷ്ണ, സൂര്യ കുമാരി വിഷ്ണുപ്രിയ.

0: 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ശ്രേഷ്ഠ പദ്ധതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അഥവാ ശ്രേഷ്ഠ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ പദ്ധതി അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 24,800 വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. 300 കോടിയുടെ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം നിർത്തേണ്ടതായി വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആസ്പിരേഷണൽ ജില്ലകളിൽ റെസിഡൻഷ്യൽ സൌകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളെ ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നീതി ആയോഗാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് December 6, 2021 കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രേഷ്ഠ പദ്ധതി. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത് വഴി സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാകും എന്ന അംബേദ്കറിന്റെ ലക്ഷ്യമാണ് ശ്രേഷ്ഠ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നത്. പിന്നാക്ക അവസ്ഥയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രേഷ്ഠ പദ്ധതി പ്രോത്സാഹിപ്പിക്കും. ഇത്തരം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയും അതുവഴി വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി വികസനത്തിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം December 6 നമ്മൾ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

മുദ്രാ വായ്പ ആർക്കൊക്കെ ലഭിക്കും? കോർപ്പറേറ്റ് ഇതര കാർഷികേതര മേഖലയിലെ വരുമാനം നേടുന്ന ഏത് സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങൾക്കും അപേക്ഷിക്കാം. പച്ചക്കറി കടകൾ, ടാക്സി ഡ്രൈവർമാർ, ബ്യൂട്ടി പാർലറുകൾ, തയ്യൽ യൂണിറ്റുകൾ, ചെറുകിട നിർമ്മാണ യൂണിറ്റുകൾ, ഡയറി പൗൾട്രി പോലുള്ള കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടും. വരുമാനം നേടുന്ന ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി മുദ്രാ യോജന നിങ്ങൾക്കുള്ളതാണ്.

ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം Article 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തികാര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൗതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി വി പ്രകാശ് കുമാർ നേടി. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജ് ആയിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4th തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അലിയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ ഫോണില് എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ അഭിനന്ദിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തി. കുടുംബങ്ങൾക്ക് ഗുജറാത്ത് സർക്കാർ 4 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചു. 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക July 21 അന്തിമ പട്ടിക August 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് July 21 മുതൽ August 5 വരെ അപേക്ഷ നൽകാം. സംസ്ഥാനത്ത് ഇന്നും ഭാഗികമായി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മഴ ലഭ്യത കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച വാക്കത്തോണും ലഹരി വിരുദ്ധ യജ്ഞവും മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം തൂഫാൻ പതാക ഉയർത്തി. എക്സൈസ് വകുപ്പിന് കീഴിൽ രൂപീകരിച്ച സ്റ്റേറ്റ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് പ്രവർത്തനം. 367 തസ്തികകൾ പുനർവിന്യസിച്ചും 22 തസ്തികകൾക്ക് അധിക ചുമതല നൽകിയുമാണ് വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയുന്നതിന് 2025 February 23 സർക്കാർ പ്രഖ്യാപിച്ച 10 മിഷനുകൾ കാലതാമസം കൂടാതെ നടപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. വനാതിർത്തികളിൽ സൌരവേലികൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ത്വരിതപ്പെടുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ

0: പങ്കുവയ്ക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ദിവസം അവധി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. അധ്യയന ദിവസങ്ങൾ കുറയാൻ സാധ്യതയുള്ളതിനാൽ ഇത് സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനമറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥാനുകൂലമായ ഉടൻ അഗതി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ പശ്ചിമബംഗാൾ സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. ചക്കരമുത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം എം ജയചന്ദ്രൻ.

0: TMC MPs who joined National Citizens Party of India get Lok Sabha Speaker's approval for separate seating in the House. Massive fire at a firecracker factory in Ahmedabad claims 5 lives. Prime Minister Narendra Modi expresses grief. US-Iran fighting over Strait of Hormuz escalates with attacks on key infrastructure and military targets. Olympic medalist Mirabai Chanu and Lovlina Borgohain to be India's flag and baton bearers at opening ceremony of Commonwealth Games in Glasgow. That is all in the news at 9. Good night.
1: ആകാശവാണി കായിക ലോകം.
2: അറുപത്തിനാല് കളങ്ങളിലെ മാന്ത്രികത, ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
3: രാജ്യത്തിനും അധികാരത്തിനുമായി രാജാക്കന്മാർ പടവെട്ടുന്നതും അങ്ങനെ മഹായുദ്ധങ്ങളുടെ വിജയ പരാജയ കഥകൾ നമ്മൾ അനവധി കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊരു കായിക വിനോദമായാലോ? 64 കളങ്ങളിൽ കറുപ്പും വെളുപ്പും ഇടപെട്ട് വരുന്ന ചെസ് ബോർഡിൽ മാറിമറിയുന്നത് ജീവിതങ്ങൾ തന്നെയാണ്. പടക്കളത്തിലെ തന്ത്രങ്ങൾ ഒരു ബോർഡിന് ഇരുവശത്തുമിരുന്ന് കരുനീക്കങ്ങളായി പരിണമിക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിശക്തി ആവശ്യമായ മത്സര ഇനമായി ചെസ് മാറുന്നു. ചെസ്സിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പലതരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പരിചയം ചതുരംഗമെന്ന കളി തന്നെയായിരിക്കും. മഹാഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ഈ വിനോദത്തിൻ്റെ ഉറവിടം ഉത്തരേന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. ശേഷം കാലങ്ങൾ കഴിയവേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇത് പടരുകയും കളിയുടെ രീതികളിൽ പല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. വിനോദത്തിന് വേണ്ടി കളിച്ചു പോന്നിരുന്ന ഈ ഉപാധി ഇന്ന് കാണുന്ന ചെസ് ആകുന്നതിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത് ചെസ്സിന് ഒരു ലോക ചാമ്പ്യൻഷിപ്പ് രൂപം വന്നതും ഫിഡെ എന്ന ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡെസ് എച്ച് എക്സ് എന്ന സംഘടനയുടെ രൂപീകരണവുമാണ്. 1886 വരെ ചെസ് ചാമ്പ്യൻഷിപ്പ് ഒഫീഷ്യലായ ഒരു മത്സരമോ ലോകം അംഗീകരിക്കുന്ന ഒരു ജേതാവോ ഉണ്ടായിരുന്നില്ല. 1924 പാരീസിൽ വെച്ച് നടന്ന സ്പോർട്സ് ഒളിമ്പിക്സിൽ ഫ്രഞ്ച് ചെസ് ഫെഡറേഷൻ ഒരു ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുകയും അതിനായി എത്തിയ മത്സരാർത്ഥികൾ ഒന്നിച്ചു ചേർന്ന് ഒരു യൂണിയൻ എന്ന നിലയിലാണ് ഫിഡെ എന്ന സംഘടനയുടെ ആരംഭം. രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ വർഷങ്ങളിൽ ഫിഡേക്ക് ചെസ്സിനുമേൽ കാര്യമായ ആധിപത്യം ഉണ്ടായില്ലെന്ന് മാത്രമല്ല സാമ്പത്തികമായും സഹായങ്ങൾ ലഭിച്ചിരുന്നില്ല. 1926 4 രാജ്യങ്ങൾ മാത്രം പങ്കെടുത്ത ലിറ്റിൽ ഒളിമ്പ്യാഡ്, 1927 16 രാജ്യങ്ങൾ പരസ്പരം മാറ്റുരച്ച ചെസ് ഒളിമ്പ്യാഡ് എന്നിവ നടത്തി ഫിഡെ മുന്നേറിയെങ്കിലും 1935 മുതൽ ലോക ചെസ് ചാമ്പ്യന്റെ എതിരാളി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ പല വഴികളും ഫിഡെ തേടി. ഫിഡെയുടെ താൽപര്യപ്രകാരം പല കമ്മിറ്റികളുടെ അഭിപ്രായം കണക്കിലെടുത്ത് ഒരാളെ ലോക കിരീടത്തിനായി നിലവിലെ ജേതാവിന് എതിരാളിയായി തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു. ഇതിനിടെയാണ് ഒരു സൂപ്പർ ടൂർണമെന്റ് നടത്തണമെന്ന ആശയവുമായി ഡച്ച് ചെസ് ഫെഡറേഷൻ രംഗത്തെത്തിയത്. മുൻ ചാമ്പ്യന്മാരും വളർന്നുവരുന്ന പ്രതിഭകളും എല്ലാം ഉൾപ്പെടുന്ന ഈ ടൂർണമെന്റിലൂടെ ലോക ചാമ്പ്യന്റെ എതിരാളിയെ കണ്ടെത്തണം എന്നതായിരുന്നു നിർദ്ദേശം. എന്നാൽ ഫിഡെ ഇത് തള്ളുകയും അവരുടെ തീരുമാനപ്രകാരം ഒരാളെ തിരഞ്ഞെടുക്കുകയുമായിരുന്നു. ഇതിനെതിരെ അന്നത്തെ പ്രശസ്ത ചെസ് എഴുത്തുകാരും താരങ്ങളും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. പിന്നീട് 1939 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വരവിൽ അന്താരാഷ്ട്ര മത്സരങ്ങളെല്ലാം നിർത്തിവയ്ക്കപ്പെടുകയും ഫിഡെ നിഷ്ക്രിയമാകുകയും ചെയ്തു. ഫിഡെ എന്ന സംഘടനയുടെ രൂപീകരണമാണ് ആഗോളതലത്തിൽ ചെസ് എന്ന വിനോദത്തിന് പുതിയ മാനങ്ങൾ നൽകിയതും ഇന്ന് നമ്മൾ കാണുന്ന നിയമങ്ങളും നിഷ്കർഷകളുമെല്ലാം നിലവിൽ വന്നതും. അങ്ങനെ 1966 മുതൽ ജൂലൈ 20 അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിച്ചു പോരുന്നു. യുനെസ്കോയാണ് ആദ്യമായി അന്താരാഷ്ട്ര ചെസ് ദിനം ആചരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ചത്. ഫിഡയെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി 1999 അംഗീകരിക്കുകയും 2019 ഡിസംബർ 12 യു എൻ ജനറൽ അസംബ്ലി അന്താരാഷ്ട്ര ചെസ് ദിനം അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം അംഗീകരിക്കും.

അയക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ചെസ് ദിനത്തിൽ ഫിഡെ മുന്നോട്ട് വയ്ക്കാറുള്ള ഏറ്റവും ജനപ്രിയമായ ഒരാശയമാണ് മറ്റൊരാളെ കൂടി ചെസ് പഠിപ്പിക്കൂ എന്നത്. ഇതിലൂടെ ചെസ്സിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, മാനസിക വികാസത്തിന് കാരണമാകുക, സാമൂഹിക സമത്വം വളർത്തിയെടുക്കുക എന്നിങ്ങനെ പല ആശയങ്ങൾ ഫിഡെ ഇതിലൂടെ ലോകത്തിന് മുൻപാകെ അവതരിപ്പിക്കുന്നു. നാം ഒരേയൊരു കുടുംബമാണ് എന്ന അർത്ഥം വരുന്ന ജെൻസ് യുന സുമസ് എന്നതാണ് ഫിഡെയുടെ ആപ്തവാക്യം. ചെസ് എന്ന വിനോദം പൊതുസമൂഹത്തിൽ ഒരു ലഹരിയായി മാറാനുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്ന് അത് ജനങ്ങളിലേക്കെത്തിച്ച പ്രഗത്ഭരായ ചെസ് താരങ്ങൾ തന്നെയാണ്. 1866 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ വർഷം ആദ്യ ചാമ്പ്യനായത് ഓസ്ട്രിയൻ താരമായ വിൽഹം സ്റ്റീനായിരുന്നു. അതുവരെയുള്ള ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായ പ്ലാനിങ്ങോടും പ്രതിരോധത്തോടും കൂടിയുള്ള കളിരീതി പ്രചാരത്തിൽ കൊണ്ടുവന്നതും അദ്ദേഹമായിരുന്നു. 1886 മുതൽ 1894 വരെ ചാമ്പ്യനായി തുടർന്ന ഇദ്ദേഹത്തെ ആധുനിക ചെസ്സിന്റെ പിതാവായി ചെസ് ലോകം കണക്കാക്കുന്നു. ചെസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം, അതായത് 27 വർഷം തുടർച്ചയായി ലോക ചെസ് ചാമ്പ്യനായ പ്രതിഭയാണ് ജർമ്മനിയുടെ ഇമാനുവൽ ലാസ്കർ. അതേപോലെ ക്യൂബൻ താരമായ ഹോസെ റൗൾ കപാംബ്ലാക്ക മനുഷ്യ കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ കുറച്ച് പിഴവുകൾ മാത്രം വരുത്തുകയും വളരെ ലളിതമായി ചിന്തിച്ച് വേഗത്തിൽ കരുക്കൾ നീക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തെ ചെസ് മത്സരത്തിലെ ലെജൻഡാക്കുന്നു. 1948 മുതൽ 1972 വരെയുള്ള കാലഘട്ടം സോവിയറ്റ് ആധിപത്യത്തിൻ്റെതായിരുന്നു. മിഖായൽ ബോട്ടിന്നിക്, മിഖായൽ താൽ, ടിഗ്രാൻ പെട്രോഷ്യൻ, ബോറിസ് സ്പാസ്കി തുടങ്ങിയ പ്രതിഭകൾ ഈ കാലഘട്ടത്തിൽ ലോക ചാമ്പ്യൻ പട്ടം അലങ്കരിച്ചു. സോവിയറ്റ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് അമേരിക്കൻ ഇതിഹാസം ബോബി ഫിഷർ ലോക ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത്. ചെസ്സിനെ ആധുനിക യുഗത്തിൽ ജനപ്രിയമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ചെറുതായിരുന്നില്ല. 1972 ബോറിസ് സ്പാസ്കിയുമായി നടന്ന മത്സരം നൂറ്റാണ്ടിന്റെ മത്സരം എന്നാണ് അറിയപ്പെടുന്നത്. 1972 മുതൽ 1975 വരെ അദ്ദേഹം ലോക ചാമ്പ്യനായിരുന്നു. പിന്നീട് 1985 ശേഷവും 90s ചെസ് ലോകം കണ്ടത് ഒരു യുവ പ്രതിഭയുടെ അസാമാന്യമായ കളി വൈഭവമായിരുന്നു. 22 വയസ്സിൽ ചാമ്പ്യനായ കമ്പ്യൂട്ടറുകളോട് പോലും പോരാടി വിജയം നേടിയ റഷ്യൻ ഇതിഹാസ താരം ഗാരി കാസ്പറോവ്, അന്ന് അദ്ദേഹം ചെസ് ചരിത്രത്തിലെ ഭീമനായിരുന്നു. കമ്പ്യൂട്ടർ യുഗത്തിലെ അജയ്യനായി മാഗ്നസ് കാൾസന്റെ തേരോട്ടമാണ് സോഷ്യൽ മീഡിയ ആഘോഷിച്ച ആദ്യ വിജയ പരമ്പര എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സോഷ്യൽ മീഡിയയും വിവര സാങ്കേതിക വിദ്യകളും ഏറ്റവും മികച്ചു നിന്ന കാലഘട്ടത്തിലാണ് കാൾസൺ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ കടന്നു പോയിരുന്നത്. അതിനാൽ തന്നെ മാഗ്നസ് കാൾസൺ എന്ന പേര് ലോകമെമ്പാടും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ഒരു ഹീറോ പരിവേഷം വളരെ വേഗത്തിൽ തന്നെ നേടാനുമായി. ഏറ്റവും ഉയർന്ന റേറ്റിംഗ് റെക്കോർഡായ 2882 സ്വന്തമാക്കിയ കാൾസൺ ഈ കളിയിലെ പുതിയൊരു വിപ്ലവമായിരുന്നു. ഭാരതത്തിന്റെ അഭിമാനം പലകുറി ലോകത്തിനു മുന്നിൽ ഉയർത്തിയ ചെസ് കളിക്ക് രാജ്യത്താകമാനമുള്ള ജനപ്രീതിക്ക് പ്രധാന കാരണം ഇന്ത്യയുടെ പേര് വാനോളമുയർത്തിയ പ്രധാന ചെസ് താരങ്ങൾ തന്നെയാണ്. ചെസ്സിന്റെ ആദ്യ രൂപം പുരാതന ഭാരതത്തിലെ ചതുരംഗം എന്ന കളിയാണെങ്കിലും ചെസ് മത്സരത്തിൽ ഇന്ത്യയ്ക്കാദ്യമായി ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ടാകുന്നത് 1988. അന്ന് ഇന്ത്യയിൽ നിന്നും ആകെ ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആകെ 93 ഗ്രാൻഡ് മാസ്റ്ററുകൾ ഇന്ത്യയിൽ നിന്നും ചെസ് ലോകത്തെ അതിശയിപ്പിച്ചിട്ടുണ്ട്. വിശ്വനാഥൻ ആനന്ദ് എന്ന പേര് ഒരു തലമുറയെ സ്വാധീനിച്ചതുപോലെ മറ്റാരും ചെസ്സിന് ഇന്ത്യയിൽ ഇത്രയേറെ പ്രചാരം നൽകിക്കാണില്ല. മദ്രാസ് ടൈഗർ എന്നും ലൈറ്റനിങ് കിഡ് എന്നും അറിയപ്പെട്ടിരുന്ന ആനന്ദാണ് ഇന്ത്യയിൽ ഒരു ചെസ് വിപ്ലവത്തിന് തുടക്കമിട്ടത്. ഇന്ത്യയുടെ ആദ്യ ഗ്രാൻഡ് മാസ്റ്ററും 5 ലോക ചാമ്പ്യനുമായിരുന്നു വിശ്വനാഥൻ ആനന്ദ്. ഇന്ത്യൻ ചെസ്സിൽ സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ വളരെ വേഗം ജനശ്രദ്ധ നേടിയ താരമാണ് തെലങ്കാനയിൽ നിന്നുള്ള അർജുൻ കുമാർ എരിഗേസി. ലോക റാങ്കിങ്ങിൽ 1 നിരയിലേക്ക് അതിവേഗം കുതിച്ച അദ്ദേഹം അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ തുടർച്ചയായ വിജയങ്ങൾ നേടിക്കൊണ്ട് ഇന്ത്യയുടെ 1 നമ്പർ താരങ്ങളിൽ ഒരാളായി മുന്നേറ്റം തുടരുകയാണ്.

0: 1757 ഫിഡ റേറ്റിംഗ് ഉള്ള അർജുൻ നിലവിലെ റാങ്കിങ്ങിൽ 9th സ്ഥാനത്ത് തുടരുന്നു. ചെസ് ഒളിമ്പ്യാഡിൽ 2 സ്വർണ മെഡലും ഏഷ്യൻ ഗെയിംസിൽ വെള്ളിയും നേടി ഇന്ത്യൻ ചെസ്സിന്റെ അഭിമാനമായ താരമാണ് വിദിത് ഗുജറാത്തി. 2013 ഗ്രാൻഡ് മാസ്റ്ററായ അദ്ദേഹം ഇന്ത്യയിൽ നിന്നും ഗ്രാൻഡ് മാസ്റ്ററാകുന്ന 30th താരമാണ്. ഫിഡെ റേറ്റിംഗിൽ 2700 പോയിന്റുകൾ മറികടക്കുന്ന 4th താരമായ വിദിത് നിലവിൽ 2697 പോയിന്റോടെ 33rd റാങ്കിൽ തുടരുന്നു. ചെസ്സിൽ കേരളത്തിന്റെ അഭിമാനം വാനോളമുയർത്തിയ പ്രതിഭയാണ് നിഹാൽ സരിൻ. കേരളത്തിൽ നിന്നുള്ള ഈ യുവ ഗ്രാൻഡ് മാസ്റ്റർ ബ്ലിറ്റ്സ്, റാപ്പിഡ് തുടങ്ങിയ വേഗതയേറിയ ചെസ് മത്സരങ്ങളിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. അതിവേഗത്തിലുള്ള ബുദ്ധിപരമായ കരുനീക്കങ്ങളാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങളുടെ പ്രത്യേകത. 7, 9, 11, 15 സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിലെ വിജയം, 10th വയസ്സിൽ സംസ്ഥാന സീനിയർ ചാമ്പ്യൻഷിപ്പിൽ 2nd സ്ഥാനം, ദേശീയ 9 ചാമ്പ്യൻഷിപ്പിൽ സ്വർണം തുടങ്ങി തന്റെ കുട്ടിക്കാലത്ത് തന്നെ നിഹാൽ ചെസ് ബോർഡിന് മുന്നിൽ വിസ്മയം തീർത്തിരുന്നു. അന്താരാഷ്ട്ര യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയകിരീടം ചൂടിയതോടെ നിഹാലിന്റെ പേര് ലോകശ്രദ്ധ നേടി. തുടർന്ന് ഫിഡെ കാൻഡിഡേറ്റ് മാസ്റ്റർ എന്ന പട്ടം നിഹാലിന് നൽകി. നിലവിൽ 2717 പോയിന്റോടെ ഫിഡെ റാങ്കിങ്ങിൽ 25th സ്ഥാനത്താണ് നിഹാൽ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസനെ അട്ടിമറിച്ച് വാർത്തകളിൽ നിറഞ്ഞ താരമായിരുന്നു തമിഴ്നാട് സ്വദേശിയായ ആർ പ്രജ്ഞാനന്ദ. 2023 ചെസ് ലോകകപ്പ് റണ്ണറപ്പായ പ്രജ്ഞാനന്ദ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലും മികച്ച പ്രകടനം നടത്തി. 2013 ലോക യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയതോടെ ഫിഡെ മാസ്റ്റർ എന്ന പട്ടവും പ്രജ്ഞാനന്ദയ്ക്ക് നേടാനായി. തുടർന്ന് 2015 അണ്ടർ 10 ചാമ്പ്യൻഷിപ്പ് ജേതാവുമായി. 2016 തന്റെ 10th വയസ്സിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അന്താരാഷ്ട്ര മാസ്റ്റർ ആവുകയും തുടർന്ന് 2017 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുകയും ചെയ്തു. 2023 ചെസ് ലോകകപ്പിൽ 2nd പ്രജ്ഞാനന്ദ 2025 ഫിഡെ സർക്യൂട്ട് ജേതാവുമായി. ചെസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനാണ് ചെന്നൈ സ്വദേശിയായ ഗുഗേഷ്. 2024 നടന്ന ലോക ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിൽ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തന്റെ 18th വയസ്സിൽ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഗുഗേഷ് മാറി. ഫിഡറേറ്റിംഗിൽ 2750 പോയിന്റുകൾ മറികടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ഗുഗേഷ് തന്നെ. 2019 തന്റെ 12th വയസ്സിൽ ഗുഗേഷ് ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കി. ചെസ് ചരിത്രത്തിൽ ഈ പദവി നേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2nd താരമായി അദ്ദേഹം മാറി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വനിതാ ചെസ് താരമായാണ് കൊനേരു ഹംപിയെ കണക്കാക്കുന്നത്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യനായ ഹംപി പുരുഷ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ്. ലോക റാങ്കിങ്ങിൽ ദീർഘകാലമായി ആദ്യ 10 സ്ഥാനങ്ങളിൽ ഹംപി നിലയുറപ്പിച്ചിട്ടുണ്ട്. ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയായ വൈശാലി അടുത്തിടെ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുകയും കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഒരേയൊരു ഗ്രാൻഡ് മാസ്റ്റർ സഹോദര സഹോദരി സഖ്യമാണ് പ്രജ്ഞാനന്ദയും വൈശാലിയും. മാറുന്ന ലോകത്തും ചെസ് എന്ന കായിക ഇനം അതിവേഗം ജനകീയമായി മുന്നേറുകയാണ്. മറ്റു രാജ്യങ്ങളിലെ പ്രഗത്ഭരായ താരങ്ങൾക്കൊപ്പം ഇന്ത്യൻ ചെസ് താരങ്ങളും ചെസ് ലോകത്തെ കരുത്തുറ്റ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. ചെസ് ലോകത്തിലേക്ക് ഇനിയും ഒട്ടേറെ പ്രതിഭകൾ ഇന്ത്യയിൽ നിന്നും ഉയർന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: അറുപത്തിനാല് കളങ്ങളിലെ മാന്ത്രികത ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അരവിന്ദ് ആർ, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി കോഴിക്കോട്. ആരോഗ്യവാണി

0: ആരോഗ്യവാണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. സൗന്ദര്യവർദ്ധക ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കൈകൾക്ക് തരിപ്പ് അനുഭവപ്പെടുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന അവസ്ഥ പ്ലാസ്റ്റിക് സർജറിയിലൂടെ സുഖപ്പെടുത്തുന്നതിനെക്കുറിച്ചും കോഴിക്കോട് കോഓപ്പറേറ്റീവ് ആശുപത്രിയിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സിബി പുന്നൂസുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖമാണ് ഇന്ന് ആരോഗ്യവാണിയിൽ.
1: ഡോക്ടർ നമസ്കാരം. നമ്മുടെ ആരോഗ്യവാണി പരിപാടിയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
2: നമസ്കാരം.
1: കുറച്ച് മുമ്പ് ഡോക്ടർ ഇവിടെ വന്ന് നമ്മുടെ ഈ പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ റേഡിയോ ശ്രോതാക്കളുമായി ഒരു സംവാദം, ഒരു ആശയവിനിമയം ഉണ്ടായിരുന്നു. അത് വീണ്ടും കടന്നു വരികയാണ്.
2: അതെ, താങ്ക് യു ബോബി.
1: എന്തായാലും ഈ ഒരു സമയം, പ്രത്യേകിച്ച് ഈ നമ്മളെ ഒരു പ്ലാസ്റ്റിക് സർജൻ എന്ന നിലയിൽ ഡോക്ടറുടെ ഒരു ഡോക്ടർ ഇപ്പോൾ ഒരു റഫലി ഒരു രണ്ട് പതിറ്റാണ്ടോളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, ധാരാളം അനുഭവ സമ്പത്തുള്ള ഒരാളാണ്.
2: അതെ.
1: അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ഒരു വളരെ ഒരു സർജിക്കൽ ഒരു ടൂൾ എന്നതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ആകാര ഭംഗിയെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലായിട്ട് ഒരു കോസ്മെറ്റോളജിയുമായി ബന്ധപ്പെട്ട് ചേർന്ന് പോകുന്ന തരത്തിലേക്കൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷനുകൾ മാറി വരുന്ന ഒരു കാലം കൂടിയാണ്.
2: അതെ അതെ.
1: മനുഷ്യരൊക്കെ അവരവരുടെ രൂപത്തെക്കുറിച്ച് അവരവർ മറ്റുള്ളവർ തങ്ങളെ എങ്ങനെ കാണണമെന്നതിനെക്കുറിച്ചൊക്കെ വലിയ സങ്കല്പമുള്ളവരാകുമ്പോൾ അവരിൽ ചില പോരായ്മ ഉണ്ടെന്ന് തോന്നുന്നത് പരിഹരിക്കാൻ ഡോക്ടറെ പോലെയുള്ള വിദഗ്ധരുടെ അടുത്തേക്കല്ലേ വരുന്നത്?
2: അതെ അതെ. പ്രത്യേകിച്ച് ഇപ്പം മീഡിയ വളരെ ആക്റ്റീവായതുകൊണ്ട് എല്ലാവരും ഈ ഫോൺ വഴി മീഡിയ വഴി കാണുമ്പോൾ ഈ ബോഡി ഇമേജ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറായിട്ട് വരികയാണ്. ആ കോൺഫിഡൻസിന് വളരെ പലർക്കും ഒരു അപകർഷ ബോധം പല രീതിയിലും വരുന്നുണ്ട്. മാനസികമായിട്ട് അവർ പലർക്കും സമ്മർദ്ദം വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ പ്ലാസ്റ്റിക് സർജറി വഴി നമുക്ക് അവർക്ക് എങ്ങനെ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ഒരു ഇതിലേക്ക് അവർക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യും.
1: അപ്പോൾ ഡോക്ടറുടെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ചപ്പോൾ ഈ റീസെൻ്റ്ലി ഈ ഒരു ട്രെൻഡ് ഈ അടുത്ത് കുറച്ച് കാലം കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ മാറി വരാൻ തുടങ്ങിയത് അല്ലേ?
2: അതെ അതെ. പണ്ടൊക്കെ നമ്മൾ ഈ കോസ്മെറ്റിക് സർജറി നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലായിരുന്നു. എല്ലാവരും മെട്രോസിലും ബോംബെ മദ്രാസിലൊക്കെ. ഇപ്പോൾ നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ സിറ്റിയിലും പ്ലാസ്റ്റിക് സർജറി അതിൻ്റെ സേവനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. നമ്മളവിടെ ഇവിടെ കോഴിക്കോടും നല്ല രീതിയിൽ നമ്മളിവിടെ ചെയ്തു വരുന്നുണ്ട്.
1: അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു വാക്കിൻ്റെ നമുക്ക് ചെറുതായിട്ട് ഒരു ജസ്റ്റ് ഒരു നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്, അങ്ങനെ ഒരു വാക്ക് ഈ സർജറിയോട് ചേർത്ത് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്?
2: പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് പ്ലാസ്റ്റിക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡാണ്. പ്ലാസ്റ്റിക്കോസ് എന്ന് പറഞ്ഞാൽ ടു മോൾഡ്. നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷേപ്പ് മോൾഡ് ചെയ്ത് അത് ഒരു പഴയ രീതി ഷേപ്പ് ആൻഡ് ഫങ്ഷൻ ആക്കിയെടുക്കാൻ ആ ഒരു ആശയത്തിലാണ് ആ പേര് ഇനീഷ്യലി അവരിട്ടത്, പ്ലാസ്റ്റിക് സർജറി. പക്ഷേ പലപ്പോഴും അത് തെറ്റിദ്ധാരണയിൽ അത് ലീഡ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണോ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടാണോ ഈ സർജറി ചെയ്യുന്ന പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് അതുകൊണ്ട് പേര് ആസ് സച്ച് അതൊരു ഡിഫൈൻ ചെയ്യുന്ന പേരല്ല ആക്ച്വലി. യാ,
1: അപ്പോൾ എന്തായാലും ഒരു രൂപപരിണാമം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഇടപെടലായിട്ടാണ് ഇതിനെ പലപ്പോഴും നമ്മൾ വേണ്ടി വരുന്നത് അല്ലേ?
2: അതെ അതെ. അത് ബേസിക്കലി പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോസ്മെറ്റിക് സർജറിയും റീകൺസ്ട്രക്ഷൻ രണ്ട് വിഭാഗമുണ്ട്. കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സും റീകൺസ്ട്രക്ഷൻ. റീകൺസ്ട്രക്ഷൻ ആണ് നമ്മുടെ നാട്ടിൽ കൂടുതലും ആൾക്കാർ മുമ്പോട്ട് വരുന്നത്. ബിക്കോസ് ഈ ആക്സിഡൻ്റ് വഴി, ക്യാൻസർ വഴി, പൊള്ളൽ വഴി, അങ്ങനെ പല രീതിയിൽ ബോഡി ഡാമേജ് വരുന്നത് നമ്മളത് ഡാമേജ് ടിഷ്യൂ റിമൂവ് ചെയ്തിട്ട് ടിഷ്യൂ റീപ്ലേസ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക. ഏകദേശം പഴയ രൂപത്തിലും ഫങ്ഷനിലും നമ്മൾ എത്തിക്കാനാണ് ശ്രമിക്കുക. മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് സർജറി. അത് ഒരു നോർമൽ പേഴ്സൺ ആയിരിക്കും, പക്ഷേ അവർക്ക് ചെറിയ ചെറിയ കോസ്മെറ്റിക് ഭംഗിയുടെ ഒരു അവർക്ക് മാനസികമായിട്ട് അവർക്ക് ബാധിക്കുന്നുണ്ടാവും. മൂക്കിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്തന വളർച്ചയുടെയോ അല്ലെങ്കിൽ വയറ് അമിത വയറ് അങ്ങനത്തെയൊക്കെ ഇതുണ്ടെങ്കിൽ അവർ അത് ഷേപ്പ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ അവർ ആ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഒഴിവാക്കിയിട്ട് പിന്നെ അവർ പോസിറ്റീവ് ലൈഫിൽ വളരെ ഒരു ചേഞ്ചാണ് അവർ നമ്മൾ പലരിലും കാണുന്നത്. ആക്ച്വലി കോസ്മെറ്റിക് സർജറി അവർ

0: വിചാരിക്കുന്ന പോലെ ചെയ്താൽ നമുക്ക് ഏറ്റവും റിവോർഡിംഗ് ആണ്. ആക്ച്വലി നമ്മുടെ പേഷ്യൻസിൻ്റെ സന്തോഷം കാണാൻ വളരെ വളരെ സാറ്റിസ്ഫൈങ് ആണ്.
1: തീർച്ചയായും നമ്മൾ അവനവനെ കുറിച്ച് ഇപ്പോൾ ഒരു മീ ടൈം എന്നൊക്കെ പറയുന്ന ഒരു കാലമാണ്.
0: അതെ,
1: അവനവനിലേക്ക് മനുഷ്യൻ നോക്കുന്ന കാലമാണ്. അതൊരു നല്ല കാര്യം കൂടിയാണ്. കാരണം നമ്മളൊരു വർത്തിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഒരു സെൽഫ് വർത്ത് ഉണ്ടാകും മനുഷ്യർക്കുണ്ടാവുക എന്നുള്ളത് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും ഒക്കെ ഉതകുന്ന ഒരു കാര്യമാണ്. അതിൽ സഹായിക്കുന്ന ഒരു ഇടപെടലാണ് ഇപ്പോൾ ഡോക്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
0: അതെ,
1: അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ സെൽഫിനെ കുറിച്ച് കോൺഷ്യസ് ആയ മനുഷ്യർ വരുന്നു എന്ന്. ഇപ്പോൾ ഡോക്ടർ സാധാരണ ഏറ്റവും കൂടുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം കറക്റ്റീവായിട്ടുള്ള റീകൺസ്ട്രക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റീവായിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണ്?
0: അതിനകത്ത് ഒന്ന് പറയാനുള്ളത് നമുക്ക് ഈ ഗൈനക്കോമാസ്റ്റിയ. ഇപ്പം ഇത് വളരെ അധികം ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞാൽ ഈ ആണുങ്ങൾ, ഗൈനക്ക് എന്ന് പറഞ്ഞാൽ ഫെമിനിൻ, അത് സ്ത്രീകൾ, മാസ്റ്റിയ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ്. അപ്പം ആണുങ്ങളിൽ ഈ എക്സസ് കൂടുതലായിട്ട് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുക. അപ്പോൾ അത് വളരെയധികം ഇപ്പോൾ കൂടുതൽ രോഗികൾ മുമ്പോട്ട് വരുന്നുണ്ട് അത് ചെയ്ത്. ബിക്കോസ് അതുകൊണ്ട് വളരെയധികം അവർ മാനസികമായിട്ടും കുറേ അപകർഷ ബോധം അവർക്ക്, പ്രത്യേകിച്ച് കുട്ടികളിൽ. അവർ ആ ഗ്രോയിങ് ഫേസിൽ സ്കൂളിൽ പോകുമ്പോഴും അവർക്ക് ബാക്കി കുട്ടികളെ കളിയാക്കുന്നു, അവർക്ക് ഉടുപ്പ് വരാൻ സാധിക്കത്തില്ല. ബിക്കോസ് അതുകൊണ്ട് കാരണം അവർ പഠിത്തത്തിലും പിന്നെ വീട്ടിൽ പോയാലും അവർ ഒരു ഇൻട്രോവേർട്സ് ആയിട്ട് മാറും. വേറെ ആ സോഷ്യൽ മിംഗ്ലിംഗ് ഇല്ലാതെ അവരാകെ മാനസികമായിട്ട് അവർ ബുദ്ധിമുട്ട് അനുഭവിക്കും. പക്ഷേ നമ്മൾ ഇത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന ആളായിരിക്കില്ല ഒ പി കഴിഞ്ഞ്, ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു 2-5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമാണ്. അവർ പിന്നെ ടീഷർട്ടൊക്കെ ഇട്ട് ജീൻസൊക്കെ ഇട്ട് നല്ലൊരു പോസിറ്റീവ് ലൈനിലാണ് അവർ പിന്നെ വരിക നമ്മുടെ അടുത്ത്. അപ്പോൾ അത് കാണാൻ വളരെ സാറ്റിസ്ഫൈങ് ആണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് രീതിയിൽ, നമ്മൾ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ അതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു എൻഡോക്രൈനോളജിസ്റ്റ് അസസ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഹോർമോണൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും കാരണമുണ്ടോ ഈ ഗൈനക്കോമാസ്റ്റിയ വരാൻ, അത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതൊന്നുമില്ല, മിക്കപ്പോഴും അതൊരു കാരണം ഒന്നും ഇല്ലാത്ത ഇതായിരിക്കും ഗൈനക്കോമാസ്റ്റിയ. ഈ പ്യുബർട്ടൽ ഏജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രോയിങ് ഫേസ് ഉണ്ട്, ഹോർമോണൽ നമ്മൾ ബോഡിയിൽ ചേഞ്ചസ് വരുന്ന ഒരു ഏജ് ഉണ്ട്, ആ ഏജിലാണ് ഇത് കൂടുതലും കാണുക. അപ്പോൾ അത് പലപ്പോഴും അത് തനിയെ ഒരു 2-3 വർഷം ചിലപ്പോൾ അതങ്ങ് തനിയെ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങ് റിഗ്രസ് ചെയ്യും. അല്ലാത്ത പക്ഷം ചില റിഗ്രസ് ചെയ്യാത്ത കാരണങ്ങൾ അത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ എൻഡോക്രൈൻ അസസ്മെൻറ്റ് ചെയ്തിട്ട് അതൊന്നും വേറെ കാരണങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഓപ്പറേഷൻ നമ്മൾ പറയും.
1: അപ്പോൾ സാധാരണ ഈ ഒരു പ്യൂബർട്ടി ഏജ് എന്ന് പറയുമ്പോൾ ഒരു 15-നോട് അനുബന്ധിച്ച സമയമാണോ, അതിൻ്റെ ആ ചുറ്റുവട്ടത്താണോ വരുന്നത്?
0: അതെ, 12 കഴിഞ്ഞിട്ട് ആ ഒരു 18 വയസ്സ്, ആ ഒരു ഏജ് പ്യൂബർട്ടി. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ നേരത്തെ പ്യൂബർട്ടി ഏജ് വരുന്നുണ്ട്, പക്ഷേ പണ്ടൊക്കെ ഒരു 10-12 ഇയേഴ്സ് ആണ് പ്യൂബർട്ടൽ ഏജ് സ്റ്റാർട്ടിങ്, ആ ഹോർമോണൽ ഇഫക്ട്സ് വരുന്ന ടൈം. അപ്പോൾ അത് നമ്മളൊരു 18 വയസ്സ് വരെ, ഇപ്പോഴത്തെ ബോയ്സ് ആൻഡ് ഗേൾ 18-20 വയസ്സിന് വരെ അത് ചേഞ്ചസ് വരാം. ആ ഹോർമോൺ ഇംബാലൻസ് വരുമ്പോഴാണ് ഇവിടെ, അതായത് ഫീമെയിൽ ഹോർമോൺ കൂടുതൽ ഇത് വരുമ്പോഴാണ് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുക ആണുങ്ങൾക്ക്. അങ്ങനെ വരുമ്പോഴാണ് ഇത് വരിക വളരെ.
1: അപ്പോൾ അതിൽ ഒരു റിഗ്രഷനുള്ള ഒരു ചാൻസിന് വരെ വെയിറ്റ് ചെയ്യാൻ ആൾക്കാർ തയ്യാറാകുമോ? ഡോക്ടർ പറഞ്ഞു 1-2 വർഷം കൊണ്ട് ഒരു പക്ഷേ റിഗ്രസീവ് ആവും, അത് ചുരുങ്ങി പോകാമെന്ന്.
0: അതെ, അത് നല്ല ക്വസ്റ്റ്യനാണ്. ബിക്കോസ് പലർക്കും അത് വെയിറ്റ് ചെയ്യാൻ അവർക്ക് മാനസികമായിട്ട് അവർക്ക് ചിലപ്പോൾ, നമ്മൾ പലരോടും പറയും ഇത് വിഷമിക്കാനൊന്നുമില്ല, അത് മെല്ലെ അത് നോർമൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ്. പക്ഷേ മാനസികമായിട്ട് പ്രത്യേകിച്ച് പേരൻസ് ആയിട്ടും കൂടുതൽ അവർക്ക് ആണ് കുട്ടികളിൽ ആ ചേഞ്ചസ് കാണുന്നത്. അപ്പോൾ അത് അങ്ങനെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ ഓപ്പറേഷൻ എടുക്കും, ഇല്ലെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. 2-3 വർഷം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മാറ്റങ്ങൾ, രോഗി ഐ മീൻ ആ കുട്ടി എങ്ങനെയുണ്ട്, പെർഫോംസ് ഓക്കെ ആണെങ്കിൽ, റിഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സർജറി അവോയ്ഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ പ്രൊസീഡ് ഫോർ സർജറി.
1: അപ്പോൾ അത് ഒരു പലപ്പോഴും ഒരു കാരണങ്ങളില്ലാതെയാണ് ഇങ്ങനെയൊരു കണ്ടീഷൻ വരുന്നതെന്ന് ഡോക്ടർ അനുഭവം കൊണ്ട് സൂചിപ്പിച്ചു.
0: അതെ,
1: അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ മെഡിക്കേഷനും അങ്ങനെ എന്തെങ്കിലും ഇടപെടൽ അതിന് സാധ്യമാണോ, അതോ സർജിക്കൽ കറക്ഷൻ മാത്രമാണോ, അതോ വേറെ മെഡിക്കേഷൻ വഴിയുള്ള മാനേജ്മെൻറ്റ് പറ്റുമോ?
0: അത് അതായത് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഈ സ്തന വളർച്ച രണ്ട്, അതിനകത്ത് ഗ്ലാൻഡ് ഉണ്ട്, ബ്രസ്റ്റ് ടിഷ്യൂ ഉണ്ട്, ഫാറ്റും ഉണ്ട്. അപ്പോൾ ഈ എക്സസ് ഫാറ്റ്, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പലരും നല്ല വണ്ണം കൂടി ഈ ഫാറ്റ്, അത് സ്യൂഡോ ഗൈനക്കോമാസ്റ്റിയ, അതായത് ഫാറ്റ് എക്സസ് വരുന്ന, ഗ്ലാൻഡ് വലുതായിട്ട് ഡെവലപ്പ് ചെയ്യില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ വെയിറ്റ് റിഡക്ഷനും ഡയറ്റൊക്കെ കൊടുത്തിട്ട് കുറയുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. അല്ലാത്തവർക്ക് ഗൈനക്കോമാസ്റ്റിയ പ്യുവർ ഗൈനക്കോമാസ്റ്റിയാണ്, ആ ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് കാരണം കണ്ടുപിടിച്ചതിന് ശേഷം അതിന് നമ്മൾ മെഡിസിൻസ്, ഇപ്പോൾ ഹോർമോണൽ പ്രോബ്ലംസ് ആണ്, അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം അത് ഏർലി സ്റ്റേജിലാണെങ്കിൽ റിഗ്രസ് ചെയ്യും. പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ ടിഷ്യൂ അങ്ങ് കട്ടി പിടിക്കും, ഫൈബ്രസ് ടിഷ്യൂ ആവും. അങ്ങനെ വരുമ്പോൾ പിന്നെ അത് റിഗ്രസ് ചെയ്യാൻ സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കാനൊക്കെ ചെയ്ത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സർജിക്കൽ ഇതിലേക്ക് നമ്മൾ നീങ്ങുന്നത്.

0: ഗൈനക്കോമാസ്റ്റിയ സർജറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ, ഇപ്പോൾ ഒരാൾക്ക് അഡ്മിഷനും സർജറി അത് കഴിഞ്ഞിട്ടൊക്കെ ഒരു അത് പൂർണ്ണമായും അതിൽ നിന്ന് ആ ഒരു സൗഖ്യം കിട്ടാൻ അതിൻ്റെ ഒരു പീരീഡും ടൈമും ഒക്കെ എങ്ങനെ എത്ര വേണ്ടി വരും?
1: അല്ല, നമ്മളിതിപ്പം കുട്ടികളാകുമ്പോൾ ഇത് മയക്കിയിട്ടാണ് ചെയ്യുക, അവരൊന്നും വേദനയൊന്നും അറിയില്ല. അത് ചെയ്യാൻ ഒരു രണ്ട് ചിലടത്ത് രണ്ട് ചിലത്ത് രണ്ടര മൂന്ന് മണിക്കൂർ എടുക്കും രണ്ട് സൈഡും ചെയ്യാനായിട്ട്. ചെയ്ത് കഴിഞ്ഞ് ഐ മീൻ ഒരു ഒന്നോ രണ്ടോ ദിവസം കൂടിപ്പോയ ഹോസ്പിറ്റലിൽ നിന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് അവർ റിവ്യൂ, അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് റിവ്യൂ, ഡ്രസ്സിങ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ദേ ആർ ഫ്രീ, വേറെ പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നുമില്ല. ആ ഒരു ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരെ ആൻറ്റിബയോട്ടിക്കും പെയിൻ കില്ലേഴ്സും മാത്രമല്ലാതെ വേറെ പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല. അഞ്ച് ദിവസം മെഡിസിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ യൂഷ്വലി, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ. അങ്ങനെയാണ്.
0: ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു മീഡിയ കോൺഷ്യസായ മനുഷ്യരാണ്. നമ്മുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ സ്വയം ഷോക്കേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്.
1: അതെ അതെ.
0: അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച ഒരു കണ്ടീഷൻ, ഹെൽത്ത് ബോഡി കണ്ടീഷൻ കൂടാതെ ആൾക്കാരെ കൂടുതൽ അവരവരുടെ രൂപം വല്ലാതെ അലട്ടുന്ന ഒരുപാട് പേര് ഡോക്ടറെ സമീപിക്കുന്നുണ്ടാവും.
1: അതെ.
0: അപ്പോൾ പിന്നീട് വരുന്ന കൂടുതൽ വരുന്ന കാരണം, കൂടുതൽ പരിഹാരം തേടി വരുന്നത് ഏത് അവസ്ഥയ്ക്കാണ്?
1: അത് വേറൊന്നാണ്, ഈ അമിത വയറ്. അത് പലർക്കും ഇപ്പോൾ വളരെ കോമൺ ആണ്, പ്രത്യേകിച്ച് ലേഡീസ് ഇപ്പം മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ട് അമിത വയറ് വരുന്നത്. അത് പലപ്പോഴും അവർക്ക് അവരെ കൺട്രോൾ അല്ലാതെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഈ ഭക്ഷണ രീതികളൊക്കെ ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ കുറച്ച് ഫീഡിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ വരുമ്പോഴത്തേക്ക്, പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്ക് എക്സസ് വെയ്റ്റ് വരും. അതെല്ലാം ഈ ലേഡീസിൽ കൂടുതലും അത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന വയറിൻ്റെയും ആ കാൽ തൊട ഭാഗത്തും ബട്ട് ആ റീജിയനിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് വളരെയധികം ഇത് കഴിയുമ്പോൾ അവർക്ക് അത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി പഴയ രൂപത്തിലേക്ക് ആക്കാനായിട്ട് എങ്ങനെയെങ്കിലും അത് ചെയ്യാൻ പറ്റുമെന്ന് പലരും അന്ന് വന്ന് അന്വേഷിക്കും. പ്രത്യേകിച്ച് നമ്മളത് ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാറുള്ളൂ. ലാസ്റ്റ് ചൈൽഡ് കഴിഞ്ഞിട്ട് കുട്ടി കഴിഞ്ഞ് രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ. ആണുങ്ങൾക്കും വരാം, എക്സസ് ഫാറ്റ് വരാം. പക്ഷേ ആണുങ്ങൾക്ക് കൂടുതലും വയറിൻ്റെ ഉള്ളിലാണ് ഫാറ്റ് വരിക. കുടവയർ നമ്മൾ പറയില്ല പലർക്കും, അത് വയർ മസിൽ ടോൺ കുറഞ്ഞിട്ട് ഉള്ളിലാണ് ഫാറ്റ് വരിക. അപ്പോൾ ആണുങ്ങൾക്ക് നമുക്ക് അധികം അത്രയൊരു ഇഫക്റ്റീവായിട്ട് വയറ് കുറയ്ക്കാൻ സാധിക്കില്ല. അത് വെയിറ്റ് റിഡക്ഷൻ ആൻഡ് ഡയറ്റ് പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ.
0: പ്രസവിക്കാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു കണ്ടി ഭക്ഷണ രീതി കൊണ്ട് മാത്രം വരാനുള്ള സാധ്യത ഉണ്ടോ?
1: യെസ് യെസ്, ഡെഫിനറ്റ്ലി. നമ്മളിപ്പോൾ ഈ ഒബീസിറ്റി എന്ന് പറയില്ലേ, അമിത വണ്ണം ഇത്, അപ്പോൾ അത് അവർക്കൊക്കെ ഇതുപോലെ എക്സസ് ഫാറ്റ് ഡെപ്പോസിഷൻ, ചിലർക്ക് ബോഡി നമുക്ക് ഫീമെയിൽ ഹോർമോണൽ ഇഫക്റ്റ് കൊണ്ട് അവിടെയാണ് ബോഡി വെയ്റ്റ് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക. അവിടെ നമുക്ക് ഈ യങ്സ്റ്റേഴ്സ് ആകുമ്പോൾ സ്കിൻ നല്ല ഇലാസ്റ്റിക്കാണ്. അപ്പോൾ അത് നമുക്ക് അതിന് ചെയ്യാവുന്നത് ലൈപ്പോസക്ഷൻ ചെയ്യാം. അതായത് നമ്മൾ ഒരു താക്കോൽ ദ്വാരം വെച്ച് ഉണ്ടാക്കിയിട്ട് ഒരു ട്യൂബ് ഇട്ട് ആ ഫാറ്റ് നമുക്ക് സക്ക് ചെയ്ത് റിമൂവ് ചെയ്യാം. അത് ആ രൂപമൊക്കെ മാറ്റി നമുക്ക് ഏകദേശം പഴയ ഷേപ്പാക്കി നമുക്ക് ഫാറ്റ് സക്ക് ചെയ്ത്, അപ്പോൾ വേറെ അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. സ്കിന്ന് നല്ല ഹെൽത്തി ടിഷ്യൂ. പക്ഷേ പ്രഗ്നൻസി കഴിയുമ്പോൾ സ്കിൻ അങ്ങ് സ്ട്രെച്ച് ചെയ്ത് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി പോകുമ്പോൾ നമുക്ക് ആ സ്കിൻ റിമൂവ് ചെയ്താലേ നമുക്ക് ആ ഒരു പഴയ ഇതിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ.
0: ഡോക്ടർ പറയുന്ന പോലെ ഈ ലൈപ്പോസക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിച്ചെടുക്കാവുന്ന ഒരു കണ്ടീഷനിലാണോ ശരീരത്തിൻ്റെ അകത്ത് ഫാറ്റ് ഇരിക്കുന്നുണ്ടാവുക?
1: അതെ, നമുക്ക് ഈ അതായത് എക്സസ് ഫാറ്റ്, ഈ സ്കിന്നും മസിലിൻ്റെ ഇടയ്ക്ക് കുറേ എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ലെയർ വരെ നമുക്ക് ഫാറ്റ് എടുക്കാം, ഫുൾ എടുക്കാൻ പറ്റില്ല. കുറച്ച് തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യണം, സ്കിന്നിലേക്കുള്ള ബ്ലഡ് സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്തോട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അതിന് ടെക്നിക്സ് ഉണ്ട്, അത് വല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അതിന് ഡേഞ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അത് അറിയാവുന്ന ഒരു ബോർഡ് സർട്ടിഫൈഡ് പ്ലാസ്റ്റിക് അതിനടുത്ത് അത് ചെയ്യാൻ പാടുള്ളൂ.
0: പലപ്പോഴും നമ്മളെ ഈ ഒരു ശരീര ആകാരം വർദ്ധിപ്പിക്കാനുള്ള പ്രയത്നത്തിനിടയിൽ പലതരം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ പ്രമുഖരെയൊക്കെ നമുക്കറിയാം.
1: അതെ,
0: ഇപ്പോൾ ശരീരത്തിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടി പ്രയത്നിച്ച് ഒരു അപകടമായ ജീവിതം തന്നെ അപകടാവസ്ഥയിലെത്തിയവരെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയും ഒരല്പം ഞെട്ടലോടെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
1: അതെ അതെ.
0: അപ്പോൾ ഇതിൽ ഇതൊരു ഇത്തരം ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ അസസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, നമ്മളൊരു നമ്മുടെ ലിമിറ്റ് നമുക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഇത് ഒരു ഓപ്പറേഷൻ, ഒരു ലോങ് പ്രൊസീജിയേഴ്സ് അവോയ്ഡ് ചെയ്ത് ഒരു ഷോർട്ട് പ്രൊസീജിയേഴ്സ് സേഫ് ആയിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു 2 ലിറ്റർ 3 ലിറ്റർ ഒക്കെ നമുക്ക് ഫാറ്റ് എടുക്കും, പക്ഷേ ഒരു 5 ലൊക്കെ കൂടുതൽ ചെയ്താൽ ആ പേഷ്യൻറ്റ് റിസ്ക്കാന്ന് മനസ്സിലാക്കിയിട്ട്. ഇപ്പോൾ ഈ മെഡിക്കൽ ടൂറിസം പലയിടത്തും ഉണ്ട്. അപ്പോൾ ഇത് പ്രോബ്ലം എന്ന് വെച്ചാൽ പേഷ്യൻറ്റും അവരും ഇതിന് കൂടെ നിൽക്കും, അതാണ് വേറൊരു പ്രോബ്ലം. അവർക്ക് സമയം കുറച്ചേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഇത് ചെയ്ത് പോകാനുള്ള. അങ്ങനെ വരുമ്പോൾ ഡോക്ടേഴ്സ് ഒന്ന് കോംപ്രമൈസ് ചെയ്ത്, പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആ സേഫ്റ്റി അത് ഒഴിവാക്കാതെ നമ്മൾ എപ്പോഴും ഒരു ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
0: ഇപ്പോൾ ഒരു അവധാനതയോടുകൂടി നമ്മളൊരു അല്പം സമയം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ സമയം എടുത്ത് തന്നെ ചെയ്യണം.
1: അതെ അതെ.
0: അതിനും ഇമ്മീഡിയറ്റ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഏനിയസ് ആയ ഒരു പരിഹാരങ്ങൾ തേടുമ്പോഴാണ് പലപ്പോഴും അപകടം.
1: അപകടം ലോങ് പ്രൊസീജിയേഴ്സും ലിമിറ്റ് വിട്ട് ചെയ്യുമ്പോഴാണ് പ്രോബ്ലംസ് വരിക.
0: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അമിതമായി വയറ് വന്നിട്ടുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രസവശേഷം അതിൻ്റെ ഒരു

0: ഇലാസ്തികത കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് പിന്നെ അതിനുള്ള അത് സർജിക്കലാണോ? പിന്നെ എങ്ങനെയാണ് കറക്ഷൻ?
1: അതെ, പിന്നെ നമുക്ക് സർജിക്കില്ല. ഇപ്പം സാധാരണ നമ്മൾ ഇളയ കുട്ടി 2 വയസ്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ മിക്കപ്പോഴും സർജറിക്ക് അവർ വില്ലിങ് ആണ്. നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അതായത് നമ്മൾ അടിവയറ്റിൽ ഒരു ലൈൻ ഉണ്ടല്ലോ മടക്ക്, ആ അവിടെയും തൊട്ട് പുക്കിളിൻ്റെ അവിടെ വരെയുള്ള ആ അത്രയും സ്കിൻ നമുക്ക് റിമൂവ് ചെയ്ത് ആ ഇത് മസിൽ, നമ്മൾ ഈ 6-പാക്ക് എന്നുള്ള മസിലുണ്ടല്ലോ, മിക്കപ്പോഴും ഈ മസിൽസൊക്കെ അകന്ന് ചെറിയ ഹെർണിയയും കൂടെ ആ ഫ്രണ്ടിലുണ്ടാവും. ആ മസിൽ നമ്മൾ റിപ്പയർ ചെയ്ത് നടുക്ക് കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് ഈ എക്സസ് സ്കിൻ റിമൂവ് ചെയ്ത് അത് ടൈറ്റ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ പ്രൊഫൈൽ വ്യൂ നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ ആ ഒരു വയർ ബൾജിങ് ഉണ്ടല്ലോ അത് ഓൾമോസ്റ്റ് ഫ്ലാറ്റാക്കി നമുക്ക് എടുക്കാം. പിന്നെ സൈഡിലോട്ടുള്ള ഫാറ്റൊക്കെ ലൈപ്പോസക്ഷൻ ചെയ്ത് ലൈപ്പോ അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയും. അതായത് കോമൺ ടേമിൽ പറയുന്ന ടമ്മി ടക്ക് എന്ന് നമ്മൾ പറയുക, അല്ലെങ്കിൽ ലൈപ്പോ അബ്ഡോമിനോപ്ലാസ്റ്റി, അങ്ങനെയാണ് അതിൻ്റെ ടേം പറയുക. അപ്പോൾ അത് നല്ല രീതിയിൽ വിത്തിൻ നമ്മൾ ഈ സിസേറിയനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫൈനൽ നല്ല കോൺടൂർ ആൻഡ് ഷേപ്പ് കിട്ടും.
0: അപ്പോൾ ഏതൊരു സർജറി ചെയ്താലും സ്വാഭാവികമായിട്ടും അതിലൊരു പാട് ശരീരത്തിൽ അവശേഷിക്കും.
1: അതെ,
0: ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ പാട് തീരെ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ സാധാരണ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം.
1: അതെ,
0: അപ്പൊ ഈ ഒരു ഈ പറയുന്ന അമിത വയറ് കുറയ്ക്കുന്ന സർജറി ഇടപെടലിലും അങ്ങനെ തന്നെ ആയിരിക്കുമോ?
1: അതെ അതെ, ഈ അമിത വയർ കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ ലൈൻ, നമ്മൾ ഒരു ഫോട്ടോ ഇപ്പോൾ എടുത്താൽ ലൈൻസ് ഒന്നും വയറിൽ കാണില്ല. അടിവയറ്റിലൊരു ലൈൻ എല്ലാവർക്കും ഉണ്ടല്ലോ, ആ ഒരു ലൈൻ മാത്രം, അടിയിലൊരു ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അമ്പളിക്ക് പുക്കളിൻ്റെ ചുറ്റിന് ചെറിയൊരു ഉള്ളിലേക്കുള്ള ഒരു അടയാളം മാത്രം, അല്ലാതെ വേറെ ഒന്നും ഒരു അടയാളം പോലും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുക പ്ലാസ്റ്റിക് സർജറിയിൽ. അങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പോൾ അണ്ടർഗാർമെൻറ്സ് ഇട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒന്നും, പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ കൺട്രീസിൽ അവർ ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഇത് അടയാളമൊന്നും കാണാൻ പാടില്ല, അവർക്കൊരു ഡിമാൻഡിങ് ഇതാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആ സർജറി നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുക.
0: അതിൻ്റെ ഒരു ഓപ്പറേഷണൽ പ്രൊസീജിയറേ അങ്ങനെ തന്നെയാണ്.
1: അതെ അതെ അതെ.
0: ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഇതല്ലാതെ നമ്മൾ കൂടുതൽ ഇടപെടേണ്ടി വരുന്ന വേറെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇതായത് നമ്മൾ ഈ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച കാൽഭാഗങ്ങളിലും പ്രത്യേകിച്ച് തുടകളിലും ഒക്കെ ഇതേപോലെ ഡെപ്പോസിറ്റ്സ് കൂടാനുള്ള ഒരു സാധ്യത സ്ത്രീകളുടെ ഒരു ശരീര പ്രകൃതത്തിൽ ഉണ്ടെന്ന്, അതിൽ എന്തെങ്കിലും ഇടപെടലുകൾ നടത്താറുണ്ടോ?
1: യെസ് യെസ്, അത് ഇതിനോട് ഐ മീൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. നമ്മൾ ഈ തൈ ലിഫ്റ്റ് എന്ന് പറയും, തുടയുടെ എക്സസ് ഫാറ്റും ആ സ്കിന്നും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഫാറ്റ് രണ്ട് സൈഡിൽ, അത് ഒറ്റ സിറ്റിങ്ങിൽ പറ്റില്ല, രണ്ട് സിറ്റിംഗ് ആയിട്ട് പുറത്തുള്ള ഭാഗം ഉൾഭാഗവും നമുക്ക് ലൈപ്പോസക്ഷൻ പ്ലസ് എക്സസ് സ്കിൻ ലൂസ് ഉണ്ടെങ്കിൽ അത് ടൈറ്റ് ചെയ്ത് നല്ല ഷേപ്പാക്കുക. കോൺടൂർ നമ്മളിപ്പോൾ ഒരു ഇത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ പഴയ ഷേപ്പ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ കൈകൾക്ക് ഈ ബ്രേക്കിയോപ്ലാസ്റ്റി എന്ന് പറയും, ഈ നമ്മുടെ കൈമുട്ടിന് മുകളിൽ അമിത വണ്ണം ഉള്ളത് നമുക്കിതേപോലെ തൈ ലിഫ്റ്റ് പോലെ തന്നെ ബ്രേക്കിയോപ്ലാസ്റ്റി എന്ന് പറയും. ബ്രേക്കിയോ എന്ന് പറഞ്ഞാൽ കൈയുടെ, അപ്പോൾ ബ്രേക്കിയോപ്ലാസ്റ്റി എന്ന് അവിടെ നമ്മൾ ഷേപ്പാക്കി എടുക്കുന്നതാണ് ബ്രേക്കിയോപ്ലാസ്റ്റി എന്ന് പറയാം.
0: അപ്പോൾ മുമ്പുണ്ടായിരുന്നപ്പോൾ താങ്കളുടെ കരിയർ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഇടപെടലിൽ നിന്ന് കുറേ മാറിയിട്ടാണല്ലോ ഇപ്പോഴുള്ള വർക്കും ഒക്കെ ഫോക്കസ് വരുന്നത്.
1: അതെ അതെ.
0: അപ്പോൾ അതെങ്ങനെയാണ് ആ ഷിഫ്റ്റ്, അതിനെക്കുറിച്ച് ഡോക്ടറൊക്കെ എങ്ങനെയാണ് അതിനുവേണ്ടി ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാറ്റത്തെ നമ്മുടെ ഒരു മെഡിക്കലി എങ്ങനെയാണ് അതുമായിട്ട്?
1: അതെ അതെ, ആക്ച്വലി നമ്മൾ തുടങ്ങുമ്പോൾ എപ്പോഴും ഒരു റീകൺസ്ട്രക്റ്റീവ് സർജൻസ് ആയിട്ടും പല നമ്മുടെ നാട്ടിൽ റീകൺസ്ട്രക്റ്റ് പ്ലാസ്റ്റിക് സർജൻസ് ഡെവലപ്പ് ചെയ്യുക. പക്ഷേ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ കോസ്മെറ്റിക് സർജറിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ഗുണപ്പെടുന്നതാണ്. കോസ്മെറ്റിക് സർജറി ഇപ്പോൾ നമ്മൾ വളരെ ആൾക്കാർക്ക് ആവശ്യം ഉള്ള ആൾക്കാർ മുമ്പോട്ട് വരുന്നുണ്ട്. പണ്ട് അധികം പേരുണ്ടായിരുന്നില്ല നമുക്ക് ഇത് ചെയ്യാൻ, പക്ഷേ ഇത് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കോൺഫറൻസസ് പോയി അറ്റൻഡ് ചെയ്ത് വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഇൻഡെപ്ത് പഠിച്ചിട്ട് നമ്മൾ വർഷങ്ങളോളം ആ എക്സ്പീരിയൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ കൂടെ കുറേ പേരും ഇപ്പോൾ കോസ്മെറ്റിക് സർജറി ഡയറക്റ്റ് ഇപ്പോൾ അവർ കൂടുതലും അതിന് ചെയ്തു വരികയാണ്.
0: ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പോലും ഇത്തരം ഒരു എൻഹാൻസ്മെൻറ്റുകൾക്കൊക്കെ ആൾക്കാർ തയ്യാറാവുകയും ആഗ്രഹിക്കുകയും ചെയ്തൊരു കാലം കൂടിയാണ്.
1: യെസ് യെസ്, അതിപ്പം പലരും ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഞാൻ ഓരോരുത്തരും ഓരോ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ അങ്ങനെ ഇപ്പം അസച്ചില്ല.
0: ഇപ്പോൾ ഒരു ഇപ്പോൾ ഡോക്ടറുടെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ നമ്മളൊരു ഫോമിനെ കുറിച്ച് സംസാരിച്ചു, പ്രധാനമായും നമ്മളെ നേരിടുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും അതിനുള്ള പരിഹാരങ്ങളും ഡോക്ടർ പറഞ്ഞു തന്നു. അതല്ലാതെയുള്ള ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വരുമ്പോൾ ഇപ്പോൾ കൂടുതൽ മറ്റ് ഡോക്ടർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സർജിക്കലി കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഫിസിക്കൽ കണ്ടീഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതിനെക്കുറിച്ചായിരിക്കും ഡോക്ടർ പറയാൻ താല്പര്യപ്പെടുക?
1: അതായത് ഇപ്പോൾ വേറൊന്നും ഒരു ഇമ്പോർട്ടൻ്റ്, അത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് നമുക്കിപ്പം പലർക്കും അറിയാം. ഈ കയ്യിലേക്ക് തരിപ്പ് വരുന്നത്, അതായത് കയ്യിൽ ഈ തള്ളവിരല് ചുണ്ടുവിരലും നടുവിരലിലേക്കും തരിപ്പും അല്ലെങ്കിൽ സൂചി കുത്തുന്ന മാതിരി ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പൊള്ളുന്ന മാതിരി ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേദനയായിട്ടൊക്കെ വരാം ഈ കയ്യിലേക്ക്. അപ്പോൾ അതുകൊണ്ട്

0: പലർക്കും അവരുടെ രാത്രിയിൽ ഉറക്കം പോലും ബുദ്ധിമുട്ടാണ്. രാത്രി എഴുന്നേറ്റിട്ട് കൈ എഴുന്നേറ്റ് തിരുമ്മുകയാണ് ഈ കൈ തരിപ്പ് കാരണം. അപ്പോൾ ഇത് ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് വരുന്നത് വെച്ചാൽ നമ്മുടെ റിസ്റ്റ് ജോയിൻറ്റിൻ്റെ അവിടെ ഒരു ഒരു ടണലുണ്ട്. ആ ടണലിൽ കൂടെയാണ് ഒരു നെർവ്, നമ്മുടെ കഴുത്തിൽ നിന്ന് വരുന്ന നെർവാണ് അത്. ഈ ഈ ടണലിൽ കൂടെയാണ് നമുക്ക് കൈയുടെ വന്നിട്ട് ടണലിൽ വന്നിട്ടാണ് വിരലേക്ക് വരിക. അപ്പോൾ ഈ ടണലിനകത്ത് അത് ആ നെർവ് ടൈറ്റായിട്ട് അതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. രക്തയോട്ടം കുറയുമ്പോൾ ഈ വിരലേക്ക് തരിപ്പ് വരുന്നത്. അപ്പോൾ ഈ കുറേ മൊബൈൽ ഫോണൊക്കെ നമ്മൾ കുറച്ച് നേരം പിടിച്ച് കഴിയുമ്പോൾ, ഒരേ പൊസിഷൻ പിടിച്ച് കഴിയുമ്പോൾ കൈ തരിച്ച് മൊബൈൽ ഫോൺ താഴെ വെക്കുമായി ചിലപ്പോൾ ഈവൻ വീണു പോ സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് വീണു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ തരിപ്പ് വരുമ്പോൾ അവർ അറിയുന്നില്ല, നമ്മൾ കോൺഷ്യസ് ആയിട്ട് അവരുടെ ബോധത്തിലേക്ക് ഇത് വരുന്നില്ല, ബ്രെയിനിലേക്ക് അത് വരുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് അത് ഒരു ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിനെന്താ കാരണം എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇത് ഈ നെർവ് കഴുത്തിൽ നിന്ന് സ്പൈനൽ കോർഡിന് കഴുത്തിൻ്റെ അവിടെ നിന്ന് ഷോൾഡർ വഴി കയ്യിലേക്കാണ് വരിക. അപ്പോൾ അവിടെ എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ, അതോ ഇവിടുത്തെ ഈ നെർവിൻ്റെ ഈ ടണലിൽ മാത്രമാണ് പ്രശ്നം എന്ന് അറിയണമെങ്കിൽ നമ്മൾ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയും. അതായത് ഞരമ്പിനെ പല ഭാഗത്ത് സ്റ്റഡി ചെയ്തിട്ട് ഇവിടെയാണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാർപൽ ടണൽ അവർ ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മൾ അത് സർജറി, ഇനീഷ്യലി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അവർ നീര് കുറയ്ക്കാനായിട്ടുള്ള. പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസിയിലൊക്കെ പലർക്ക് തരിപ്പ് വരും, അത് ഈ ബോഡിയിൽ ഈ നീർക്കെട്ട് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. ആ ടണലിനകത്ത് നീർക്കെട്ട് വരുമ്പോൾ നെർവിനെ കംപ്രസ് ചെയ്ത്, അപ്പോൾ ഈ പ്രഗ്നൻസി കഴിയുമ്പോൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നീര് കുറയുമ്പോൾ അത് സാവകാശം മെല്ലെ ആ നെർവ് അങ്ങ് റിക്കവർ ചെയ്യും. അല്ലാത്ത ചില അസുഖങ്ങളുണ്ട്, ഈ തൈറോയിഡിൻ്റെ ഇഷ്യൂസ്, തൈറോയിഡ് കുറയുമ്പോൾ ഇദ്ദേഹത്ത് ബോഡി വെയ്റ്റ് കൂടും, നീർക്കെട്ട് വരുന്നുണ്ട്. അത് ആ സമയത്ത് ഇതുപോലെ ഇതിന് ഉള്ളിൽ ടണലിൽ നീർക്കെട്ട് വന്നിട്ട് ഞരമ്പിനെ ഫങ്ഷൻ ബാധിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ കോസ് ട്രീറ്റ് ചെയ്തിട്ട് അത് മാറുന്നില്ലെങ്കിൽ ഞരമ്പ് എന്തെങ്കിലും കേട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് റിലീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്.
1: ഈ കാർപ്പൽ ടണൽ എന്ന് പറയുന്നത് നമ്മളെ ഈ കൈത്തണ്ടയിലുള്ള ആ ഭാഗത്തുണ്ടാവുന്ന അവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു ടണൽ കണ്ടീഷൻ.
0: അതെ, ടണൽ, ആ ഒരു ടണലിൽ കൂടെ. അപ്പോൾ ഈ ടണലിൽ കൂടെ വന്ന് ഈ ഒന്ന് ഈ സ്പർശനശേഷിയും തള്ളവിരൽ, ചുണ്ടുവിരൽ, നടുവിരൽ, മോതിരവിരലിൻ്റെ കുറച്ച് ഭാഗവും പിന്നെ ഈ തള്ളവിരലിൻ്റെ മസിലിനെയും ബാധിക്കാം. അപ്പോൾ ഈ കുറേ നാൾ ഇത് നിന്ന് കഴിഞ്ഞാൽ ഈ മസിൽ, ഈ തള്ളവിരലിൻ്റെ മസിൽസൊക്കെ അങ്ങ് ചുരുങ്ങി ഡാമേജ് വരും. അപ്പോൾ അത് നമ്മൾ വരാൻ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ന്യൂറോളജി കൺസൾട്ട് എന്തായാലും ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് എടുത്തണം, അല്ലെങ്കിൽ പെർമനൻറ്റ് ഡാമേജായി വരും. പിന്നെ നമ്മൾ ആ സ്പർശനം പിന്നെ തിരികെ കിട്ടില്ല. അപ്പോൾ അത് ചിലത് നമ്മൾ റിലീസ് ചെയ്താലും കുറച്ച് സമയം എടുക്കും, ചിലത് കിട്ടില്ല, ബിക്കോസ് ഓൾറെഡി നെർവ് ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസിൽ.
1: അപ്പോൾ അതിലുള്ള സർജിക്കൽ കറക്ഷൻ എന്ന് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു, ഈ കാർപ്പൽ ടണലിൽ ഉള്ള ഞെരുക്കം അല്ലെങ്കിൽ അതിലുള്ള ഒരു അവിടെ ഒന്നുകൂടി ഈസ് ആക്കി കൊടുക്കുക എന്നാണല്ലോ പറഞ്ഞത്.
0: അതെ,
1: അതിനെങ്ങനെയാണ്, അതിനൊരു അതിൻ്റെ പ്രൊസീജിയർ എന്തായിരിക്കും?
0: അത് നമ്മൾ സാധാരണ നമ്മൾ വേറെ പ്രത്യേകിച്ച് അസുഖം, നമ്മൾ ലോക്കൽ അനസ്തീഷ്യ, സ്മോൾ ഒരു ചെറിയൊരു ലോക്കൽ അനസ്തീഷ്യ വെച്ചിട്ട് നമ്മൾ ഒരു 15-20 മിനിറ്റ് പ്രൊസീജിയറേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ ചെയ്യുന്നത് വെച്ചാൽ ടണലിൻ്റെ മേളിലെ റൂഫുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് അതങ്ങ് റൂഫ് അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ചെയ്യുക. ടണൽ ആ പ്രഷർ റിലീസ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ആ പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ ആ നെർവിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ബെറ്റർ ആകുമ്പോൾ പിന്നെ ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. അപ്പോൾ അത് നമ്മൾ പ്ലാസ്റ്റിക് സർജറി നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ഒരു 1.5-2 സെൻറ്റിമീറ്റർ വഴി അത് കല ഉണങ്ങിക്കഴിഞ്ഞാൽ കലയും ചെറുതാണ്, അത് കാണത്തില്ല, കൈപ്പത്തിയുടെ ഉള്ളിലാണ് കല വരിക. കൈ നമ്മൾ ബാൻഡേജ് ഉണ്ടെങ്കിൽ എന്തൊക്കെ എത്രയും പെട്ടെന്ന് ജോലിക്ക് പോകാന്നുള്ള മെയിൻ ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമുക്ക് 1 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം 10 ഡേയ്സ് കൊണ്ട് തിരികെ ബാക്ക് ടു നോർമൽ വർക്ക് ചെയ്യാൻ പറ്റും. ഹെവി ലിഫ്റ്റിംഗ് ഒരു 3 വീക്സ് മിനിമം വെയിറ്റ് ചെയ്യണം, അല്ലാതെ മുറിവ് ഉണങ്ങാനുള്ള ടൈം കൊടുത്താൽ മതി, ഒരു ബാൻഡേജ് മാത്രമേ ഉണ്ടാവുള്ളൂ.
1: ഈ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ പ്രത്യേക ശാരീരിക അവസ്ഥ ഏതെങ്കിലും ജെൻഡറുമായി റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ ഏജോ അല്ലെങ്കിൽ ജോബോ എന്തെങ്കിലുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടോ?
0: അതെ അതെ, അത് നല്ല ക്വസ്റ്റ്യൻ. അത് പ്രത്യേകിച്ച് ഇത് കൂടുതലും കാണുന്ന സ്ത്രീകളിലാണ്. ഈ ജന്മന അവരുടെ ഈ കാർപ്പൽ ടണൽ ചിലപ്പോൾ ചിലർക്ക് ചെറുതായിരിക്കും, പലർക്കും പല സൈസിലാണ് വരിക. അപ്പോൾ അത് അനാറ്റമിക്കലി ചെറുതാണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രോൺ ആയിരിക്കും ഇത് വരാനായിട്ട്, സ്ത്രീകൾക്കാണ് നമ്മൾ കൂടുതലും കാണുന്നത്. പിന്നെ ഈ കൂടുതൽ ഈ റിപ്പറ്റേറ്റീവ് ആയിട്ട് ഈ കൂടുതലും ടൈപ്പിംഗ് അങ്ങനത്തെ റിപ്പറ്റേറ്റീവ് ആ ഒരു പൊസിഷനിൽ വെച്ച് കൈ ചെയ്യുന്ന പൊസിഷൻ അവർക്കൊക്കെ കൂടുതലും ഇത് വരാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ അവർ പ്രോൺ ആണെങ്കിലേ വരുള്ളൂ, എല്ലാവർക്കും വരണമെന്നില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും കോസ് ഉണ്ടോയെന്ന് ന്യൂറോളജി അവരെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മളത് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ.
1: ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ആധുനിക ജീവിത രീതിയുടെ ഭാഗമായിട്ട് നമ്മളെ എല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൊബൈൽ.
0: അതെ,
1: അത് പ്രത്യേകിച്ച് അത് കൈകൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്.
0: അതെ,
1: അപ്പോൾ അതിൻ്റെ ഹോൾഡിങ്ങും ആ ഒരു രീതിയിലുള്ള അതിൻ്റെ ഒരു ഉപയോഗമോ അല്ലെങ്കിൽ അമിത ഉപയോഗമോ ഇതിലേക്ക് നയിക്കുന്ന അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കണ്ടീഷൻസിനെ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ?

0: അത് അമിത ഫോൺ ഉപയോഗം കൊണ്ട് കാർപ്പൽ ടണൽ വരും നമുക്ക് പറയാം, ബിക്കോസ് അത് പ്രോണായി. ഇപ്പം നമ്മൾ മില്യൻസ് ഓഫ് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവർക്കും കാർപ്പൽ ടണൽ വരുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇത് വരാൻ സാധ്യതയുള്ളവർക്കാണ് കൂടുതലും കാർപ്പൽ ടണൽ വരുള്ളൂ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത് പല കാരണങ്ങളുണ്ട്. പിന്നെ ഡയബറ്റിക്കാർക്ക് ന്യൂറോപ്പതി കൊണ്ട് വരാം, ഈ വാദം കൊണ്ട് അത് ഈ ടണലിനകത്ത് നീർക്കെട്ട് വന്നിട്ട് അവർക്ക് വരാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പം നമ്മൾ കാരണം ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ പേർ ശതമാനം ആൾക്കാർക്കും കാരണം ഉണ്ടാവില്ല. അപ്പോൾ ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അനാറ്റമിക്കൽ ഇഷ്യൂ ആയിരിക്കും മിക്കപ്പോഴും, ആ ഒരു സ്പേസ് ചെറുതായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അത് അപ്പം തന്നെ അങ്ങ് റിലീഫ്. അത് ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഒ പി വരുമ്പോൾ തന്നെ അവർ ഉറക്കമൊക്കെ നോർമലായി, നോർമൽ റിലീഫ് കിട്ടും അവർക്ക്.
1: എന്തായാലും ചെറിയൊരു ഇടപെടലിലൂടെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാതെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അതിൽ ഏറ്റവും വലിയ.
0: അതെ അതെ അതെ അതെ അത് ഇപ്പോൾ നമ്മൾ ചെയ്ത് ഒരു ലോക്കലി ചെയ്യാം, 1 മണിക്കൂറിഞ്ഞ് വീട്ടിൽ പോവാം. പലരും ഇത് സർജറി പേടിച്ചിട്ടാണ് വരാതിരിക്കുന്നത്. പക്ഷേ ഇത് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇത് ഒരു സ്മോൾ ലോക്കൽ ഇൻസുലിൻ നീഡിൽ, ഡയബറ്റിക്കാർക്ക് ഇൻസുലിൻ എടുക്കുന്ന ആ നീഡിൽ വെച്ചിട്ട്, ഫൈൻ നീഡിൽ വെച്ചിട്ട് തരിപ്പിക്കുക. വേദന അങ്ങനെ ഉണ്ടാവില്ല, യൂഷ്വലി കുഴപ്പമുണ്ടാവില്ല.
1: ഡോക്ടർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒരു സർജിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെ കാര്യമാണ്.
0: അതെ,
1: അത് പലപ്പോഴും മനുഷ്യർ ഇപ്പം ഡോക്ടർ ഇപ്പം തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, സർജറി എന്ന് പറയുന്നത് മനുഷ്യരെ പൊതുവെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മറ്റ് മരുന്ന് കഴിക്കാനോ മറ്റെന്ത് ചെയ്യാനോ ആൾ തയ്യാറാവുമ്പോഴും ഒരു സർജിക്കൽ ചെറുതായാൽ പോലും ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും പേടിയും ഭയവും ഉള്ള മനുഷ്യരുണ്ട്.
0: അതെ.
1: അപ്പൊ ഡോക്ടറുടെ ഏരിയയിൽ സർജറി അല്ലാതെ ഒരു സൊല്യൂഷനും ഇല്ല.
0: അതെ അതെ
1: അല്ലേ, ഡോക്ടർ ഇടപെടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം സർജറി മാത്രമാണ്.
0: അല്ല, നമ്മൾ അത് ബേസിക്കലി നമ്മൾ ആക്ച്വലി പേഷ്യന്റിനെ എപ്പോഴും അസസ് ചെയ്തിട്ടാണ് നമ്മൾ സർജറി വേണമെന്ന് ഡിസൈഡ് ചെയ്യുക. ചില പല സിറ്റുവേഷൻസിൽ നമ്മൾ സർജറി ഇല്ലാതെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ഇതാക്കുന്നുണ്ട് പല വേറെ സിറ്റുവേഷൻസിൽ. പക്ഷേ അത് ഈ ന്യൂറോളജിസ്റ്റ് ബാക്കി ഇതിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഗൈനക്കോമാസ്റ്റി ഇത് അതിനൊക്കെ രോഗി എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് വേറെ എന്തെങ്കിലും കോസ് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതങ്ങ് റിഗ്രസ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ കാർപ്പൽ ടണലാണെങ്കിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ, അത് നമ്മൾ ഗുളിക കഴിച്ചാൽ നീർക്കെട്ട് കുറയുമ്പോൾ ആ ഞരമ്പിലുള്ള കംപ്രഷൻ മാറിയിട്ട് അതങ്ങ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആസ് ഫാർ ആസ് പോസിബിൾ നമ്മൾ നോക്കിയിട്ട് സ്ക്രീൻ ചെയ്തിട്ട്, എല്ലാവരും നമ്മൾ ഓപ്പറേഷൻ എടുക്കില്ല, നോക്കിയിട്ട് നമ്മൾ എടുക്കുകയുള്ളൂ. പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഐ മീൻ സാറ്റിസ്ഫൈയിങ് ആണ്. ആ ഒരു പ്രോബ്ലം അവർ സോൾവ് ചെയ്യാൻ പറ്റിയതല്ലേ.
1: ഇപ്പം നമ്മളെ ഒരു സംഭാഷണത്തിലൂടെ ഈ അഭിമുഖത്തിൽ പല വട്ടം ആയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളൊരു വാക്ക് ഈ രോഗ ചികിത്സയ്ക്ക് ശേഷം അവർക്ക് അനുഭവിക്കുന്ന ഒരു സന്തോഷത്തെക്കുറിച്ചാണ്.
0: അതെ.
1: അപ്പോൾ ഏതൊരു രോഗിയും ഡോക്ടറെ അടുത്തെത്തുന്നത് ആ ഒരു സന്തോഷം പ്രതീക്ഷിച്ച് തന്നെയാണ്,
0: അതെ,
1: ആ ഒരു ആശ്വാസം തേടിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് കിട്ടും എന്ന് തന്നെയാണ് താങ്കളുടെ ഇടപെടലുകളിൽ നിന്ന് താങ്കൾക്കുള്ള അനുഭവവും താങ്കൾ പറയുന്നതും.
0: അതെ.
1: അപ്പോൾ ഇതുപോലുള്ള ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു പ്രത്യാശയുടെ വാക്ക് തന്നെയാണ്. കാരണം അവർക്കുള്ള ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടെന്നും അത് അത്ര വലിയ നമ്മൾ പേടിക്കും പോലെ ഭയപ്പെടേണ്ടതല്ല എന്നൊക്കെയുള്ള ഒരു ഉറപ്പ് നൽകുന്ന ഒരു വാക്കുകളാണ് അങ്ങ് ഈ ഒരു അഭിമുഖത്തിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. തീർച്ചയായും അതൊരു ഒരു എന്താ പറയുക, ഇത് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ആശ്വാസം നൽകുന്ന വാക്കുകളാണ്. ഈ ഒരു അഭിമുഖത്തിന് വേണ്ടി സമയം കണ്ടെത്തുകയും ഇവിടെ വരികയും ചെയ്തതിൽ പ്രത്യേകം നന്ദി. മറ്റൊരവസരത്തിൽ കൂടുതൽ ക്ലിനിക്കൽ അനുഭവങ്ങളുമായി മറ്റൊരിക്കൽ വീണ്ടും ഈ സംഭാഷണം തുടരാം. താങ്ക് യു.
0: താങ്ക് യു സോ മച്ച് ബാബു, ഓൾ ഇന്ത്യ റേഡിയോ. താങ്ക് യു സോ മച്ച്.
2: സൗന്ദര്യവർദ്ധക ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കൈകൾക്ക് തരിപ്പ് അനുഭവപ്പെടുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന അവസ്ഥ പ്ലാസ്റ്റിക് സർജറിയിലൂടെ സുഖപ്പെടുത്തുന്നതിനെക്കുറിച്ചും കോഴിക്കോട് കോഓപ്പറേറ്റീവ് ആശുപത്രിയിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സിബി പുന്നൂസുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്തയാഴ്ച. ആരോഗ്യവാണി.

0: ഫ്രോം ഡൽഹി സ്റ്റേഷൻ ഓഫ് ആകാശവാണി.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനം കേൾക്കാം. കെ സി കെ നെടിയനാടിന്റെ വരികൾക്ക് ഹരിപ്പാട് കെ പി എൻ പിള്ളയെ സംഗീതം പകർന്ന് മഞ്ജുള മാത്യൂസ് പാടിയത്.